പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

സ്നേഹസമ്പന്നൻ എന്ന വാക്ക് വീണ്ടും വീണ്ടും ഉച്ചരിച്ച് നോക്കൂ. എത്ര മനോഹരം അല്ലേ? കാരണം സ്നേഹത്തിൻ്റെ സമ്പന്നതയാണത്. സമ്പന്നമായതെന്തും മനോഹരമാണ്, സന്തോഷദായകമാണ്. സ്നേഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നതാണ് ദുഃഖം. ശുഷ്കവും വരണ്ടതുമായ എന്തും പരുക്കനായി തോന്നാം. സ്നേഹം വറ്റുമ്പോഴാണ് പരുക്ക് സംഭവിക്കുന്നത്. മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സമ്പത്ത് സ്നേഹം തന്നെയാണ്. സ്നേഹിക്കാൻ ആരുമില്ല, എന്നോട് സ്നേഹമില്ല എന്ന് പരാതിപ്പെടുമ്പോൾ അന്വേഷിക്കേണ്ടത് എവിടെയാണ് സ്നേഹത്തിൻ്റെ ഒഴുക്കിന് തടസ്സം. സ്നേഹത്തിൻ്റെ തട അണകൾ ആരാണ് സൃഷ്ടിക്കുന്നത്? സ്വാർത്ഥത, ആർത്തി, ശത്രുത, വിശ്വാസവഞ്ചന, സംശയം, താൻ പോരുമ, ഞാനെന്ന ഭാവം, ഇവയൊക്കെയാണോ തടസ്സങ്ങൾ? ഈ തടസ്സങ്ങൾ സൃഷ്ടിച്ചത് മനുഷ്യനാണെങ്കിൽ തടസ്സങ്ങളെ നീക്കാനും നിഷ്പ്രയാസം കഴിയും. ക്ഷമിക്കാനുള്ള മനസ്സ്. സ്നേഹത്തിൻ്റെ തട അണകൾ തുറന്നു കൊടുക്കാം. സ്നേഹപ്രവാഹം അനുസ്യൂതം നടക്കട്ടെ. ഇനി വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കൂ, സ്നേഹസമ്പന്നൻ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള തടസ്സം മാറി അല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ കവിത ചന്ദനക്കട്ടിൽ, ആലപിക്കുന്നത് മഞ്ജുള. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ചുവെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ. 8 മധുരഗീതങ്ങൾ. 9 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചാരുകസേര, ഇതിൽ പ്രഭാകരൻ കവിയെക്കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക് 12 ചിരിനേരം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 നാടകനേരം, നാടകം നെല്ലിക്ക, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9 ചിത്രപരിചയം. 10 ഇഷ്ടങ്ങൾ, ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ കവിത ചന്ദനക്കട്ടിൽ ആലപിക്കുന്നു മഞ്ജുള.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജി ശങ്കരക്കുറുപ്പിന്റെ കവിത ചന്ദനക്കട്ടിൽ, ആലപിച്ചത് മഞ്ജുള. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.

0: സ്വർഗമാക്കാൻ കഴിയും. ജൂലിയ കാർണി.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: എസ്കേ ഡോഴ്സ്. എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.
5: സുനിൽ കല്ലൂർ വരികൾ എഴുതി ജിജു മനോഹർ സംഗീതം പകർന്ന് ജാസി ഗിഫ്റ്റ് ആലപിച്ച ഗാനം അഖിലാണ്ഠ നായക ആണ്ടവ.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജ.
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
2: അമൃതാംശു കല ചൂടും പുരിജടാശകലം
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ദക്ഷിണ

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ED സംഘത്തെ ആക്രമിച്ച സംഭവം കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷിക്കും. 5 SHOs ഉൾപ്പെടെ 30 സംഘം രൂപവൽക്കരിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് ഉത്തരവിറക്കി. മ്യൂസിയം SHO R പ്രശാന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കേസുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 300 പേരെ പ്രതിയാക്കിയിരുന്നു. 30 പേർ പിടിയിലായിട്ടുണ്ട്. മറ്റുള്ളവരെ കൂടി കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക സംഘം. ചിലർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കാൻ തീരുമാനിച്ചിരുന്നു. 12 പരീക്ഷയുടെ ഡിജിറ്റൽ മൂല്യനിർണയം സംബന്ധിച്ച വ്യാപക പരാതികളും ആക്ഷേപങ്ങളും ഉയർന്നതിനു പിന്നാലെ നടപടികളുമായി കേന്ദ്രം. CBSEയിലെ ഉന്നതർക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ നടപടി. ബോർഡ് ചെയർമാൻ രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തു നിന്ന് നീക്കി. ഈ വർഷം 12 തലത്തിൽ CBSE നടപ്പാക്കിയ വിവാദ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിന് കരാർ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സമിതിയെയും നിയോഗിച്ചു. ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ ഇടം പിടിച്ച് കണ്ണൂർ സ്വദേശി തഹ്സിൻ മുഹമ്മദ് ജംഷീദ്. തലശ്ശേരിയിൽ ജനിച്ച തഹ്സിൻ മുഹമ്മദ് ജംഷീദ് എന്ന 19-കാരനായ ഇന്ത്യക്കാരന് ആദ്യമായി ലോകകപ്പിൽ കളിക്കാൻ അരങ്ങൊരുങ്ങി. തിങ്കളാഴ്ച രാത്രി ലോകകപ്പിനുള്ള ഖത്തർ ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഫിഫ ലോകകപ്പിലെ ആദ്യ ഇന്ത്യക്കാരനും ആദ്യ മലയാളിയും എന്ന ചരിത്ര നേട്ടം തഹ്സിന് ഉറപ്പായത്. സുപ്രീംകോടതിയിൽ 5 ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. CMRL എക്സലോജിക് ദുരൂഹ പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി റെയ്ഡിനിടെ ഉണ്ടായ ആക്രമണത്തിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടേക്കും. ബംഗാളിൽ സമാന ആക്രമണമുണ്ടായപ്പോൾ CBI അന്വേഷണം നടത്തിയിരുന്നു. തിരുവനന്തപുരത്തെ സംഭവത്തിന്റെ വിശദ വിവരങ്ങൾ കൊച്ചിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ED ഡയറക്ടർക്ക് റിപ്പോർട്ടായി നൽകി. ഇതിനിടെ അക്രമം അന്വേഷിക്കുന്ന പോലീസ് സംഘം കൊച്ചിയിലെത്തി ED ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. നിയമസഭയുടെ ധർമ്മം നിയമനിർമ്മാണമാണെങ്കിലും അക്കാര്യത്തിൽ നിയമസഭാംഗങ്ങളുടെ പങ്ക് വളരെ ദുർബലമെന്ന് പഠനം. നിയമം പാസാക്കാൻ വോട്ട് ചെയ്യുന്നു എന്നതിനപ്പുറം നിയമനിർമ്മാണത്തിൽ നിയമസഭയ്ക്ക് പങ്കില്ലാത്ത സ്ഥിതിയെന്ന് റിപ്പോർട്ടുകൾ. മുൻ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപകനായ ഡോക്ടർ റെൽഫി പോൾ എന്നിവർ ബജറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിസർച്ച് എന്ന പഠന കൂട്ടായ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 15 സഭയെക്കുറിച്ചുള്ള വിലയിരുത്തൽ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച കണക്കുകൾ നിരത്തുന്നു. 5 തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം June 8 ചേരും. DMK, തൃണമൂൽ കോൺഗ്രസ് പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സഖ്യത്തിലും വിള്ളലുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ഇത് പരിഹരിച്ച് പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്താനാണ് ശ്രമം. ഉത്തർപ്രദേശിലെ മധുരയിൽ ആത്മീയതയുടെ മറവിൽ യുവതികളെ ലഹരിമരുന്ന് നൽകി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിൽ സ്വയം പ്രഖ്യാപിത ആൾദൈവം അറസ്റ്റിൽ. IIT ബിരുദധാരിയായ അഭിഷേക് മിശ്രയാണ് പിടിയിലായത്. പ്രതിപക്ഷ ഉപനേതാവിന്റെ കാര്യത്തിൽ നിലപാട് കടുപ്പിച്ച് CPI. ഇടതുമുന്നണിയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരും മുൻപ് തീരുമാനമുണ്ടാകണമെന്നാണ് CPI ആവശ്യം. ഇതാവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കത്ത് നൽകി. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ഇന്ന് ഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിലെ 4 പഞ്ചായത്തുകൾക്ക് പുരസ്കാരമുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ മുഖ്യ സൂത്രധാരനായ പ്രൊഫസർ PV കുൽക്കർണിയുടെ ഉടമസ്ഥതയിൽ ബീഡ് ജില്ലയിലെ ഷാഹുൽ നഗർ പ്രദേശത്തുള്ള 4 കെട്ടിടം നഗരസഭ ഭാഗികമായി പൊളിച്ചുമാറ്റി. നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചെന്നാരോപിച്ചാണ് ഈ നടപടി. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെ നിയമിച്ചത് വിവാദമായി. കണ്ണൂർ DCC സെക്രട്ടറിയാണ് ബെന്നി. 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെ 13 പേരെയാണ് സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചത്. ഉത്തരവ് തിങ്കളാഴ്ചയാണ് പുറത്തുവന്നത്. ബന്ധുനിയമനത്തെക്കുറിച്ച് വിമർശനം ഉയർന്നതോടെ ബെന്നി തോമസ് പ്രദേശത്തെ പ്രധാന കോൺഗ്രസ് നേതാവാണെന്നും സണ്ണി ജോസഫിന്റെ ബന്ധു എന്ന നിലയിൽ മാത്രം കാണരുതെന്നുമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ വിശദീകരണം. 16 കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാവ് ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഷാനിമോൾക്ക് 99 വോട്ടും CPIയിലെ മുഹമ്മദ് മുഹസീന് 34 വോട്ടും ലഭിച്ചു. മഴക്കാലം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ 3 ദിവസം പരിശോധന നടത്തും. സ്കൂൾ ഫിറ്റ്നസിൽ പ്രതിസന്ധി ഉടലെടുത്ത സാഹചര്യത്തിലും തിങ്കളാഴ്ച തിരുവനന്തപുരം അട്ടക്കുളങ്ങര സ്കൂളിൽ പൈതൃക മന്ദിരം തകർന്ന പശ്ചാത്തലത്തിലുമാണ് നിർദ്ദേശം. ദേവസ്വം ബോർഡുകൾക്കു കീഴിലുള്ള 3087 ക്ഷേത്രങ്ങളിൽ ഒരു വർഷം കൊണ്ട് ദേവാരണ്യം പദ്ധതിയിൽ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും 1,00,000 തൈ നട്ടുപിടിപ്പിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 5-ാം തീയതി തിരുവനന്തപുരം അമ്പലമുക്ക് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. കാരവാനിൽ കയറി പരിശോധിക്കില്ലെന്ന ധൈര്യം ആർക്കും വേണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നിയമത്തിന് മുന്നിൽ സ്റ്റാറ്റസോ പദവിയോ നോക്കില്ല. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും DJ പാർട്ടികളിലും ലഹരി ഉപയോഗം നിർത്തണം. പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ടുപോകുന്ന കാലം കഴിഞ്ഞു, മന്ത്രി പറഞ്ഞു. ലഹരി വ്യാപനം തടയാൻ പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ ആരംഭിച്ച തൂഫാൻ ദിനാർക്കോ ഹണ്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് മാഫിയയെ വാഴാൻ അനുവദിച്ചാൽ കേരളമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. തൂഫാൻ ദിനാർക്കോ ഹണ്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിവാഹിതയായ മകളും ആശ്രിത നിയമനത്തിന് അർഹയാണെന്ന് സുപ്രീംകോടതി വിധിച്ചു. ആശ്രിത നിയമന വിഷയത്തിൽ കുടുംബം എന്നതിൻ്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതയായ മകളെ ഒഴിവാക്കാനാവില്ലെന്നും അങ്ങനെ ചെയ്യുന്നത് സ്വേച്ഛാപരമായ നടപടിയാണെന്നും അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് റെഫർ ചെയ്ത കേസിൽ ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വാഹനാപകടത്തിൽ കൈകാലുകൾ നഷ്ടമായി കൃത്രിമ അവയവങ്ങൾ വെക്കേണ്ടി വരുന്ന സംഭവത്തിൽ ഇവ ഇടയ്ക്കിടയ്ക്ക് മാറ്റിവെക്കേണ്ടി വരുന്നതും പരിപാലന ചെലവും കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നിശ്ചയിക്കണമെന്ന് ഹൈക്കോടതി. ഗുണനിലവാരമുള്ള കൃത്രിമ അവയവങ്ങൾക്കുള്ള ചെലവ് കണക്കിലെടുത്തായിരിക്കണം തീരുമാനമെന്നും ജസ്റ്റിസ് MB സ്നേഹലത വ്യക്തമാക്കി. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റ് തടയണമെന്ന ആവശ്യം ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. സാമൂഹിക മാധ്യമമായ TikTokലെ തർക്കത്തെ തുടർന്ന് ഷാർജയിൽ മലയാളി യുവാവ് കുത്തേറ്റു മരിച്ചു. കണ്ണൂർ പഴയങ്ങാടി 7 നെരുവമ്പുറത്തെ ഇസ്മായിൽ പൊന്നനാണ് മരിച്ചത്. സംഭവത്തിൽ കൊല്ലം സ്വദേശിയായ മുഖ്യ പ്രതിയടക്കം 4 ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ പുലർച്ചെ റഷ്യ യുക്രൈനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 ഉൾപ്പെടെ 21 മരിച്ചു. യുക്രൈനിൽ ആക്രമണം ശക്തമാക്കുന്നുവെന്നും വിദേശികൾ തലസ്ഥാനമായ കീവ് വിടണമെന്നും ഏതാനും ദിവസം മുൻപ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 73 മിസൈലും 656 ഡ്രോണുമാണ് റഷ്യ അയച്ചതെന്ന് യുക്രൈൻ വ്യോമസേന പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഫിഫ നൽകിയ സമാധാന സമ്മാനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നോർവീജിയൻ ഫുട്ബോൾ ഫെഡറേഷൻ. ഫിഫയുടെ എത്തിക്സ് കമ്മിറ്റിയോടാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യ നേപ്പാൾ അതിർത്തി തർക്കങ്ങളിൽ ചൈനയുടെയും UKയുടെയും സഹായം തേടിയ നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായുടെ നടപടിയിൽ പ്രതികരിച്ച് ഇന്ത്യ. ഭൂതർക്കം പരിഹരിക്കാൻ ഉഭയകക്ഷി സംവിധാനമൊരുക്കിയിട്ടുണ്ടെന്നും വിഷയത്തിൽ 3 കക്ഷിക്ക് ഒരു പങ്കുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. താഴെ ചമ്പാട് മേഖലയിൽ തിങ്കളാഴ്ച രാത്രി 7:30 പെയ്ത മഴയ്ക്കിടെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശം. പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയ ഇടിമിന്നലിൽ കൂവാട്ടു ക്ഷേത്രത്തിനും സമീപത്തെ നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കണ്ണവം വനത്തിൽ നിന്നെത്തുന്ന കാട്ടാനകൾ സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവായെന്ന് റിപ്പോർട്ടുകൾ. വിളകൾക്കും ജീവനും സംരക്ഷണമില്ലാത്ത അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ. കണ്ണൂർ ജില്ലയിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ മുട്ടയിടൽ കാലയളവിൽ അനധികൃതമായി മീൻപിടുത്തം നടത്തുന്നതിനെതിരെ കർശന ജാഗ്രത പാലിക്കണമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രാദേശികമായി ഊത്തപ്പിടുത്തം എന്നറിയപ്പെടുന്ന ഇത്തരം പ്രവൃത്തികൾ മത്സ്യവംശനാശത്തിനും ജലജീവി വൈവിധ്യത്തിന്റെ ശോഷണത്തിനും കാരണമാകുന്നുവെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ R ജുഗ്നു അറിയിച്ചു. ഇരിട്ടി താലൂക്കിൽ ഉൾപ്പെട്ട 11.9585 ഹെക്ടർ ഭൂമി പരിസ്ഥിതി ദുർബല പ്രദേശമായി വിജ്ഞാപനം ചെയ്ത് ഏറ്റെടുത്ത വനം വകുപ്പിന്റെ നടപടി EFL ട്രിബ്യൂണൽ ശരിവച്ചു. കൊട്ടിയൂരിൽ വൻ ഭക്തജനത്തിരക്ക്. ഇന്നലെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അക്കരെ കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. കർണാടക ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കൊട്ടിയൂരിൽ എത്തിയവരിൽ ഏറെയും. ഉച്ചയ്ക്ക് ശേഷമാണ് തിരക്ക് അല്പമെങ്കിലും കുറഞ്ഞതെന്ന് റിപ്പോർട്ടുകൾ. പിലാത്തറയിൽ സ്വർണ വ്യാപാരിയും കുടുംബവും സുഹൃത്തും സഞ്ചരിച്ച കാർ തട്ടിയെടുത്ത് ആഭരണം കവർന്നു. കാർ പിന്നീട് തകർത്ത നിലയിൽ കണ്ടെത്തി. വ്യാപാരിയുടെ ഭാര്യയുടെ 25 ഗ്രാമിന്റെ സ്വർണ നെക്ലേസും നഷ്ടമായി. സംഭവത്തിൽ 2 കാറുകളിൽ എത്തിയ കണ്ടാലറിയാവുന്ന 6 പേർക്കെതിരെ പരിയാരം പോലീസ് കേസെടുത്തു. ഇന്നലെ പുലർച്ചെ 4 മണിയോടെ എടാട്ട് കണ്ണങ്ങോട് സ്റ്റോപ്പിന് സമീപം ദേശീയപാത സർവീസ് റോഡിലാണ് സംഭവം. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂനികുതി അടക്കാൻ കഴിയുന്നില്ലെന്ന പരാതി വ്യാപകം. 10 ആണ്ടുകളായി കൈവശമുള്ള ഭൂമിക്ക് വില്ലേജ് ഓഫീസിൽ നികുതി സ്വീകരിക്കാത്തതിനാൽ സ്വന്തം പറമ്പിൽ അന്യരെപ്പോലെ കഴിയുകയാണ് ആയിരങ്ങൾ. നികുതി ഒടുക്കാത്തത് കാരണം സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടവും ഉണ്ടാകുന്നു. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂർ ക്യാമ്പസിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ സംഗീതത്തിലുള്ള 5 വർഷ ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നിർത്തി. കുറഞ്ഞ വിദ്യാർത്ഥി പ്രവേശനവും സ്ഥിരം അധ്യാപകരില്ലാത്തതും ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. മട്ടന്നൂർ നരയൻപാറ പ്രദേശങ്ങളിലെ സ്കൂൾ പരിസരങ്ങളിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 1.8 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ U19 വിഭാഗം ഹൈ പെർഫോമൻസ് ക്യാമ്പ് തലശ്ശേരി കോണൂർ വയൽ ഗ്രൗണ്ടിൽ തുടങ്ങി. തെരഞ്ഞെടുക്കപ്പെട്ട 23 യുവതാരങ്ങളാണ് പങ്കെടുക്കുന്നത്. വനിതാ നേഷൻസ് കപ്പ് ഹോക്കിക്കുള്ള ഇന്ത്യൻ ടീമിനെ സലിമ ടിറ്റെ നയിക്കും. June 15 മുതൽ 21 വരെ ന്യൂസിലൻഡിലെ ഓക്സലൻഡിലാണ് ടൂർണമെന്റ്. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് 19 റൺസ് ജയം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
2: 9447-371-836,
0: 8078-502-836.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.
4: ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20-56-30, 7592-94-28-17, 8547-92-20-20.
0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ.

0: ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, ടി എം ടി ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542.

ഇനി 6:45 പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. വിവാഹം കഴിഞ്ഞുവെന്നത് അയോഗ്യതയായി കാണാനാകില്ലെന്നും അത്തരത്തിൽ നിയമനത്തിൽ നിന്ന് ഒഴിവാകുന്നത് അന്യായവും ഭരണഘടനാപരമായി അംഗീകരിക്കാനാവാത്തതുമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധേ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. ആശ്രിത നിയമനത്തിന് പെൺമക്കൾക്ക് അർഹതയില്ലെന്ന അലഹബാദ് കോടതി ഉത്തരവ് സുപ്രീംകോടതി തള്ളി. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് മൂന്നാം കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ ചൈനയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഡെസ്ക് റിപ്പോർട്ട്.
1: അതിർത്തി പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യാൻ ഇരുപക്ഷവും ഉഭയകക്ഷി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഇന്ത്യ നേപ്പാൾ അതിർത്തിയുടെ 98% ഇതിനകം നിർണയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ജമ്മുകശ്മീരിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ അനാവശ്യ പരാമർശങ്ങളും ഇന്ത്യ തള്ളി. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിവാജ്യവും ഒഴിവാക്കാനാവാത്തതുമായ ഭാഗങ്ങളാണെന്നും ജയ്സ്വാൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ യാതൊരു അവകാശവുമില്ലാത്തവർ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. നാമനിർദ്ദേശങ്ങൾ awards.gov.in എന്ന ദേശീയ അവാർഡ് പോർട്ടൽ വഴി മാത്രമേ സ്വീകരിക്കൂ എന്ന് വനിതാ ശിശുവികസന മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ വിജയകരമായി

0: നിരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തു നിന്ന് കരയിലേക്ക് തുടുക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. ഒഡീഷ തീരത്തെ ചന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേനാ വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. കർണാടക മുഖ്യമന്ത്രിയായ DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ട് ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഓഫീസർ ലോഖണ്ഡേ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ബോർഡ് ചെയർമാനായിരുന്ന രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തു നിന്ന് നീക്കി. CBSEയുടെ പുതിയ സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. S രാധാ ചൌഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റ് മിനൽ പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. July 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ED സംഘത്തെ ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 30 സംഘത്തെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. കേസിൽ കണ്ടാലറിയാവുന്ന 300 പേരാണ് പ്രതികൾ. 30 പേർ പിടിയിലായിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി 5 അവസാനിക്കും. June 8 ട്രയൽ അലോട്ട്മെന്റും 15 1-ാം അലോട്ട്മെന്റുമാണ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. July 2 +1 ക്ലാസ് ആരംഭിക്കും. പ്രവേശന നടപടികൾ August 5 പൂർത്തിയാകും. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ലക്ഷദ്വീപ്, കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിലും കാലവർഷം എത്തും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പത്തനംതിട്ട തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ NDRF സംഘം സന്ദർശിച്ചു. മണിമലയാറിന്റെയും പമ്പയാറിന്റെയും തീരപ്രദേശങ്ങളിലെ സ്ഥിതി സംഘം വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾ, മുൻ വർഷങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവയും അവർ പരിശോധിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. വയനാട്ടിലേക്കും തിരിച്ചും ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റിയാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടെ ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകളിലും ദേശീയപാതയിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയ പാതയോരത്തെ ഡ്രെയിനേജുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച തൃശൂർ ജില്ലയിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയവ കണക്കിലെടുത്ത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കേന്ദ്ര രജിസ്ട്രാർ ജനറൽ സെൻസസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പിനുള്ള പ്രാദേശിക ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. COVID-19 പകർച്ചവ്യാധിയെ തുടർന്ന് 2021 മാറ്റിവെച്ച സെൻസസ് ആണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. 1872 മുതലുള്ള ദശവത്സര പരമ്പരയിലെ 16th സെൻസസും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8th സെൻസസുമാണിത്. 1948 സെൻസസ് നിയമത്തിന്റെയും 1990 സെൻസസ് ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ നിയമപരമായ പരമാധികാരത്തോടെയാണ് ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുനഃപ്രസിദ്ധീകരിച്ചതോടെ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നോഡൽ ഓഫീസർമാരെ നിയമിച്ചിരുന്നു.
0: പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: അഥവാർത്താഹർ. പ്രശാസനേന CBSE ഇതി കേന്ദ്രീയ മാധ്യമിക ശിക്ഷാ പരിഷദ OSM ഇത്യേതസ്യാഹ ആംഗികീയ മൂല്യാങ്കന പ്രണാല്യാഹ സേവാനുബന്ധ സംബദ്ധ വിഷയാണാം പരീക്ഷണാർത്ഥം ഏകസദസ്യീയ സമിതിഹി സംഘടിത. സമിതിഹി അധ്യക്ഷ ക്ഷമതാ നിർമ്മാണ യുഗസ്യ അധ്യക്ഷ പദാരൂഢ എസ് രാധചോഹാനഃ ഭവിഷ്യതി. സമിതി മാസാഭ്യന്തരേ അന്തഃ കാർമ്മിക പ്രശിക്ഷണ വിഭാഗായ സ്വപ്രതിവേദനം പ്രസ്തോഷ്യതി. അത്രാന്തരേ പരിഷദ ഗതവാസരെ 12 കക്ഷായാഃ ഛാത്രാണാം അങ്ക സത്യാപനാർത്ഥം ഉത്തരപുസ്തികാനാം പുനർമൂല്യാങ്കനാർത്ഥം ച അന്തർജാലപടലം ആധികാരിക രൂപേണ സക്രിയം കൃതം. അസ്മാക്കം വാർത്താഹരഃ അവദത് യത് ഏഷാ സുവിധ തേഭ്യഃ ഏവ ഛാത്രേഭ്യഃ ഉപലബ്ധാ അസ്തി യേ ഖലു സ്വമൂല്യാങ്കിതാനാം ഉത്തരപത്രാണാം സ്കാൻ ഇത്യേതാഃ പ്രതിലപയഃ പ്രാപ്തവന്തഃ. രാഷ്ട്രപതിനാ ദ്രൗപദീ മുർമുവര്യയാ ഉക്തം യത് ശിക്ഷാ ശക്തീകരണസ്യ മഹത്വപൂർണ സാധനം വർത്തതെ. ശിക്ഷാ ഏവ ജനാൻ ആത്മനിർഭരാൻ ജാഗരൂകാൻ ക്ഷമാംശ്ച കാരയതി. ഗതവാസരെ നവദില്യാം സാ ജനജാതീയ ഛാത്രവൃത്തി ലാഭാർത്ഥിനഃ സംബോധയതി സ്മ. അസ്മിൻ അവസരെ സാ ഉക്തവതി യത് വാസ്തവികഃ വികാസഃ തദാ ഏവ ഭവിഷ്യതി യദാ സമാജസ്യ സർവേ ഏവ പക്ഷാഃ സാമാജികാർത്ഥിക ശൈക്ഷിക രൂപേണ വികസിതാഃ ഭവിഷ്യന്തി. സാ ഉക്തവതി യത് സർവകാരസ്യ ഛാത്രവൃത്തി യോജനയാ ജനജാതിവർഗേഭ്യഃ ഉച്ചശിക്ഷായാഃ അവസരാണാം പ്രദാനേന തേഷാം ജീവനം പരിവർത്തിതം. ദ്രൗപദീ മുർമു വര്യ അവദത് യത് ഭാരതെ പ്രതിഭാസമ്പന്നാനാം ഛാത്രാണാം ന്യൂനതാ നാസ്തി അപിതു തേഷാം അഭിജ്ഞാനം പോഷണം തേഭ്യഃ ഉചിത മാർഗദർശനം ച ആവശ്യകം വർത്തതെ.
3: युवा हमारे राष्ट्र की शक्ति आशा और उज्जवल भविष्य की प्रतीक है. मेरी सभी युवाओं विशेषकर जनजातीय समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जोड़ों और अपने लोगों को नहीं भूलना चाहिए. युवा शक्ति विरासत पर गर्व करते हुए आधुनिक शिक्षा और तकनीकों के बल पर आगे बढ़े तब सशक्त समृद्ध और आत्मनिर्भर भारत का निर्माण होगा.
2: भारतस्य मुख्य न्यायाधीशः न्यायमूर्तिः सूर्यकान्तः गतवासरे सर्वोच्च न्यायालयस्य पञ्च न्यायाधीशेभ्यः पदगोपनीयतायै प्रतिश्रावितवान्। न्यायमूर्तिः शीलनागो, श्रीचन्द्रशेखरः, संजीव सचदेवा, अरुणपल्ली, वरिष्ठाधिवक्त्री वी मोहना च सर्वोच्च न्यायालयस्य न्यायाधीशत्वेन शपथवचनं स्वीकृतवन्तः। अवधेयं यत् केन्द्रेण सर्वोच्च न्यायालयीय न्यायविद समितेः अनुशंसाम् आलक्ष्य एव एतेषां नियुक्ति विषयणे स्वीकृतिः दत्ता। राष्ट्रिय पञ्चायत पुरस्कार समारोहः अद्य नवदिल्ल्याम् आयोजयिष्यते। एते पुरस्काराः देशस्य द्विचत्वारिंशत् संख्याकेभ्यः उत्कृष्ट पञ्चायतेभ्यः प्रदास्यन्ते। समारोहावसरे दीनदयालोपाध्याय पञ्चायत सतत विकास पुरस्कारः इत्यस्यां श्रेण्यां चतुस्त्रिंशत् ग्राम पञ्चायतेभ्यः, नानाजी देशमुख सर्वोत्तम पञ्चायत सतत विकास पुरस्कार श्रेण्यां च अष्ट पञ्चायतेभ्यः पुरस्काराः प्रदास्यन्ते। भारतीयर्थ विभागेन सूचितं यत् अद्य कर्णाटकस्य आभ्यन्तरीणेषु भागेषु, केरल माहे लक्षद्वीप तमिलनाडु पुदुच्चेरी कराईकलेषु च तीव्रवृष्टिः भविष्यति। आगामि दिवसद्वय पर्यन्तं हरियाणा, चण्डीगढ़, दिल्ली, छत्तीसगढ़, झारखण्ड, गुजरात, गोवा, महाराष्ट्रांध्र प्रदेश, तेलंगाना, पश्चिमोत्तर प्रदेशेषु तीव्र झंझावातेन सह गर्जनस्य, तडितपातस्य च संभावना वर्तते। अन्ते क्रीडावार्तासु, महिलानां अन्ताराष्ट्रिय क्रिकेट क्रीडा मालिकायां गतरात्रौ इंग्लैंड देशस्य टाउनटन नगरे काउंटी क्रीडांगणे आयोजिते तृतीये अन्तिमे च द्वन्द्वे इंग्लैंडेन भारतं षड्भिः क्रीडकैः पराजितम्। इत्थम् इंग्लैंडेन 2-1 इत्येतेन स्पर्धान्तरालेन श्रृंखला जिता।

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്നവർക്കുള്ള അഭയകിരണം പദ്ധതിയിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ICDS ഓഫീസിലെ ശിശുവികസന പദ്ധതി ഓഫീസർക്ക് December 15 മുൻപ് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.kerala.gov.in/schemes.php, ഫോൺ 0479720070708. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 18-55 ഇടയിൽ പ്രായമുള്ള വനിതകൾക്കായി സ്വയം തൊഴിൽ വായ്പ വിതരണം ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യം അല്ലെങ്കിൽ വസ്തു ജാമ്യം അനിവാര്യമാണ്. www.mitrasoft.ksw.org എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഫോൺ 0467299940. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത ചെണ്ടിയാട് മഹാത്മാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രിൻസിപ്പൽ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. UGC മാനദണ്ഡ പ്രകാരം യോഗ്യതയുള്ള അധ്യാപകർക്ക് ഈ മാസം 5 അപേക്ഷിക്കാം. അപേക്ഷകൾ mgas@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. ഫോൺ 9747533306. കതിരൂർ GVHSS ൽ മുഴുവൻ സമയ ശുചീകരണ തൊഴിലാളി തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായവർ സർട്ടിഫിക്കറ്റുകളും എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡും സഹിതം വ്യാഴാഴ്ച പകൽ 11 സ്കൂൾ ഓഫീസിൽ എത്തണം. ഫോൺ 9400391527. കൊടുവള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ LPST അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം വ്യാഴാഴ്ച പകൽ 11. തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം ഇംഗ്ലീഷ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കൂത്തുപറമ്പ് ടെബിൾ കോർഡിനേഷൻ കമ്മിറ്റി IRPC ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്ക് അന്നദാനമൊരുക്കുന്നു. ഈ മാസം 21 ചിറ്റാരിപ്പറമ്പ് പൂവത്തിന് കീഴിലാണ് അന്നദാനം നടക്കുക. രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് ചോറും നൽകും. ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 04972 762 400.
6: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട് മേഡ് മാജിക്.
6: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
6: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
6: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780. വൈശാഖോത്സവ വിശേഷങ്ങൾ
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
8: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: ശ്രീ പാലോന്നം നാരായണൻ നമ്പൂതിരി സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
3: ദാക്ഷിണ്യപൂർണമീ യജ്ഞഭൂമി.
4: ഭണ്ഡാരെഴുന്നള്ളത്തോടുകൂടി മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഞങ്ങൾക്ക് തന്നെ വാവലി കെട്ട് കഴിഞ്ഞാലേ അക്കരെ കടക്കാൻ പാടുള്ളൂ. ഡ്യൂട്ടിക്ക് പോകേണ്ടവർ മാത്രം പോയി ഞങ്ങൾക്ക് കടക്കാം, പക്ഷേ വാവലി കെട്ട് കഴിയണം. അത് കഴിയ ഈ വാവലി കെട്ട് എന്ന് പറഞ്ഞാൽ സേതുബന്ധനം, ഈ കടക്കാനുള്ള വഴിയുണ്ടാക്കുക, കല്ല് ഇവർക്കിട്ടിട്ട്. അത് ചെയ്യുന്നത് മനുഷ്യങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരാണ്. അവരെ മനുഷ്യങ്ങൾ എന്നാണ് പറയുക. അത് നമ്പീശൻ, വാരര്, ഷാരടി, ഇവരെ മനുഷ്യങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ അവരാണിത് ചെയ്യുന്നത്. അത് ചെയ്തു കഴിഞ്ഞാലേ മറ്റുള്ളവർക്ക് അക്കരെ കടക്കാൻ പാടുള്ളൂ. പിന്നെ ഭണ്ഡാരം എഴുന്നള്ളത്ത് ദിവസം ഭണ്ഡാരം വന്നതിന് ശേഷം മാത്രമേ ആർക്കും, സ്ത്രീകൾക്ക് മാത്രമല്ല ആർക്കും, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രവേശിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മകം മുതലാണ് ഗൂഢപൂജകൾ, കലപൂജ എന്ന് പറയുക. അത് സന്ധ്യ മുതൽ വെളിച്ചമൊന്നും ഉണ്ടാവില്ല, ലൈറ്റ് കംപ്ലീറ്റ് ഓഫാക്കും, ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് വിളിച്ചു പറയും. അവിടെ ആർക്കാണോ ഡ്യൂട്ടി അവർക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. ഭൂതഗണങ്ങൾക്ക് ഒക്കെ സഞ്ചരിക്കേണ്ട സമയമാണത്, അതുകൊണ്ട് ഭയങ്കര പേടിയാവും, പുരുഷന്മാർക്കും പേടിയാവും, ഇരുട്ടാണ്, പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെയാണ്, ആരും പുറത്തിറങ്ങരുത് എന്ന് വിളിച്ചു പറയും, ലൈറ്റ് ഒക്കെ ഓഫാക്കും, എന്നിട്ട് ഗൂഢപൂജ നടത്തുന്നു. ആ ഗൂഢപൂജ സമയത്ത് പേടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. സ്ത്രീകൾ പ്രവേശിക്കാനും പാടില്ല. സ്ത്രീകൾക്ക് കൂടുതലും സാധ്യതയുണ്ട് ഭയത്തിന്, പുരുഷന്മാരെക്കാൾ, കാരണം ശാരീരികമായ അപ്രത്യേകതകൾ. അതുകൊണ്ട് മാത്രം, അതുകൊണ്ട് മകം ഉച്ചവരെ മാത്രമേ സ്ത്രീകൾക്ക് വരാൻ പാടുള്ളൂ, പിന്നെയുള്ള ദിവസങ്ങളിൽ വരാൻ പാടില്ല. മൂന്ന് ദിവസം കലപൂജയാണ്, പിന്നെ ഒരു ദിവസം കലശപൂജ, അത് കളപ്പാണ് പൂജിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ കളപ്പം അഭിഷേകം. അന്ന് അവിടെ നിന്ന് മുതിരേരി എന്ന് വരുന്ന ഒരു വാളുണ്ട്. ഇവിടെ വീരഭദ്രൻ ദക്ഷയാകം കഴിഞ്ഞിട്ട് ദക്ഷൻ്റെ തലയൊക്കെ വെട്ടിയിട്ട് വലിച്ചെറിഞ്ഞതാണെന്നാണ് പറയുന്നത്. ദക്ഷൻ്റെ തല വെട്ടല്ലേ, ഇത് പിടിച്ച് തിരിച്ച് കളയെ മറ്റ് പലരെയും വെട്ടി കൊന്നിട്ടുണ്ട്. ആ വാള് വലിച്ചെറിഞ്ഞ സ്ഥലമാണ് വാളാട് എന്ന് പറയുന്ന സ്ഥലം വയനാട്ടിൽ. അവിടെയാണ് മുതിരേരി ക്ഷേത്രം. അവിടെ നിന്ന് കൊണ്ടുവരുന്ന വാള് നെയ്യാട്ടം ദിവസം ഇവിടെ വരും. അത് തിരിച്ചു കൊണ്ടുപോകുന്നത് ഈ കലശാട്ട് ദിവസമാണ്. കലശം കളഭം അഭിഷേകം കഴിഞ്ഞാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം എങ്ങനെ ജപിച്ച് ഇരിക്കുക അയ്യാ, അവിടെ നിന്ന് പെട്ടെന്ന് വാളെടുത്തിട്ട് ഓടിപ്പോവുക അയ്യാ. അപ്പോൾ ആ വാളാട്ടം കഴിഞ്ഞാൽ പിന്നെ ആരും അവിടെ നിൽക്കാൻ പാടില്ല, ഞങ്ങളെല്ലാം ഇങ്ങോട്ട് വരും ഇക്കര. പക്ഷേ പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു നാല് പേര് നമ്പൂതിരിമാരും ഒരു നമ്പീശനും അവിടെ പോയിട്ട് ഒരു പൂജയുണ്ട്. ആ പൂജ കഴിഞ്ഞ് ഇതൊക്കെ മൂടും. അഷ്ടബന്ധം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് എടുക്കുന്ന മണ്ണാണ്, അതിങ്ങനെ ഉണ്ടായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ടാവും, അതിനെ കൊണ്ട് മൂടുകയ്യ. ആ അഷ്ടബന്ധമാണ് പ്രസാദം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം ഇവിടുത്തെ. പിറ്റേ ദിവസം നെയ്യാട്ട ദിവസമാണ് അത് എടുക്കുക. അപ്പോൾ ഒരു കൊല്ലം മുഴുവൻ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടും ഔഷധ സസ്യങ്ങളൊക്കെയുള്ള ഒരു പ്രത്യേക ഗൂഢസ്ഥലത്തു നിന്ന് എടുക്കുന്നതായതുകൊണ്ടും അതിന് ഔഷധ വീര്യമുണ്ട്, ഔഷധ ഗുണമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം. കാണാൻ കളഭമൊക്കെയാണ്, കുറുകിടാനൊക്കെ ഭംഗിയൊക്കെ ഉള്ളത്, എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ ഗുണമുള്ള പ്രസാദമാണ് ഈ ഈ മണ്ണ്. മണ്ണാണ് എന്നാലും അതിന് അത്ര അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്.

0: നെറ്റിപ്പട്ടം ഭഗവാന് വെള്ളിയാണ്, ഭഗവതിക്ക് സ്വർണ്ണമാണ്. തടമ്പന അങ്ങനെ അതിൻ്റെ ലോഹം എന്താണെന്ന് പറയാൻ പാടില്ല. അത് പഞ്ചലോഹമാവാനാണ് സാധ്യത, ആരും ഇതുവരെ നോക്കിയിട്ടില്ല, അങ്ങനെ പറയാൻ പാടില്ല. തടമ്പ് എന്ന് പറഞ്ഞാൽ വിഗ്രഹമാണല്ലോ, വിശേഷണ ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം. അതിന് അതെന്താ ലോഹം എന്നുള്ള ചോദ്യമില്ല ഒരിക്കലും. അത് ആ മൂർത്തിയായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മഹത്വം പോവും. ഇവിടെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പന്തീരടി സമയത്ത് വെക്കുന്ന ഒരു വിളക്ക്, രണ്ട് മൂന്ന് വിളക്കുകളുണ്ട്, ഒരു നമ്പൂതിരി, അതിങ്ങനെ ക്ലാവ് പിടിച്ചിട്ട് ഏതോ കാലത്തുള്ളതാണല്ലോ. അപ്പോൾ അത് ഇത് സ്വർണമോ വെള്ളിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുരണ്ടി നോക്കി, അത്ര കത്തിയുണ്ട്. അയാൾ പിന്നെ മേലിങ്ങനെ ചുരണ്ടാൻ തുടങ്ങി, സ്വർണമോ വെള്ളിയോ, സ്വർണമോ വെള്ളിയോ, സ്വർണമോ വെള്ളിയോ, എന്നിട്ട് കാട് കയറിപ്പോയി. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ പലതും ഗൂഢായിട്ട് വയ്ക്കുന്നത് ഗൂഢായിട്ട് തന്നെ ഇരിക്കട്ടെ. ഭഗവാന്റെ മുന്നിലാണ് ഭഗവതിയുടെ എഴുന്നള്ളൽ. ആനപ്പുറത്ത് ശിവേരി സമയത്ത് എഴുന്നള്ളിക്കുന്നത് ഭഗവതിയാണ് മുമ്പിൽ. ഭഗവതിക്ക് അകമ്പടിയായിട്ടാണ്, ഭഗവതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഭഗവാനെ പിന്നിൽ എഴുന്നള്ളിക്കുന്നത്. അങ്ങനെയൊക്കെയുണ്ട്. അതാണ് മറ്റു ക്ഷേത്രങ്ങളുമായിട്ട് എത്രയോ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ നല്ല മഴ ഉണ്ടെങ്കിലും ഞങ്ങളതൊക്കെ മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് ഈ ദിവസങ്ങൾ മുഴുവൻ നിന്നാലും ഒരു അസുഖവും വരാറില്ല. അതൊരു പ്രത്യേകതയാണ്. ഞാനിപ്പം 76-ാമത്തെ വർഷമാണ് ഇവിടെ ഈ ചുമതല നിർവഹിക്കാൻ വരുന്നത്. 12-ാമത്തെ വയസ്സ് മുതൽ വരാൻ തുടങ്ങിയതാണ്. അതിനപ്പുറത്തൊക്കെ കയറാറുണ്ട്, അത് അടുത്ത് വരെ കയറുന്നു. പിന്നെ എന്നെ ആദ്യം എടുത്തിട്ട് ബുക്ക് ചെയ്തത് അതിനപ്പുറത്ത്, അത്ര കുട്ടിയാണ്, 12-ാമത്തെ വയസ്സിൽ, 7-ാം ക്ലാസ് പഠിക്കുന്നത്. ആരെയും വിളിച്ചിട്ട് വരുന്നതല്ല, ആ സമയത്ത് ഇവിടെ എത്തിക്കോളണം എന്നാണ്. അത് അറിയാം, എല്ലാവർക്കും അറിയുകയും ചെയ്യാം, ആ സമയത്ത് എത്തും. അത് എല്ലാ വിഭാഗക്കാരും, അത് നിയമവൃതകാരാണെങ്കിൽ നിയമവൃതകാർ, ഇളനീക്കാർ, പിന്നെ കലം കൊണ്ടുവരുന്നവർ, കലം പൂജയ്ക്ക് കലം കൊണ്ടുവരണം. നല്ലൊരു മുഴക്കുന്ന് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നാണ് അത് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇവിടെ ആ സമയത്ത് എത്തും. കുട അമ്മാറക്കൽ ഭഗവതിയുടെ അവിടെ തറയമ്മേൽ വലിയ കുട കാണും, അത് കൊണ്ടുവരുന്നത്. ഇതെല്ലാം ആ സമയത്ത് ഇവിടെ എത്തിക്കോളും. അങ്ങനെയാണ്. അതുപോലെ ഇവിടെ വരുന്ന അടിയന്തരക്കാരായിട്ടുള്ള നമ്പൂതിരിമാരും അല്ലാത്തവരും എല്ലാം കൃത്യസമയത്ത് വന്നോളും. ആരും പറയുകയൊന്നും വേണ്ട, വിളിക്കുകയൊന്നും വേണ്ട. ഇവിടുത്തെ പ്രധാനപ്പെട്ട നിവേദ്യം അപ്പാട എന്ന് പറയും. അപ്പട എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. അപ്പാട എന്നത് പണ്ട് പറഞ്ഞു വന്നിരുന്നത്. ഏതായാലും അപ്പോ അല്ല അടയില്ല, അതുകൊണ്ട് അങ്ങനെ രണ്ടും കൂടിയ ഒരു രൂപമാണ്. അപ്പോൾ ആ നിവേദ്യം അടിയന്തരക്കാർക്ക് മുഴുവൻ കൊടുക്കും. കുറച്ച് ഒരു അവർ തൊഴാൻ പോയാൽ എല്ലാവർക്കും അവിടെ പ്രവേശനമില്ല. അപ്പോൾ ആ പ്രസാദം കഴിച്ചാൽ കയ്പ് തോന്നുകയാണെങ്കിൽ അടുത്ത അവകാശിക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കണം എന്നാണ് നിയമം. അപ്പോൾ സാധാരണ മധുരമാണ് അതിനുണ്ടാവുക. പക്ഷെ കയ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ ആയി, സമയമായി എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചില പ്രത്യേകതകളുണ്ട്.
1: ഇതുവരെ സംസാരിച്ചത് ശ്രീ പാലോന്നം നാരായണൻ നമ്പൂതിരി.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയാം കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ധനകാര്യം എന്നീ വകുപ്പുകളിലെ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും വെനിസ്വേല പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. സന്ദർശനത്തിനിടെ ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജം, ആരോഗ്യം, ഔഷധ നിർമ്മാണം എന്നീ മേഖലകളിലെ സഹകരണം ഇരുവരും ചർച്ച ചെയ്യും. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ സ്വാഗതം ചെയ്ത വിദേശകാര്യ മന്ത്രാലയം പുതിയ ക്രമീകരണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും അറിയിച്ചു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കുടുംബത്തിന്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതരായ മക്കളെ ഒഴിവാക്കുന്നത് തികച്ചും ഏകപക്ഷീയവും നീതിരഹിതവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഈ സുപ്രധാന വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാന കുറിച്ച് ആകാശ

0: പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. ജി എസ് ടി നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി ഗുണനിലവാരമുള്ള മരുന്നുകൾ 50 മുതൽ 80% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നുണ്ട്. ഇതിനു പുറമെ മുദ്രയോജനയ്ക്ക് കീഴിൽ ഇതുവരെ 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ജനജാതീയ ഗരിമ ഉത്സവ് 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബ് രാഷ്ട്രപതി ചടങ്ങിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി ലോഖണ്ഡെ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. നിലവിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്ന വരുൺ ഭരദ്വാജിനെ CBSE സെക്രട്ടറിയായും കേന്ദ്ര സർക്കാർ നിയമിച്ചു. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിലാണ് ഈ സംവിധാനം ആരംഭിച്ചത്. രാജ്യത്തെ പൊതു ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിന്റെ വളർച്ചയിലെ സുപ്രധാന ചുവടുവയ്പാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ തെളിവാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നിയമിച്ചു. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. കോവിഡ് മഹാമാരിക്ക് ശേഷം യുവജനങ്ങൾക്കിടയിൽ പക്ഷാഘാതം വർദ്ധിച്ചുവരുന്ന സാഹചര്യം, CBSE പരീക്ഷാ മൂല്യനിർണയത്തിലെ പിഴവുകൾ തുടങ്ങിയവയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കൽ വിഷയങ്ങൾ. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19 അവതരിപ്പിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. സംസ്ഥാനത്ത് നാളെ മഴ കൂടുതൽ ശക്തമാകും എന്നാണ് പ്രവചനം. വ്യാഴാഴ്ച 8 ജില്ലകൾ ഓറഞ്ച് ജാഗ്രതയ്ക്ക് കീഴിലായിരിക്കും. ബേക്കൽ, കണ്ണൂർ, തൃശൂർ തുടങ്ങി പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിച്ചു വരുന്നുണ്ട്.
1: അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലിന്റെ ഭാഗമാണിത്. കാലാവസ്ഥ അപകടകരമാകുന്ന ദിവസങ്ങളിലും പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള ദിവസങ്ങളിലും സർവീസ് നിർത്തിവെക്കണം. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ജീവനക്കാർക്കും ഉടമകൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് 3-ാം മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് ജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇംഗ്ലണ്ട് 2-1 സ്വന്തമാക്കി. ഇന്ത്യ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം 18.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് മറികടന്നു. ഇംഗ്ലണ്ടിന്റെ അലിസ് ക്യാപ്സിയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി സീരീസും. ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. awards.gov.in എന്ന പോർട്ടൽ വഴി ജൂലൈ 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണമായ സംഭാവനകൾ നൽകിയ കുട്ടികൾക്കാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. DRDOയും വ്യോമസേനയും ചേർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രുദ്രം 2 മിസൈലിന്റെ പരീക്ഷണം വിജയകരം. അതീവ സങ്കീർണമായ സാഹചര്യങ്ങളിൽ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചായിരുന്നു മിസൈലിന്റെ ശേഷി പരിശോധിച്ചത്. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81st സമ്മേളനത്തിന്റെ പ്രസിഡന്റായി ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കഖൌറിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഖലീലുർ റഹ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ ആൻഡ്രിയാസിന് 91 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പൊതുസഭയുടെ പുതിയ സമ്മേളനം മുതൽ ഒരു വർഷത്തേക്കായിരിക്കും ഖലീലുർ റഹ്മാന്റെ കാലാവധി. പശ്ചിമബംഗാൾ സർക്കാരിന്റെ പുതിയ സാമൂഹിക ക്ഷേമ പദ്ധതിയായ അന്നപൂർണ യോജനയ്ക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രം ചടങ്ങിൽ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്നൊഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19th. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: എളമ്പാറ സൗപർണിക കുടുംബശ്രീയിലെ കൂട്ടുകാരുടെ പരിപാടികൾ എല്ലാവരും ആസ്വദിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. തുടർഭാഗം കേൾക്കാം.
1: ശിവശ്രീയെ കുട്ടിയെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു അല്ലേ? ആരും മടിയില്ലാണ്ട് സൂപ്പർ ആയിട്ട് സംസാരിച്ചു.
2: ഇവിടെ പെട്ടെന്നായതുകൊണ്ടല്ലേ എല്ലാവർക്കും, അല്ലെങ്കിൽ എല്ലാരും നല്ല സ്മാർട്ടാണ്.
1: അതെ, എല്ലാരും ഇപ്പോഴും തന്നെ സ്മാർട്ടാണ്. ഇനി കുറച്ചുകൂടെ സ്മാർട്ടായ എന്തായിരിക്കും?
2: അതെ അതെ.
1: അടുത്ത ആരെ നമ്മൾ വിളിക്കുക?
2: അമിയ സനീഷ്.
1: അമിയ,
2: അമിയ.
1: ഓക്കെ, അമിയ കുട്ടി എത്രയല്ല പഠിക്കുന്നേ?
3: ഇനി എട്ടിലേക്ക്.
1: എട്ടാം ക്ലാസ്സിലേക്ക്. ഇതുവരെ ഏത് സ്കൂളിലാണ് പഠിച്ചേ?
3: തരൂർ യു പി.
1: തരൂർ യു പി. അവിടുന്ന് ഇനി പഴയ ഫ്രണ്ട്സിനൊക്കെ വിട്ടിട്ട് വേണ്ടേ എട്ടാം ക്ലാസ്സിലേക്ക് പോവാൻ? ഏത് സ്കൂളാന്ന് ഡിസൈഡ് ചെയ്തോ? ഏതാ?
3: എടയന്നൂർ.
1: എടയന്നൂര്. ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടോ കൂടെ?
3: ഒരാളുണ്ട്.
1: ഒരാള്? ആരാ? എടയന്നൂര് പോവാന്ന് മോള് പറഞ്ഞാന്നോ അല്ലേ വീട്ടിൽ നിന്ന് അറിഞ്ഞാന്നോ?
3: ഞാനും പറഞ്ഞു, വീട്ടിൽ നിന്നും പറഞ്ഞു.
1: അങ്ങനെ ഫിക്സ് ചെയ്തു എടയന്നൂരാണെന്നുള്ളത്. ഓക്കെ, ഇവരുടെ ഒക്കെ കൂട്ടത്തിലെ കുറച്ച് വലിപ്പമുള്ളൊരു കുഞ്ഞീച്ചയാന്ന് അല്ലേ?
2: അപ്പൊ
1: ഈ അനിയന്മാരെയും അനിയത്തിമാരെയും ഒക്കെ പ്രവർത്തനങ്ങളിലൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്? മൂത്താള് എന്നുള്ള രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഇപ്പോൾ ബാലസഭയുടെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ, ക്വിസ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ എഴുത്ത് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഏച്ചി ഇതെന്താ ഇത് പറഞ്ഞവരൊക്കെ
3: ചോദിക്കാറുണ്ടോ?
1: പറഞ്ഞു കൊടുക്കുക, പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ അമ്മയെ എന്താ അവതരിപ്പിക്കാൻ പോകുന്നത്?
3: സംസ്കൃതം കഥ.
1: സംസ്കൃതം കഥ. ഓക്കെ, തുടങ്ങിക്കോ.
3: നമ സഭായി സഭാപതി പശ്ച അദ്യ അഹം അത്ര സത്യമേവ ജയതേ ഇതി കഥാം കഥയാമി കസ്മിശ്ചിത് ഗാമേ ചൗരമേവ ജീവനോപാധിം കശ്ചിത് യുവക കാലക്ഷേപായി ദിവാദ്യുതം കീർത്തി സ്മ ഏകദാ കശ്ചിത് മഹാപുരുഷ ബഹുൻ പ്രാപഞ്ചിക്കാൻ ആധ്യാത്മികാഞ്ച വിഷയാൻ ബോധയതി സ്മ തസ്കരീവ കോപി തസ്യ മഹാപുരുഷ പ്രസംഗം ശ്രോതും കഥ അഭിഭാഷണാനന്തരം സർവശ്രോതാര കഥ തസ്കര തഥാ മഹാപുരുഷ സമീപമേത്തി പാദയോ പതിത്വ സ്വാമിൻ മാമപി കൃപയാ തവ ശിഷ്യേഷു അന്യത്തമം അംഗീകുരു ഇത് പ്രാർത്ഥയത് വത്സ ത്വം കിം കരോഷി ഇത് ഗുരു അപൃച്ഛത് ഗുരോ അഹം ദിവാ ദ്യൂതം കേളാമി രാത്രൌ ചൗരം കരോമി ഇത് ചോര പ്രത്യവദത് ധിക് ധിക് അഹം കിം ശൃണോമി കഥമേതാദൃശം ദുർവിനീത ശിഷ്യം സ്വീകരിഷ്യാമി ആവശ്യം തവ പ്രവൃത്തി ത്യജ ഇത്യുക്തവാൻ ഗുരു മഹാത്മൻ അഹം ന ശക്നോമി ചൗരവൃത്തി കഥാപി തെക്തും ന ശക്നോമി തഥേവ മമ വൃത്തി ദ്യൂതഃ തു കാലക്ഷേപായ സ്വീകൃതോ വിനോദേവ തം വിനാ ദിവാമ്യം കലഹ കഥം ഗച്ഛതി അതഃ ദ്യൂതോപി തിക്തും അശക്യേവ ഇത്യുക്തം ചോരേണ ചോര യഥാർത്ഥം ഭണതി മഹാപുരുഷോ ജ്ഞാത്വാ സംതൃപ്തോ തബുദ് മഹാപുരുഷ ഉവാച പാഠം തവ ദുർഗുണേഷു കമപ്യേകം ത്യജ ത്വാം ശിഷ്യാം അംഗീകരിഷ്യാമി സത്യമേവ ചേതേ നാരദം സത്യേന പന്താവിതോ ദേവയാനഃ ഏനാക്കമന്ത്രിഷയോ ഹ്യാപ്തകാമ യഥാ സത്യസ് പരം നിധാനം ഇതി യുക്ത വിരമാമ്യഹം ധന്യവാദഃ.
1: കഴിഞ്ഞോ? അഞ്ചാം ക്ലാസ്സിൽ സംസ്കൃതമാണ് എടുത്തതല്ലേ?
3: ഒന്നു മുതലേ സംസ്കൃതം.
1: ഒന്നു മുതലേ ഉണ്ട്. ഓക്കെ, ഒന്നാം ക്ലാസ് മുതലേ സംസ്കൃതം പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ എന്താ കഥ പറഞ്ഞത്?
2: നമുക്കൊന്നും മനസ്സിലായില്ല.
1: അതാ റോജേച്ചി പറഞ്ഞു,
2: മനസ്സിലായില്ല, സംസ്കൃതം അറിയില്ല, അതാ മെയിൻ പ്രശ്നം.
1: എന്താ ഇപ്പൊ പറഞ്ഞ കഥ? ഞങ്ങൾക്ക് പറഞ്ഞു തരും മലയാളത്തില്. എന്താ കഥ?
3: ഒരു കള്ള ഒരു സന്യാസിന്റെ വീട്ടില് മോഷ്ടിക്കാൻ കയറി. അപ്പൊ സന്യാസി ഇത് കണ്ട് എന്നിട്ട് കള്ളനോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്ന്. ഇവിടെ കള്ളൻ പറഞ്ഞ്, ഇങ്ങനെ എന്റെ കുടുംബത്തിനെ നോക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യണം. ഞാൻ രാവിലെ ആകുമ്പോൾ ചൂത് കളിക്കാൻ പോകൂ, പിന്നെ രാത്രിക്ക് ഓരോ വീട്ടിലും മോഷ്ടിക്കാൻ കയറൂ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിന് കുടുംബത്തെ നോക്കാൻ പറ്റില്ല പറഞ്ഞ്. നേരത്തെ സന്യാസി പറഞ്ഞു, ഞാൻ നിന്നെ വേണ്ടിക്കൽ എൻ്റെ ശിഷ്യനായിട്ട് എടുക്കാം, പക്ഷെ നീ നിന്റെ ഈ രണ്ട് സ്വഭാവം ഒഴിവാക്കിയാൽ, സത്യസന്ധതയോട് സത്യം പറഞ്ഞ് ജീവിച്ചാൽ ഞാൻ നിന്നെ എൻ്റെ ശിഷ്യനായി ഉപമിക്കാന്ന് പറഞ്ഞു. അപ്പോൾ കള്ളൻ പറഞ്ഞു, എനിക്കങ്ങനെ പറ്റില്ല, എൻ്റെ കുടുംബത്തെ നോക്കണമെങ്കിൽ എനിക്ക് മോഷ്ടിക്കണം, അല്ലാണ്ട് എനിക്കൊരു വരുമാനമില്ല പറഞ്ഞു. അപ്പോൾ സന്യാസി പറഞ്ഞു, ഞാൻ എനിക്ക് വരുമാനം തരാം, എൻ്റെ ചിലവൊക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞൊരു കള്ളൻ പറഞ്ഞു, അതിനെ സത്യസന്ധിയോടെ ജീവിക്കാം, ഞാൻ ഇനി കള്ളൊന്നും പറയില്ല പറഞ്ഞു.
1: ഇതാണ് ഈ കഥയുടെ സാരം, ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അല്ലേ? പക്ഷെ എന്തായാലും രസമായിട്ട് പറഞ്ഞു. ആരാ പഠിപ്പിച്ചേ?
3: അത് സ്കൂളില് കലോത്സവത്തിന് വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞ കഥയാണ്.
1: ആ, ഉപജില്ലയില് പറഞ്ഞിട്ടുണ്ടായി. പ്രൈസ് ഉണ്ടായിരുന്നോ? ഓക്കെ, നന്നായിട്ട്.
2: എല്ലാ പരിപാടിയിലും ഇവളുണ്ടാവും,
1: പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്തൊക്കെ പ്രോഗ്രാംസില്?
3: ഡാൻസ്, കഥ, പാട്ട്.
1: അപ്പൊ പാട്ട് പാടും, ക്വിസ് മത്സരമുണ്ട്. ഓക്കെ, ഇതിലെ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെയ്യാനായിട്ട്? ഡാൻസ് കളിക്കുന്നതാണോ പാട്ട് പാടുന്നതാണോ?
3: ഡാൻസ്.
1: ഡാൻസ്. ഇപ്പൊ ഒരു പാട്ട് പാടിക്കൂടെ? ഓക്കെ.
3: വീതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ നിറങ്ങൾ പീലി വിടർത്തും പൂക്കാലം.

0: ഉണ്ടാക്കാം.
1: അടിപൊളിയായിട്ട് പാടിയല്ലോ.
2: അപ്പോ നിങ്ങളുടെ ബാലസഭയിലെ, മഞ്ചാടി ബാലസഭയിലെ എല്ലാരും ഒന്നിനൊന്ന് മികച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? ഈ പാട്ട് സ്വയം കേട്ട് പഠിച്ചതാണോ?
0: ഇതോ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിച്ചു.
2: അങ്ങനെ പഠിച്ചതാണ്. ഇതൊക്കെ ആരാ, മീൻസ് ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടാണോ അല്ലെ വീട്ടിന്ന് അമ്മ ഹെൽപ്പ് ചെയ്തിട്ടാണോ?
0: ടീച്ചേഴ്സും അമ്മയും ഹെൽപ്പ് ചെയ്യും.
2: ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ ബാലസഭയുടെ എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്?
0: ക്വിസില്, പിന്നെ പോസ്റ്റർ രചന, പിന്നെ വേറെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്.
2: എന്തുണ്ട് ബാലസഭയുടെ ഓരോ മാസത്തെയും നിങ്ങളുടെ മീറ്റിംഗും കാര്യങ്ങളൊക്കെ?
0: നല്ലതുപോലെ നടക്കുന്നുണ്ട്.
2: അടിപൊളിയായിട്ട്. ഒരു ട്രിപ്പ് പോയില്ലേ അതിന്റെ ഇടയിൽ? എവിടെ പോയത്?
0: നിലമ്പൂർ.
2: നിലമ്പൂര് എങ്ങനെ ഉണ്ടായിരുന്നു?
0: അടിപൊളിയായിരുന്നു.
2: ഒരു ദിവസത്തെ ട്രിപ്പായിരുന്നു? ഒരു ദിവസം പോയിട്ട് വന്നു. ഓക്കേ. വീട്ടിലാരൊക്കെ ഉള്ളത്?
0: വീട്ടിൽ അച്ഛൻ, അമ്മ, ഏച്ചി, ഞാൻ.
2: പേര് പറയോ?
0: അച്ഛന്റെ പേര് സനീഷ്, അമ്മേന്റെ പേര് ജീന, ഏച്ചിന്റെ പേര് അന്വയ.
2: അന്വയ, അന്വയ എത്രയാ പഠിക്കുന്നേ?
0: ഡിഗ്രി.
2: എവിടെയാ? ഏത് കോളേജിലാ?
0: പി ആർ എൻ എസ് എസ്.
2: ഇവിടെ അടുത്ത് തന്നെ. വീട് എവിടെയാ?
0: പാലയോട്.
2: പാലയോട് തന്നെ. ഓക്കെ. ഇവരോടൊക്കെ ചോദിച്ച പോലെ തന്നെ സിനിമ കാണാറുണ്ടോ? പാട്ട് പാടാറുണ്ടോ? സോറി, പാട്ട് കേൾക്കാറുണ്ടോ? ഇഷ്ടാണ്. ഏതാ ഇഷ്ടം, സിനിമ കാണാനാന്നോ പാട്ട് കേൾക്കാനാന്നോ?
0: സിനിമ ആണ്.
2: അതാ ഇഷ്ടം. ഇപ്പൊ അടുത്ത് കണ്ട സിനിമ ഏതാ?
0: വാഴ.
2: വാഴ ഇഷ്ടായോ? എല്ലാരും സൂപ്പറാന്നാ പറയുന്നേ. അതുപോലെ തന്നെ അടിപൊളി പാടാണ്. ഓക്കെ. ഇപ്പൊ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോൾ ഏത് പാട്ട് പറയും?
0: അടബൊമ്മാലേ.
2: ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്. ആർക്ക് വേണ്ടിയിട്ട്?
0: അനിയൻ.
2: അനിയനുണ്ടോ?
0: കസിന്.
2: ഓക്കെ. എന്താ കസിന്റെ പേര്?
0: ഇവാൻ.
2: ഇവാൻ എത്ര വയസ്സുണ്ട്?
0: ഒന്നി രണ്ടിലേക്ക്.
2: രണ്ടാം ക്ലാസ്സിലേക്ക്. ഏത് സ്കൂളിലാ?
0: മലബാർ.
2: മലബാറില്. ഓക്കെ. അപ്പൊ ഇവാനോടിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ, താങ്ക് യു.

0: മഞ്ചാടി ബാലസഭയിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികൾ ഇവിടെ തീരുന്നില്ല. തുടർഭാഗം അടുത്ത റേഡിയോ ഒറ്റ സ്കൂളിലൂടെ കേൾക്കാം.
1: ഇനി കേൾക്കാം നാടു.

0: കഥകൾ.
1: വെള്ളപ്പക്ഷി. ഇതൊരു അത്ഭുത കഥയാണ്. ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങളിൽ പലർക്കും സംശയം തോന്നാം. സംഭവിക്കുന്നത് മാത്രമേ കഥയിലുണ്ടാവൂ എന്നൊരു പിടിവാശി ആർക്കായാലും നല്ലതാണോ? അപ്പോൾ സംഭവിക്കാനിടയില്ലാത്ത ചില കാര്യങ്ങളും കഥയിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇതൊരു നുണക്കഥ ആവില്ലേ? അങ്ങനെ നുണ പറയാൻ പാടുണ്ടോ? ഇങ്ങനെ പുറകെ പുറകെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, കഥയിൽ ചോദ്യമില്ല. ഇനി കഥ തുടങ്ങട്ടെ. വെള്ളപ്പക്ഷി. വളരെ മുൻപ് ഒരിടത്ത് വലിയൊരു പ്രാപ്പിടിയൻ പക്ഷി ജീവിച്ചിരുന്നു. ഒരു മാളിക വീടിൻ്റെ മുറ്റത്തുള്ള ചന്ദ്രക്കാരൻ മാവിൻ്റെ കൊമ്പിൽ അവൻ നല്ലൊരു കൂടുണ്ടാക്കി തനിച്ചു കഴിഞ്ഞു. ആ സൂര്യജീവിതമാണ് അവൻ ഇഷ്ടപ്പെട്ടത്. സുന്ദരികളായ പല പ്രാപ്പിടിയത്തികളും അവൻ്റെ സൗന്ദര്യത്തിൽ മോഹിച്ച് കല്യാണ ആലോചനകളുമായി വന്നെങ്കിലും അവരെയെല്ലാം നിഷ്കരുണം ആട്ടിപ്പായച്ചു. പിടയും കുഞ്ഞുങ്ങളുമില്ലാത്ത സ്വസ്ഥ ജീവിതം മതി തനിക്കെന്ന് പ്രാപ്പിടിയൻ തീർത്തു പറഞ്ഞു. മാളിക വീട്ടിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. തലമുടി മഞ്ഞു പോലെ നരച്ച, മുതുക് ഒട്ടകത്തെപ്പോലെ വളഞ്ഞ്, കണ്ണുകൾ കിണറുപോലെ കുഴിഞ്ഞ ഒരു മുത്തശ്ശി. വായിൽ പല്ലൊരെണ്ണം പോലും ഇല്ലാഞ്ഞിട്ടും അവർക്ക് തീറ്റക്കുതി തീർന്നില്ല. എല്ലാ ദിവസവും അവർക്ക് പായസം കുടിക്കണം. അതും ഒന്നാം തരം പാലട പ്രഥമൻ. മുത്തശ്ശിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന മകൻ യാതൊരു മടിയും കൂടാതെ എന്നും ഒരു പാത്രം നിറയെ പായസം വെച്ച് കൊടുക്കും. ഉച്ചയ്ക്ക് ഇത്തിരി ചോറുണ്ട്. പായസം മുഴുവനും അകത്താക്കി മുത്തശ്ശി ഏമ്പക്കം വിട്ടുകൊണ്ട് കൈ കഴുകാൻ വരുന്നത് പ്രാപ്പിടിയൻ മരക്കൊമ്പിലിരുന്ന് കാണാറുണ്ട്. പായസം ഉരുളിയിൽ അങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കെ മാളിക വീട്ടിലെ അടുക്കളയിൽ നിന്ന് ഹൃദ്യമായ ഒരു മണം ഉയരാറുണ്ട്. ആ മണം ജനൽ വഴി കടന്ന് മരക്കൊമ്പിലെ പ്രാപ്പിടിയൻ്റെ മൂക്കിലും എത്തും. പാലും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയുമൊക്കെ ചേർത്ത് വേവുമ്പോഴുള്ള ആ മണം, ശ്വസിക്കേണ്ട താമസം, പ്രാപ്പിടിയൻ്റെ വായൊരു വെള്ളക്കടലാവും. അടുക്കളയിലേക്ക് പറന്നു ചെന്ന പായസപാത്രത്തിൽ തലയിട്ട് അത് മുഴുവനും കുടിക്കാനാണ് അവന് തോന്നുക. പക്ഷെ മുത്തശ്ശിയെയും മകനെയും ഭയന്ന് അവൻ ആ തീക്കളിക്ക് മുതിരാറില്ല. ആ മണം ആവോളം ശ്വസിച്ച് കൊതിയടക്കി അവിടെ തന്നെ ക്ഷമിച്ചിരിക്കുകയല്ലാതെ അവൻ എന്തു ചെയ്യാൻ? ഒരിക്കലെങ്കിലും പായസത്തിൻ്റെ രുചി എന്തെന്നറിയണമെന്ന് അവന് അതിയായ ആഗ്രഹം വന്നു. വളരെ നാൾ കഴിഞ്ഞിരുന്നിട്ടും അവൻ്റെ ആഗ്രഹം സാധിച്ചില്ല. ഒരു ദിവസം അവൻ അടുക്കളയുടെ ജനലിന് പുറകിൽ മറഞ്ഞിരുന്ന് പായസത്തിൻ്റെ നിർമ്മാണ വിദ്യ മുഴുവനും കണ്ടു മനസ്സിലാക്കി. അന്നും അവനൊരു തുള്ളി പോലും സ്വാദ് നോക്കാൻ കിട്ടിയില്ല. പായസപാത്രം പോലും അടുക്കളയിൽ തന്നെയാണ് കഴുകിയെടുക്കുക. പാലട പ്രഥമൻ്റെ രുചിയറിഞ്ഞിട്ട് ചത്താലും സാരമില്ല എന്നായിരുന്നു അവന് തോന്നിയത്. അങ്ങനെയിരിക്കെ അവനൊരു സുവർണ അവസരം കൈവന്നു. മാളിക വീട്ടിലെ മുത്തശ്ശിയും മകനും എങ്ങോട്ടോ യാത്ര പോവുകയാണ്. ഈ അവസരം കൈവിട്ട് കളയരുതെന്ന് തീർച്ചപ്പെടുത്തി അവൻ പറന്ന് ജനാലയിലൂടെ അടുക്കളയിലെത്തി. അടുക്കള വാതിലിൻ്റെ കുറ്റിയും തുറന്നിട്ടു. അവൻ നോക്കിയപ്പോൾ പായസം വയ്ക്കാനുള്ള സകലതും അവിടെയുണ്ട്. പാലും അടയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായുമെല്ലാം. പായസം വയ്ക്കുന്നത് എങ്ങനെയെന്ന് തനിക്കറിയുകയും ചെയ്യാം. പിന്നെന്തിനും മടിക്കുന്നു? ഇന്നത്തേത് കൊണ്ട് പായസക്കൊതി തീർക്കുക തന്നെ. പ്രാപ്പിടിയൻ പറന്നു നടന്ന് പായസത്തിനു വേണ്ട സാധനങ്ങളെല്ലാം കൊത്തിക്കൊണ്ടുവന്നു വെച്ചു. അടുപ്പ് കത്തിച്ച് പായസ ഉരുളി വെള്ളമൊഴിച്ചു വെച്ചു. വെള്ളം തിളച്ചതും പാലടയും പഞ്ചസാരയും ചേർത്തു. പായസത്തിൻ്റെ നറുമണം കിട്ടാൻ അണ്ടിപ്പരിപ്പും മറ്റും അതിലിട്ട് ഇളക്കി. മുമ്പൊക്കെ തോന്നിയ മണം അപ്പോഴും ഉരുളിയിൽ നിന്ന് ഉയർന്നു. പ്രാപ്പിടിയന് കൊതിയടക്കാൻ കഴിയാതായി. പായസം വെന്ത് നേരിയ ചുവപ്പ് നിറമായതും അവൻ വെള്ളം തളിച്ച് തീ കെളുത്തി. സ്വന്തമായി പാൽപായസം തയ്യാറാക്കാനായതിൽ അവന് അഭിമാനം തോന്നി. പായസം തയ്യാറായി കഴിഞ്ഞു. ഇനി അതൊന്ന് കുടിച്ച് തൻ്റെ കൊതി അടക്കണം. അവൻ ഇരിക്കപ്പുറുതിയില്ലാതായി. അവൻ ചിറകുകൾ വിരിച്ച് പറന്ന് ഉരുളിക്ക് മുകളിലെത്തി. പക്ഷെ പായസത്തിൽ നിന്നുയർന്ന ചൂടേറ്റ് അവൻ്റെ മുഖം പൊള്ളി. ചിറക് ചെറുതായി കരിഞ്ഞതിനാൽ ചെറിയൊരു ദുർഗന്ധമുണ്ടായി. അതവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതാണോ പാൽപായസത്തിൻ്റെ മണമെന്ന് അവൻ സംശയിച്ചു. അവനെന്തോ വല്ലാത്ത മനം പുരട്ടൽ തോന്നി. ഒറ്റ നിമിഷം കൊണ്ട് അവന് പാൽപായസത്തോട് വെറുപ്പുണ്ടായി. മനുഷ്യർ ആർത്തിയോടെ കുടിക്കുന്ന സാധനമാണിതെന്ന് അവൻ അത്ഭുതത്തോടെ ഓർത്തു. പായസക്കൊതിയോട് ഇത്രയും കാലം കാത്തിരുന്നതിൽ അവന് ആത്മനിന്ദ തോന്നി. വെറുതെ ഇത്രയും നേരം മെനക്കെട്ടു. ഉണ്ടാക്കിയ പായസമാണെങ്കിൽ വായ്ക്ക് കൊള്ളാതെയുമായി. മുത്തശ്ശിയും മകനും തിരിച്ചെത്തും മുൻപ് പായസം എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. കുറച്ചെന്നാലോചിച്ചപ്പോൾ അവനൊരു വഴി തോന്നി. അവൻ കൈക്കല കൂട്ടിപ്പിടിച്ച് പായസ ഉരുളിയുമായി പറന്ന് പുറത്തെത്തി. മുത്തശ്ശിയും മകനും കുളിക്കുന്ന കുളത്തിലെ വെള്ളത്തിലേക്ക് ചൂടുള്ള പായസം മുഴുവനും മറിച്ചു. പിന്നെ ഉരുളിയും കൊത്തി തിരിച്ചു പറന്നു. അടുക്കളയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ഉരുളിയിലെ ഇത്തിരി പായസം അവൻ്റെ നാവിൽ പറ്റി. അതിൻ്റെ രുചിയറിഞ്ഞ് പ്രാപ്പിടിയൻ വാ പൊളിച്ചിരുന്നു. ഇത്രയും മധുരമുള്ള സാധനം അവൻ ആദ്യമായാണ് രുചിക്കുന്നത്. അവന് കൊതിയടക്കാനായില്ല. ഇത്ര മധുരമുള്ള പായസം മുഴുവനും കുളത്തിലൊഴുക്കിയ താനൊരു മണ്ടനാണെന്ന് അവൻ സ്വയം കുറ്റപ്പെടുത്തി. രണ്ടും കൽപ്പിച്ച് പ്രാപ്പിടിയൻ കുളത്തിലേക്ക് പറന്നു. അവൻ കുളത്തിലെ വെള്ളം രുചിച്ചു നോക്കി. അതിനിപ്പോഴും ചെറിയ മധുരമുണ്ട്. ഇനിയെങ്കിലും മണ്ടത്തരം കാട്ടരുതെന്ന് നിശ്ചയിച്ച് അവൻ ആ വെള്ളം കുടിച്ചു തുടങ്ങി. കുടിച്ചിട്ടും കുടിച്ചിട്ടും അവന് മതി വന്നില്ല. അവൻ്റെ ശരീരം ബലൂൺ പോലെ വീർത്തു വീർത്തു വന്നു. വയറ് പൊട്ടി ചത്തുപോകുമെന്നായിട്ടും അവൻ പിന്മാറിയില്ല. കുറച്ചു നേരത്തിനുള്ളിൽ കുളത്തിലെ അവസാന തുള്ളി വെള്ളവും അവൻ്റെ വയറ്റിലാക്കി. അപ്പോഴാണ് ശരീരത്തിലെ ദ്വാരങ്ങളിലൂടെ വെള്ളം ചോരുന്നത് അവൻ അറിഞ്ഞത്. പാടത്തു നിന്നും കുറച്ച് വൈക്കോൽ തുരുമ്പുകളെടുത്ത് അവൻ മൂക്കിലും വായിലും ചെവിയിലും ആസനത്തിലുമൊക്കെ തിരുകിക്കയറ്റി. അവ പകുതി കയറിയപ്പോഴേക്കും ചോർച്ച നിന്നു. അപ്പോഴേക്കും അവൻ്റെ ശരീരം ഒരാനയുടെ അത്രയും ചീർത്തു കഴിഞ്ഞിരുന്നു. ഈ കോലത്തിൽ മാവിൻ കൊമ്പത്തെ കൂട്ടിൽ എത്താനാവില്ലെന്ന് പ്രാപ്പിടിയൻ ഉറപ്പായിരുന്നു. തൻ്റെ തടിച്ച ശരീരവും താങ്ങി അവൻ പതുക്കെ പതുക്കെ നടന്നു തുടങ്ങി. വഴിയിൽ കണ്ട പക്ഷികളും ചെറുജീവികളുമെല്ലാം അവൻ്റെ ശരീരം കണ്ട് പേടിച്ചൂടി. വലിയ മൃഗങ്ങൾക്കും അവനോട് എതിർക്കാൻ ധൈര്യം വന്നില്ല. കാട് കുലുക്കി നടന്ന കൊലക്കൊമ്പൻ അവനെ കണ്ട് അല്പം നീരസത്തോടെ ചോദിച്ചു, നീ ഏതാണ്? നിന്റെ വയറ്റിലെന്താണ്? ഞാനൊരു ഭീമൻ പക്ഷി. എൻ്റെ വയറ്റിൽ ഒരു മുഴുവൻ കുളം. പ്രാപ്പിടിയൻ്റെ ഈ മറുപടി കേട്ട് കൊലക്കൊമ്പനും പിന്തിരിഞ്ഞു നടന്നു. അവൻ്റെ ഉള്ളിൽ ചിരി പൊട്ടി. കുറേ ദൂരം നടന്നപ്പോൾ അവന് വല്ലാത്ത ഉറക്കം വന്നു. സാധാരണഗതിയിൽ ഒരു ഉച്ചയുറക്കം പതിവുള്ളതാണ്. പക്ഷെ ഈ കോലത്തിൽ എവിടെ കിടന്നുറങ്ങും? പെരുവഴിയിലെ മയക്കം ഏതായാലും നന്നല്ല. വല്ല വഴിപോക്കൻ്റെയും കാല് അറിയാതെ വയറ്റത്ത് കൊണ്ടാൽ മതി, കാര്യങ്ങളാകെ കുഴങ്ങും. അതുകൊണ്ട് കുറേ കൂടി സുരക്ഷിതമായ ഒരിടം കാണുകയാണ് നല്ലത്. നേരം ഇരുട്ടിയെങ്കിലും അവനത് വകവച്ചില്ല. അപ്പോൾ കുറച്ചു ദൂരെയായി ഒരു വീട് കണ്ട് അവൻ അങ്ങോട്ട് നടന്നു. സാമാന്യം നല്ലൊരു വീടായിരുന്നു അത്. അവൻ പ്രതീക്ഷയോടെ വാതിലിൽ മുട്ടി. തല മുഴുവനും നരച്ചൊരു മുത്തച്ഛനാണ് വാതിൽ തുറന്നത്. വാതിൽക്ക് നിൽക്കുന്ന അത്ഭുത ജീവിയെ കണ്ട് അദ്ദേഹം അമ്പരപ്പോടെ ചോദിച്ചു, ആരാ? എന്താ? എന്തു വേണം? ഞാൻ ഒരു കുളം കുടിച്ചു വെട്ടിച്ച പ്രാപ്പിടിയനാണ്. ഇത്ര ദൂരം നടന്നു വന്ന് ആകെ തളർന്നുപോയി. ഒന്ന് നടുചായ്ക്കാനൊരിടം കിട്ടിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു. മുത്തച്ഛൻ്റെ മൂന്ന് ചോദ്യത്തിനും അവൻ ഒരുമിച്ച് ഉത്തരം പറഞ്ഞു. പ്രാപ്പിടിയൻ്റെ രൂപവും ഭാവവും ഒക്കെ മുത്തച്ഛന് രസിച്ചു. അദ്ദേഹത്തിന് അവനോട് സഹതാപം തോന്നി. തൊഴുത്തിനു നേരെ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു, നീ പോയി കാലത്തൊഴുത്തിലെ പുല്ലുവെട്ടിയിൽ പോയി കിടന്നോളൂ. അവിടെയാകെ ഒരു മൂരിക്കുട്ടനെയുള്ളൂ. അവൻ ആളൊരു പാവത്താനാണ്. പ്രാപ്പിടിയൻ സന്തോഷത്തോടെ പുല്ലുവെട്ടിയിൽ കയറി കിടന്നു. മൂരിക്കുട്ടൻ ആദ്യമൊന്ന് അമറി വിളിച്ചെങ്കിലും പിന്നെ ശാന്തനായി. യാത്രാക്ഷീണം മൂലം അവൻ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. നേരം പാതിരയായതും മൂരിക്കുട്ടൻ്റെ ഉറക്കം മുറിഞ്ഞു. അവന് വല്ലാതെ വിശപ്പ് തോന്നി. പുല്ലുവട്ടിയിലാണെങ്കിൽ ഒറ്റ വൈക്കോൽ കഷ്ണം പോലുമില്ല. വിശന്നിട്ട് അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൻ കൊതിയോടെ നാലുപാടും നോക്കി. അപ്പോഴാണ് പ്രാപ്പിടിയൻ്റെ ശരീരത്തിൽ പലയിടത്തായി തിരുകിവെച്ച ഇളം വൈക്കോൽ കഷ്ണങ്ങൾ അവൻ കാണുന്നത്. നല്ല ഉറക്കത്തിലായിരുന്ന പ്രാപ്പിടിയൻ ഇതൊന്നും അറിഞ്ഞില്ല. മൂരിക്കുട്ടൻ ആ വൈക്കോൽ തുരുമ്പുകൾ ഒന്നടങ്കം ആർത്തിയോട് കടിച്ചു വിളിച്ചു. പിന്നത്തെ കഥ പറയാനുണ്ടോ? ആദ്യം പുല്ലുവട്ടി മുങ്ങി, പിന്നെ തൊഴുത്തും മൂരിക്കുട്ടനും മുങ്ങി, വെള്ളം പാഞ്ഞു കയറി, മുത്തശ്ശൻ്റെ തൊടിയും വീടും മുങ്ങി. എന്നിട്ടും നിൽക്കാതെ വെള്ളപ്പരപ്പ് ഉയർന്നുകൊണ്ടേയിരുന്നു. വെള്ളം മുത്തശ്ശൻ്റെ ചുറ്റും പരന്നൊഴുകിയപ്പോൾ പ്രളയം വന്ന് ലോകാവസാനം സംഭവിച്ചതായി അദ്ദേഹത്തിന് തോന്നി. അല്പനേരത്തിനകം അവിടം വലിയൊരു കുളമായി. അതിൽ പ്രാപ്പിടിയനും മൂരിക്കുട്ടനും മുത്തച്ഛനുമെല്ലാം കൈകാലിട്ടടിച്ച് ഒഴുകിയൊഴുകി നടന്നു.
0: ഇത് നാടോടി കഥകളുടെ നേരം. ഇന്നത്തെ റേഡിയോ എട്ട് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുരഗീതങ്ങൾ
1: മധുരഗീതങ്ങളിൽ കിഴക്ക് എന്ന പദത്തിൽ തുടങ്ങുന്ന ചില ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം 1956 എൻ ശങ്കരൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവർ ഉണരുന്നു എന്ന ചിത്രത്തിലേതാണ്. സത്യൻ, പ്രേം നസീർ, മിസ് കുമാരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മ, പി നാരായണൻ നായർ എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം വി ദക്ഷിണാമൂർത്തി. ഇതിൽ ജി കെ കൃഷ്ണവേണിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ ഗാനരചനയ്ക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് കെ രാഘവൻ ഈണം പകർന്ന ഗാനം കേൾക്കാം. ചിത്രം ആദ്യ കിരണങ്ങൾ. 1964 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പി ഭാസ്കരനാണ്. നിർമ്മാണം വി അബ്ദുള്ള, പി ഭാസ്കരൻ എന്നിവർ ചേർന്ന്. സത്യൻ, അംബിക സുകുമാരൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 12 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരനും കെ രാഘവനും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ ഗായിക എ പി കോമള പാടിയ കിഴക്കു ദിക്കിലെ ചെന്തെങ്കിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

എന്ന പദത്തിൽ തുടങ്ങുന്ന ചില ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1965 കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദാഹം. സത്യൻ, കെ പി ഉമ്മർ, ഷീല, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. വയലാർ രാമവർമ്മ, ജി ദേവരാജൻ എന്നിവർ ചേർന്ന് 4 ഗാനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ഗായിക രേണുക പാടിയ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കിഴക്ക് എന്ന പദത്തിൽ തുടങ്ങുന്ന ചില ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രേം നസീർ, കെ പി ഉമ്മർ, ഉഷാകുമാരി, കെ പി എസ് സി ലളിത എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് 1971 ടി ആർ രഘുനാഥ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ലോറ നീ എവിടെ. എം കുഞ്ചാക്കോ നിർമ്മിച്ച ഈ ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ, എം എസ് ബാബുരാജ് എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ എ എം രാജയും ബി വസന്തയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം, കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വില്യം തോമസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രീതി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. മധു, ബഹദൂർ, ഷീല, പ്രേംനവാസ്, രാജശ്രീ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1972 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഡോക്ടർ പവിത്രൻ ഗാനരചന നിർവഹിച്ച് എ ടി ഉമ്മർ സംഗീതം പകർന്ന 6 ഗാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ കിഴക്കു പൊന്മലയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

കെ ജെ യേശുദാസും അമ്പിളി രാജശേഖരനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനുമോദനം. 1978 ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ കമലഹാസൻ, എം ജി സോമൻ, വിധുബാല, സീമ എന്നിവരാണ് മുഖ്യ നടീനടന്മാരായി എത്തിയിട്ടുള്ളത്. ഭരണിക്കാവ് ശിവകുമാറും എ ടി ഉമ്മറും ചേർന്ന് 4 ഗാനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കേൾക്കാം. കിഴക്കുമഴവിൽ പൂവിശറി, പടിഞ്ഞാറ് സൂര്യൻ്റെ വൈഡൂര്യത്തേറി.

0: ஸ்டிச்வெல் பாட்டிக் அண்ட் பியூட்டி பார்லர் செகண்ட் ஃப்ளோர் லிங்க்ஸ் மால் மட்டனூர்.
1: கல்யாணம், என்கேஜ்மெண்ட், ஃபங்க்ஷன் ஏதுமாவட்டே, பார்ட்டி வெயர், നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ കിഴക്ക് എന്ന പദത്തിൽ തുടങ്ങുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1980 ജേസിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പുഴ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം ജി സോമൻ, രവികുമാർ, ശ്രീവിദ്യ, എസ് അംബിക എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് എം കെ അർജുനൻ സംഗീതം പകർന്ന 4 ഗാനങ്ങളാണ് ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ കിഴക്കുന്നു തുടുത്താൽ ചിരിക്കാൻ തുടങ്ങും എന്ന ഗാനം കേൾക്കാം. വാണി ജയറാമിന്റെ സ്വരമാധുരിയിൽ.

ഇനി കേൾക്കാം ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന ചിത്രത്തിലെ ഗാനം. മമ്മൂട്ടി, അജു വർഗീസ്, ഹണി റോസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ളത്. 2013 ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് ഗാനരചന നിർവഹിച്ച് ബിജുപാൽ മണിയിലാണ് സംഗീതം പകർന്നിരിക്കുന്നത്. 3 ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. അതിൽ ഷഹബാസ് അമ്മൻ പാടിയ മനോഹര ഗാനം കേൾക്കാം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ റേഡിയോ മലബാറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി ചെമ്പൻ വിനോദ് ജോസ്, മൃദുല മുരളി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ശിഖാമണി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 2016 വിനോദ് ഗുരുവായൂരാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഷിബു ചക്രവർത്തി, സുദീപ് പലനാട് എന്നിവർ ചേർന്ന് 4 ഗാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ പി ജയചന്ദ്രൻ പാടിയ കിഴക്കൻ മലയുടെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ കിഴക്ക് എന്ന പദത്തിൽ തുടങ്ങുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കേൾക്കാം 2018 ബിജു മജീദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഐക്കരക്കോണത്തെ ബിഷഗ്വരന്മാർ എന്ന ചിത്രത്തിലെ ഗാനം. വിപിൻ മംഗലശ്ശേരി, സമർത്ഥ് അംബുജാക്ഷൻ, ശ്യാം കുറുപ്പ്, മിയാശ്രീ, ഹൃദ്യ, നിജിലേഷ്, ലക്ഷ്മി അതുൽ തുടങ്ങിയ പുതുമുഖ നടീനടന്മാരാണ് ചിത്രത്തിൽ അണിനിരന്നിട്ടുള്ളത്. സോഹൻ റോയിയുടെ ഗാനരചനയ്ക്ക് ബി ആർ ബിജുറാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി 7 ഗാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ സുദീപ് കുമാർ പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം.

2024 പ രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തങ്കലാൻ എന്ന മൊഴിമാറ്റം നടത്തിയ ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിയാൻ വിക്രം, പാർവതി തിരുവോത്ത്, മാളവിക മോഹൻ, പശുപതി ഡാനിയൽ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ളത്. ചിത്രത്തിനു വേണ്ടി മലയാളത്തിൽ രചന നിർവഹിച്ചിരിക്കുന്നത് റഫീഖ് അഹമ്മദ്, കൈതപ്പുറം സന്തോഷ് വർമ്മ എന്നിവർ ചേർന്നാണ്. സംഗീതം ജി വി പ്രകാശ് കുമാർ. ഇതിലെ സന്നിധാനന്ദനും ശിഖാപ്രഭാകറും ചേർന്ന് പാടിയ കിഴക്കു വെളുത്തുവന്നേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് മധുരഗീതങ്ങളിൽ ഇനി.

പ്രിയ ശ്രോതാക്കളെ, കിഴക്കു എന്ന പദത്തിൽ തുടങ്ങുന്ന ചില ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം.

0: മധുര ഗീതങ്ങൾ AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി.

ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് നാടകനേരം, നാടകം നെല്ലിക്ക. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9 മണിക്ക് ചിത്രപരിചയം. 10 മണിക്ക് ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ദന്തൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ED സംഘത്തെ ആക്രമിച്ച സംഭവം കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷിക്കും. 5 SHO ഉൾപ്പെടെ 30 സംഘം രൂപവൽക്കരിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് ഉത്തരവിറക്കി. മ്യൂസിയം SHO R പ്രശാന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കേസുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 300 പേരെ പ്രതിയാക്കിയിരുന്നു. 30 പേർ പിടിയിലായിട്ടുണ്ട്. മറ്റുള്ളവരെ കൂടി കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക സംഘം. ചിലർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കാൻ തീരുമാനിച്ചിരുന്നു. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഡിജിറ്റൽ മൂല്യനിർണയം സംബന്ധിച്ച വ്യാപക പരാതികളും ആക്ഷേപങ്ങളും ഉയർന്നതിനു പിന്നാലെ നടപടികളുമായി കേന്ദ്രം. CBSEയിലെ ഉന്നതർക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ നടപടി. ബോർഡ് ചെയർമാൻ രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തു നിന്ന് നീക്കി. ഈ വർഷം 12-ാം തലത്തിൽ CBSE നടപ്പാക്കിയ വിവാദ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിന് കരാർ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സമിതിയെയും നിയോഗിച്ചു. ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ ഇടം പിടിച്ച് കണ്ണൂർ സ്വദേശി തഹ്സിൻ മുഹമ്മദ് ജംഷീദ്. തലശ്ശേരിയിൽ ജനിച്ച തഹ്സിൻ മുഹമ്മദ് ജംഷീദ് എന്ന 19-കാരനായ ഇന്ത്യക്കാരന് ആദ്യമായി ലോകകപ്പിൽ കളിക്കാൻ അരങ്ങൊരുങ്ങി. തിങ്കളാഴ്ച രാത്രി ലോകകപ്പിനുള്ള ഖത്തർ ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഫിഫ ലോകകപ്പിലെ ആദ്യ ഇന്ത്യക്കാരനും ആദ്യ മലയാളിയും എന്ന ചരിത്ര നേട്ടം തഹ്സിന് ഉറപ്പായത്. സുപ്രീംകോടതിയിൽ 5 ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. CMRൽ എക്സലോജിക് ദുരൂഹ പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി റെയ്ഡിനിടെ ഉണ്ടായ ആക്രമണത്തിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടേക്കും. ബംഗാളിൽ സമാന ആക്രമണമുണ്ടായപ്പോൾ CBI അന്വേഷണം നടത്തിയിരുന്നു. തിരുവനന്തപുരത്തെ സംഭവത്തിന്റെ വിശദ വിവരങ്ങൾ കൊച്ചിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ED ഡയറക്ടർക്ക് റിപ്പോർട്ടായി നൽകി. ഇതിനിടെ അക്രമം അന്വേഷിക്കുന്ന പോലീസ് സംഘം കൊച്ചിയിലെത്തി ED ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. നിയമസഭയുടെ ധർമ്മം നിയമനിർമ്മാണമാണെങ്കിലും അക്കാര്യത്തിൽ നിയമസഭാംഗങ്ങളുടെ പങ്ക് വളരെ ദുർബലമെന്ന് പഠനം. നിയമം പാസാക്കാൻ വോട്ട് ചെയ്യുന്നു എന്നതിനപ്പുറം നിയമനിർമ്മാണത്തിൽ നിയമസഭയ്ക്ക് പങ്കില്ലാത്ത സ്ഥിതിയെന്ന് റിപ്പോർട്ടുകൾ. മുൻ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപകനായ ഡോക്ടർ റെൽഫി പോൾ എന്നിവർ ബജറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിസർച്ച് എന്ന പഠന കൂട്ടായ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 15-ാം സഭയെക്കുറിച്ചുള്ള വിലയിരുത്തൽ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച കണക്കുകൾ നിരത്തുന്നു. 5 തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം June 8 ചേരും. DMK, തൃണമൂൽ കോൺഗ്രസ് പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സഖ്യത്തിലും വിള്ളലുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ഇത് പരിഹരിച്ച് പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്താനാണ് ശ്രമം. ഉത്തർപ്രദേശിലെ മധുരയിൽ ആത്മീയതയുടെ മറവിൽ യുവതികളെ ലഹരിമരുന്ന് നൽകി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിൽ സ്വയം പ്രഖ്യാപിത ആൾദൈവം അറസ്റ്റിൽ. IIT ബിരുദധാരിയായ അഭിഷേക് മിശ്രയാണ് പിടിയിലായത്. പ്രതിപക്ഷ ഉപനേതാവിന്റെ കാര്യത്തിൽ നിലപാട് കടുപ്പിച്ച് CPI. ഇടതുമുന്നണിയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുമുൻപ് തീരുമാനമുണ്ടാകണമെന്നാണ് CPI ആവശ്യം. ഇതാവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കത്ത് നൽകി. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ഇന്ന് ഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിലെ 4 പുരസ്കാരമുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ മുഖ്യ സൂത്രധാരനായ പ്രൊഫസർ PV കുൽക്കർണിയുടെ ഉടമസ്ഥതയിൽ ബീഡ് ജില്ലയിലെ ഷാഹുൽ നഗർ പ്രദേശത്തുള്ള 4-നില കെട്ടിടം നഗരസഭ ഭാഗികമായി പൊളിച്ചുമാറ്റി. നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചെന്നാരോപിച്ചാണ് ഈ നടപടി. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെ നിയമിച്ചത് വിവാദമായി. കണ്ണൂർ DCC സെക്രട്ടറിയാണ് ബെന്നി. രണ്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെ 13 പേരെയാണ് സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചത്. ഉത്തരവ് തിങ്കളാഴ്ചയാണ് പുറത്തുവന്നത്. ബന്ധുനിയമനത്തെക്കുറിച്ച് വിമർശനം ഉയർന്നതോടെ ബെന്നി തോമസ് പ്രദേശത്തെ പ്രധാന കോൺഗ്രസ് നേതാവാണെന്നും സണ്ണി ജോസഫിന്റെ ബന്ധു എന്ന നിലയിൽ മാത്രം കാണരുതെന്നുമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ വിശദീകരണം. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാവ് ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഷാനിമോൾക്ക് 99 വോട്ടും CPIയിലെ മുഹമ്മദ് മുഹസീനെ 34 വോട്ടും ലഭിച്ചു. മഴക്കാലം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ 3 ദിവസം പരിശോധന നടത്തും. സ്കൂൾ ഫിറ്റ്നസിൽ പ്രതിസന്ധി ഉടലെടുത്ത സാഹചര്യത്തിലും തിങ്കളാഴ്ച തിരുവനന്തപുരം അട്ടക്കുളങ്ങര സ്കൂളിൽ പൈതൃക മന്ദിരം തകർന്ന പശ്ചാത്തലത്തിലുമാണ് നിർദ്ദേശം. ദേവസ്വം ബോർഡുകൾക്കു കീഴിലുള്ള 3087 ക്ഷേത്രങ്ങളിൽ ഒരു വർഷം കൊണ്ട് ദേവാരണ്യം പദ്ധതിയിൽ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും 100,000 തൈ നട്ടുപിടിപ്പിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 5th തിരുവനന്തപുരം അമ്പലമുക്ക് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. കാരവാനിൽ കയറി പരിശോധിക്കില്ലെന്ന ധൈര്യം ആർക്കും വേണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നിയമത്തിന് മുന്നിൽ സ്റ്റാറ്റസോ പദവിയോ നോക്കില്ല. 5-star ഹോട്ടലുകളിലും DJ പാർട്ടികളിലും ലഹരി ഉപയോഗം നിർത്തണം. പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ടുപോകുന്ന കാലം കഴിഞ്ഞു, മന്ത്രി പറഞ്ഞു. ലഹരി വ്യാപനം തടയാൻ പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ ആരംഭിച്ച തൂഫാൻ ദിനാർക്കോ ഹണ്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് മാഫിയയെ വാഴാൻ അനുവദിച്ചാൽ കേരളമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. തൂഫാൻ ദിനാർക്കോ ഹണ്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിവാഹിതയായ മകളും ആശ്രിത നിയമനത്തിന് അർഹയാണെന്ന് സുപ്രീംകോടതി വിധിച്ചു. ആശ്രിത നിയമന വിഷയത്തിൽ കുടുംബം എന്നതിൻ്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതയായ മകളെ ഒഴിവാക്കാനാവില്ലെന്നും അങ്ങനെ ചെയ്യുന്നത് സ്വേച്ഛാപരമായ നടപടിയാണെന്നും അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് റെഫർ ചെയ്ത കേസിൽ ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വാഹനാപകടത്തിൽ കൈകാലുകൾ നഷ്ടമായി കൃത്രിമ അവയവങ്ങൾ വെക്കേണ്ടി വരുന്ന സംഭവത്തിൽ ഇവ ഇടയ്ക്കിടയ്ക്ക് മാറ്റിവെക്കേണ്ടി വരുന്നതും പരിപാലന ചെലവും കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നിശ്ചയിക്കണമെന്ന് ഹൈക്കോടതി. ഗുണനിലവാരമുള്ള കൃത്രിമ അവയവങ്ങൾക്കുള്ള ചെലവ് കണക്കിലെടുത്തായിരിക്കണം തീരുമാനമെന്നും ജസ്റ്റിസ് MB സ്നേഹലത വ്യക്തമാക്കി. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റ് തടയണമെന്ന ആവശ്യം ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. സാമൂഹിക മാധ്യമമായ TikTokലെ തർക്കത്തെ തുടർന്ന് ഷാർജയിൽ മലയാളി യുവാവ് കുത്തേറ്റു മരിച്ചു. കണ്ണൂർ പഴയങ്ങാടി 7th നെരുവമ്പുറത്തെ ഇസ്മായിൽ പൊന്നനാണ് മരിച്ചത്. സംഭവത്തിൽ കൊല്ലം സ്വദേശിയായ മുഖ്യ പ്രതിയടക്കം 4 ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ പുലർച്ചെ റഷ്യ യുക്രൈനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 ഉൾപ്പെടെ 21 പേർ മരിച്ചു. യുക്രൈനിൽ ആക്രമണം ശക്തമാക്കുന്നുവെന്നും വിദേശികൾ തലസ്ഥാനമായ കീവ് വിടണമെന്നും ഏതാനും ദിവസം മുൻപ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 73 മിസൈലും 656 ഡ്രോണുമാണ് റഷ്യ അയച്ചതെന്ന് യുക്രൈൻ വ്യോമസേന പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഫിഫ നൽകിയ സമാധാന സമ്മാനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നോർവീജിയൻ ഫുട്ബോൾ ഫെഡറേഷൻ. ഫിഫയുടെ എത്തിക്സ് കമ്മിറ്റിയോടാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യ നേപ്പാൾ അതിർത്തി തർക്കങ്ങളിൽ ചൈനയുടെയും UKയുടെയും സഹായം തേടിയ നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായുടെ നടപടിയിൽ പ്രതികരിച്ച് ഇന്ത്യ. ഭൂതർക്കം പരിഹരിക്കാൻ ഉഭയകക്ഷി സംവിധാനമൊരുക്കിയിട്ടുണ്ടെന്നും വിഷയത്തിൽ മൂന്നാം കക്ഷിക്ക് ഒരു പങ്കുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. താഴെ ചമ്പാട് മേഖലയിൽ തിങ്കളാഴ്ച രാത്രി 7:30 പെയ്ത മഴയ്ക്കിടെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശം. പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയ ഇടിമിന്നലിൽ കൂവാട്ട് ക്ഷേത്രത്തിനും സമീപത്തെ നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കണ്ണവം വനത്തിൽ നിന്നെത്തുന്ന കാട്ടാനകൾ സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവായെന്ന് റിപ്പോർട്ടുകൾ. വിളകൾക്കും ജീവനും സംരക്ഷണമില്ലാത്ത അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ. കണ്ണൂർ ജില്ലയിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ മുട്ടയിടൽ കാലയളവിൽ അനധികൃതമായി മീൻപിടുത്തം നടത്തുന്നതിനെതിരെ കർശന ജാഗ്രത പാലിക്കണമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രാദേശികമായി ഊത്തപ്പിടുത്തം എന്നറിയപ്പെടുന്ന ഇത്തരം പ്രവൃത്തികൾ മത്സ്യവംശനാശത്തിനും ജലജീവി വൈവിധ്യത്തിന്റെ ശോഷണത്തിനും കാരണമാകുന്നുവെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ജുഗ്നു അറിയിച്ചു. ഇരിട്ടി താലൂക്കിൽ ഉൾപ്പെട്ട 11.9585 ഹെക്ടർ ഭൂമി പരിസ്ഥിതി ദുർബല പ്രദേശമായി വിജ്ഞാപനം ചെയ്ത് ഏറ്റെടുത്ത വനം വകുപ്പിന്റെ നടപടി EFL ട്രിബ്യൂണൽ ശരിവച്ചു. കൊട്ടിയൂരിൽ വൻ ഭക്തജനത്തിരക്ക്. ഇന്നലെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അക്കരെ കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. കർണാടക ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കൊട്ടിയൂരിൽ എത്തിയവരിൽ ഏറെയും. ഉച്ചയ്ക്ക് ശേഷമാണ് തിരക്ക് അല്പമെങ്കിലും കുറഞ്ഞതെന്ന് റിപ്പോർട്ടുകൾ. പിലാത്തറയിൽ സ്വർണ വ്യാപാരിയും കുടുംബവും സുഹൃത്തും സഞ്ചരിച്ച കാർ തട്ടിയെടുത്ത് ആഭരണം കവർന്നു. കാർ പിന്നീട് തകർത്ത നിലയിൽ കണ്ടെത്തി. വ്യാപാരിയുടെ ഭാര്യയുടെ 25 ഗ്രാമിന്റെ സ്വർണ നെക്ലേസും നഷ്ടമായി. സംഭവത്തിൽ രണ്ട് കാറുകളിൽ എത്തിയ കണ്ടാലറിയാവുന്ന 6 പേർക്കെതിരെ പരിയാരം പോലീസ് കേസെടുത്തു. ഇന്നലെ പുലർച്ചെ 4 മണിയോടെ എടാട്ട് കണ്ണങ്ങോട് സ്റ്റോപ്പിന് സമീപം ദേശീയപാത സർവീസ് റോഡിലാണ് സംഭവം. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂനികുതി അടക്കാൻ കഴിയുന്നില്ലെന്ന പരാതി വ്യാപകം. 10 ആണ്ടുകളായി കൈവശമുള്ള ഭൂമിക്ക് വില്ലേജ് ഓഫീസിൽ നികുതി സ്വീകരിക്കാത്തതിനാൽ സ്വന്തം പറമ്പിൽ അന്യരെ പോലെ കഴിയുകയാണ് ആയിരങ്ങൾ. നികുതി ഒടുക്കാത്തത് കാരണം സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടവും ഉണ്ടാകുന്നു. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂർ ക്യാമ്പസിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ സംഗീതത്തിലുള്ള 5 വർഷ ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നിർത്തി. കുറഞ്ഞ വിദ്യാർത്ഥി പ്രവേശനവും സ്ഥിരം അധ്യാപകരില്ലാത്തതും ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. മട്ടന്നൂർ നരയൻപാറ പ്രദേശങ്ങളിലെ സ്കൂൾ പരിസരങ്ങളിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 1.8 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അണ്ടർ 19 വിഭാഗം ഹൈ പെർഫോമൻസ് ക്യാമ്പ് തലശ്ശേരി കോണൂർ വയൽ ഗ്രൗണ്ടിൽ തുടങ്ങി. തെരഞ്ഞെടുക്കപ്പെട്ട 23 യുവതാരങ്ങളാണ് പങ്കെടുക്കുന്നത്. വനിതാ നേഷൻസ് കപ്പ് ഹോക്കിക്കുള്ള ഇന്ത്യൻ ടീമിനെ സലിമ ടിറ്റെ നയിക്കും. June 15 മുതൽ 21 വരെ ന്യൂസിലൻഡിലെ ഓക്സലൻഡിലാണ് ടൂർണമെന്റ്. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് 19 റൺസ് ജയം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിലിരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ
0: നിനക്കെന്തൊരു ഉഷാറില്ലാത്ത, സ്കൂളെല്ലാം തുറന്നോണ്ടാ?
1: ഉഷാറ് കേടണെന്ന് ഒരു കുറവുമില്ല സുരീച്ചി.
0: പക്ഷെ ഇന്നെ കാണുമ്പോ അങ്ങനെയല്ലല്ലോ, ഒരു ഭയങ്കര ഒരു ക്ഷീണമായിട്ട്. അയ്യോ, കാണുമ്പോ എന്തോ ഒരു സുഖമില്ലായ്മ തോന്നുന്നു.
1: അതന്നെ ആനും പറഞ്ഞ.
0: എന്തെന്ന്?
1: സുഖമില്ലായ്മ കടന്നില്ല എന്ന്.
0: അപ്പൊ സുഖമുണ്ട്.
1: ഏത് സുഖം നിങ്ങൾ ഉദ്ദേശിച്ച്?
0: സുഖമല്ല, സുഖമുണ്ടോന്ന്.
1: സുഖം?
0: ആ
1: സുഖമുണ്ട്, സുഖമുണ്ട്.
0: സ്കൂള് തുറന്നില്ലേ?
1: തുറന്നു. അല്ലപ്പാ, അതിനിപ്പാ അടക്കല്.
0: അത് അടക്കാണ്ട് രണ്ടു മാസം മുന്നേ എന്തിനാ കുട്ടികൾക്ക് ലീവ് കൊടുത്തിന്?
1: കുട്ടിയൊക്കെയല്ലേ അവധി കൊടുത്തിട്ടുള്ളൂ. മാഷന്മാർക്ക് ഇപ്പൊ സ്കൂളില് പരിപാടിയും കാര്യങ്ങളും തന്നെ അല്ലേ.
0: നീ എന്നാ അശ്വിനി പറയുന്നേ? കുട്ടിക്കേടി അവധി, അവർക്ക് ഡാൻസ് ക്ലാസ്, അതുപോലെ മ്യൂസിക് ക്ലാസ്, ചിത്രരചന ക്ലാസ്, അവർക്ക് ഇതേപോലെ ഒരേ ഒരേ പോക്ക് തന്നെയല്ലേ. മാഷന്മാരെ പോലെ തന്നെയാ വരും.
1: പിന്നൊരു അഞ്ചാറ് ടൂറ്.
0: അത് പോയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു എൻജോയ്മെന്റ് ഉണ്ടാടോ? പിന്നെ പോണ്ടേ. പിന്നെ ഒരു ക്യാമ്പ് എന്നെ മറ്റു ഇങ്ങനെ നിർക്കർക്ക തുള്ളുന്ന ഒരു പരിപാടിയെല്ലാം ഉണ്ടല്ലോ.
1: സ്കൂൾ അടച്ചു എന്ന് പറയുന്ന രണ്ടു മാസം എപ്പോ ഇവർക്ക് പരിപാടി തന്നെയല്ലേ.
0: അതെ, അതെല്ലാം നമ്മളെ പണ്ടത്തെ കുട്ടിക്കാലം ഓർമ്മയുണ്ട് എനിക്ക്.
1: ഓർമ്മയുണ്ട്, പക്ഷെ നിങ്ങൾ അത്ര ഓർമ്മയുണ്ടോന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല.
0: അതേ,
1: നിങ്ങളങ്ങ് അല്ല, നമ്മള് തമ്മിലൊരു 10 വയസ്സിന്റെ വ്യത്യാസമുണ്ടേ.
0: അശ്വിനി, എല്ലാരും കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും എനിക്ക് വലിയ വയസ്സാണ്, നീ കുറെ കാലമായി തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ നീ ഞാനും തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ എന്ന് ലോകമെമ്പാടും അറിയപ്പെട്ടോട്ടെ.
1: ബാക്കിയുള്ള കണക്കാരെ പറയാ,
0: നിന്നേക്കാളും 5 വയസ്സ് എനിക്ക് കുറവുള്ളൂ.
1: ആ ഇപ്പൊ എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ടാവും.
0: സോറി സോറി, നിന്നേക്കാളും 5 വയസ്സ് കൂടുതലേ എനക്കുള്ളൂ.
1: ഇപ്പൊ പ്രത്യേകിച്ചും തിരിഞ്ഞിട്ടുണ്ടാവും. അല്ല പോട്ടെ, നിങ്ങളെ കുട്ടിക്കാലം പറയടോ, ആ കുട്ടിക്കാലത്തിനെ പറ്റി അനക്കും അറിയണല്ലോ.
0: കുട്ടിക്കാലം എന്ന് പറയുമ്പോ 2 മാസം പൂട്ടിയാല് ഒരു കളിയാന്ന് മോളെ. അതൊരു 1.5 കളിയായിരിക്കും.
1: ഒറ്റക്കളി കളിക്കുള്ളൂ?
0: ഒറ്റക്കളിയല്ല, കൊറേ പേരുണ്ടാവും കളിക്ക്, ഒറ്റക്ക് മാത്രല്ല.
1: ആ എന്തെല്ലാം കളിയാ കളിക്കല്?
0: കക്ക് കളി, ഒളിച്ചുമ്പൊത്ത് കളി, കാക്കക്കളി, കൊത്തങ്കല്ല് കളി, എന്തൊക്കെ കളികളുണ്ട്.
1: അണ്ടിമാങ്ങ പെറുക്കാന്നും പോക്കില്ല?
0: നമ്മൾ അണ്ടിമാങ്ങയില്ലേ, മൂത്തിട്ടാകുമ്പോ പഴുത്തിട്ടാകുമ്പോ എല്ലാം പെറുക്കും. മാവും മേല് കല്ലെറിഞ്ഞിട്ട് അതൊരു മത്സരം പോലെയേനു.
1: ഞാൻ ഈ മാങ്ങ അണ്ടി എന്ന് പറഞ്ഞത് മാങ്ങയും അണ്ടിയും പെറുക്കലുണ്ടോന്നാ?
0: പെർത്തിക്ക മാങ്ങയെ നീ പറഞ്ഞേ?
1: ആ
0: എടോ, അതെല്ലാം ഇല്ലേ, ഒരുപാട് പെറുക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മള് വിഷുവിന് കമ്പിത്തിരിയും പൊട്ടാസൊക്കെ വാങ്ങല്. അതൊരു കാലം. നിന്റെ കുട്ടിക്കാലം എങ്ങനെയാ?
1: അല്ല, നമ്മളിപ്പോ കുട്ടിക്കാലം പറയാനാണോ ചാരുകസേരന്റെ കഥ പറയാനാണോ വന്നത്?
0: ഓ അത് പറഞ്ഞ ശരിയാ. നീ സ്കൂൾ ഓർക്കുന്ന കാര്യം എടുത്തിട്ടുണ്ടല്ലേ.
1: അല്ല, 2 മാസങ്ങൾ അർമാദിച്ചു വരുമ്പോ എങ്ങനെയായിരിക്കും അവസ്ഥ?
0: എല്ലാ കുട്ടികളും കലാകാരന്മാരായിട്ടുണ്ടാവും.
1: അന്നേരം വെക്കേഷന് ഈ ചിത്രം വരേന്റെയും ഡാൻസിന്റെയും പാട്ടിന്റെ എല്ലാം ക്ലാസ് ഉണ്ടാവും?
0: ഏ അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഈ നമ്മൾ കളിച്ചിട്ട് ഓരോരുത്തരുടെ കാലിന്റെ മുട്ടിനും കൈയിന്റെ മുട്ടിനും എല്ലാം കലയുണ്ടാവൂലോ വീണിട്ട്.
1: ഓ
0: കലാകാരന്മാർ, അതന്നെ. സ്കൂൾ ഓർക്കുമ്പോ എല്ലാവരും കലാകാരന്മാരായി.
1: എന്തായാലും നമുക്കിതിടെ തൽക്കാലം നിർത്താം. അമിനിത്തിയും കരുണാട്ടനും കൂടി ആ കഥയെല്ലാം പറഞ്ഞോട്ടെ. നമ്മള് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു കാട് കയറിയില്ലേ.
0: അതെ, നമുക്ക് സമയം ഏകദേശം ആയിട്ടുണ്ടല്ലേ.
1: സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്.
0: കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചാരു കസേരയിൽ ഇന്നത്തെ ഏത് കഥയാന്ന് അറിയാൻ പോവണ്ടേ?
1: പോണം.
0: ആ എന്നാവാ. മാഷേ,
2: ആ ഇത്ര വൈകി പോയ രണ്ടുപേരും
1: കഥ പറഞ്ഞിട്ട്. മാഷേ
2: കഥ പറഞ്ഞോ? കഥ പറയണ്ടല്ലോ. അല്ലേ,
1: അല്ല അത് പറയണം. ജീവിതാനുഭവം പറഞ്ഞതാ, ഒരു 10-50 കൊല്ലം മുന്നേ ഉള്ളത്.
2: അതെയോ? ആർക്കാണ് ഈ വലിയ അനുഭവങ്ങളുള്ള
1: പിന്നാരാ?
0: മാഷേ, എന്റെ പക്വതയും ബുദ്ധിയും ഒക്കെ കണ്ടിട്ട് ഓളങ്ങനെ ചിന്തിക്കുന്നു.
2: നമുക്ക് അങ്ങനെ കരുതാം. അപ്പൊ എന്ത് കഥയാണ് അശ്വിനി പറയുന്നത്?
1: സ്കൂള് പൂട്ടിട്ടാകുമ്പോ മാങ്ങ പെറുക്കിയതും പടക്കം മേടിച്ചതും ഇതെല്ലാന്ന് പറയുന്നു.
0: പണ്ടത്തെ പോലെയൊന്നുമല്ലല്ലോ ഇപ്പൊ ഉള്ളത്. ഇപ്പൊ എല്ലാം മാറിയില്ലേ. ഇവർക്കൊന്നും കളിക്കാനുള്ള സമയമില്ല. നമുക്ക് ആ സമയത്ത് ഒരുപാട് കളിക്കാൻ കൂട്ടുകാരുണ്ടായിരുന്നു, കളിക്കാൻ പുറത്തേക്ക് പോവാറുണ്ടായിരുന്നു.
2: മാത്രല്ല, അന്നത്തെ വിദ്യാർത്ഥി അധ്യാപക ബന്ധം ഇന്നത്തെ പോലെ ആയിരുന്നോ?
0: അല്ല,
1: മുട്ടുവർക്കൂലേ മാഷന്മാരെ കണ്ടാൽ?
0: വെറുക്കല് മാത്ര അശ്വിനി, നനയൂലേ.
1: നിങ്ങൾ എത്രോട്ടം നനഞ്ഞിന്?
0: ഞാൻ നനഞ്ഞ കാര്യമല്ല പറയുന്നേ, നിന്റെ കാര്യം പറയാണ്ട് പോകുന്ന ശരിയില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എടുത്തു പറഞ്ഞത്.
2: ഏതായാലും നമുക്ക് അധ്യാപകരെ വലിയ ബഹുമാനവും ഭയമൊക്കെ ആയിരുന്നു അല്ലേ. ഇന്നോ?
1: ഇന്ന് നേരെ തിരിച്ചല്ലേ മാഷേ.
2: എങ്ങനെയത്?
1: തോള് കൈയിട്ട് നടക്കൂല്ലേ ജിയ?
0: അത് മാത്രാണോ? കുട്ടികളെ പേടിച്ചിട്ട് മാഷന്മാർക്ക് ക്ലാസ്സിൽ തന്നെ പോകാൻ പേടിയല്ലേ.
2: അതെ, പുതിയ കാലം അങ്ങനെയൊക്കെയാണ്.
1: മാഷമ്മക്ക് കഥയിലേക്ക് പോകണ്ടേ?
2: എന്താണ് ഇന്നത്തെ വിഷയം? നമുക്ക് നല്ലൊരു ഈ ഗുരുശിഷ്യന്റെ കഥ പറഞ്ഞാലോ. ഒരുപാട് ഗുരുശിഷ്യന്മാരുടെ കഥയുണ്ട് ചരിത്രത്തിലും പുരാണത്തിലും ഒക്കെ
1: അല്ലേ.
2: പണ്ടുകാലത്തെ ഗുരുകുലം ഗുരുവിന്റെ വീട്ടിൽ വെച്ചാണ് ശിഷ്യന്മാരെ അഭ്യസിക്കുക. ഇന്നതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഗുരുദക്ഷിണയെക്കുറിച്ച് അല്ലേ, ഗുരുസങ്കല്പം, വിദ്യാസങ്കല്പം, ശിഷ്യന്മാരുടെ സ്വഭാവങ്ങൾ, അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പം അങ്ങനെ അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഏത് കാലമാണ് നല്ലത് എന്നുള്ളത് തർക്ക വിഷയമാണ്. പുതിയ തലമുറ ഒരിക്കലും പഴയ കാലത്തെ രീതി തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല. നമുക്കും അത് ആഗ്രഹിക്കണ്ട, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ പുരാണത്തിലും ചരിത്രത്തിലും അങ്ങനെ ഒരുപാട് ഗുരു ശിഷ്യന്മാരുടെ കഥകൾ നമുക്കറിയാം. ഉദാഹരണം പറഞ്ഞാൽ
1: ദ്രോണര്
2: ഒരുപാട് ശിഷ്യന്മാരുടെ ഗുരുക്കളാണല്ലേ. കൗരവരുടെയും
1: പാണ്ഡവരുടെയും,
2: പിന്നെ സാന്ദീപനിയുണ്ട്, ഗർഗാചാര്യരുണ്ട്, ഒരുപാട് ശ്രീകൃഷ്ണന്റെ ഗുരു അല്ലേ, അങ്ങനെ വസിഷ്ഠൻ വിശ്വാമിത്രൻ, എല്ലാം ഗുരുക്കളാണ്. ഗുരുമുഖത്തു നിന്നാണ് കാര്യങ്ങളൊക്കെ പഠിക്കാം. നമ്മൾ പുരാണത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക് വന്നാൽ അവിടെ ഒരു ഗുരുണ്ട്. ആ ഗുരുവിന്റെ പേര് പ്രഭാകര ഗുരുവാണ്. പ്രഭാകര കവി എന്ന് പറയും. പ്രഭാകര കവി, പ്രഭാകര ഗുരു എന്ന പേരിൽ ഒരുപാട് പേരുണ്ട്. മീമാംസകനായ, അതായത് വ്യാകരണങ്ങളൊക്കെ ചമച്ച ഒരു അദ്ദേഹമുണ്ട്. നമുക്ക് പ്രഭാകര കവിയെ കുറിച്ച് പറയാം. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ വിലാസ കാവ്യം എന്ന ഒരേ ഒരു കാവ്യം രചിച്ച ഒരു കവിയാണ് പ്രഭാകരൻ. നമുക്ക് പ്രഭാകരന്റെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ വിലാസ കാവ്യത്തെക്കുറിച്ചോ അല്ല പറയുന്നത്. നമ്മൾ കുട്ടിക്കാലത്തെ വിദ്യാലയവും ഇന്നത്തെ വിദ്യാലയത്തിൻ്റെ ഒരു താരതമ്യം നടത്തിയത് കൊണ്ട് മാത്രം അവിടെ പറയണം. ഈ ശ്രീകൃഷ്ണ വിലാസ കാവ്യം ഒരുപക്ഷെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകപ്പെട്ട ഒരു കൃതിയാണ്. നമ്മുടെ മഹാകവി കാളിദാസന് പോലും അതിൻ്റെ ഒരു സമസ്യ പൂരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ആ കാവ്യം ഭാഗികമായി തീർന്നുപോയി, പകുതിക്ക് വെച്ച് നിന്നുപോയി. അതിനൊരു കാരണമുണ്ട്. ശ്രീകൃഷ്ണവിലാസത്തിൽ 12-ാമത്തെ സർഗം പൂർത്തിയാകും മുൻപ് കവി മരിച്ചുപോയി. ആ മരണത്തിന്റെ കഥയാണ് നമ്മളിവിടെ പറയുക. അതില് അവസാനം ഇങ്ങനെയാണ്, പശുപ്രിയെ കൊങ്കണ ഭൂവിഭാഗാൻ എന്ന ഒരു ശ്ലോകത്തിൽ അർദ്ധവിരാമത്തിൽ അവിടെ അവസാനിച്ചു പോയി. ഇത് 66-ാമത്തെ ശ്ലോകമാണ്, അദ്ദേഹം ഒറ്റ ഒടുവിൽ എഴുതിയ ശ്ലോകം. അപ്പൊ അവിടെ തീർന്നിട്ടില്ല എന്ന് വ്യക്തമാണ് ആ കാവ്യം. കാരണം ശ്രീകൃഷ്ണ വിലാസ കാവ്യം ആരെ കുറിച്ചായിരിക്കും?
1: ശ്രീകൃഷ്ണന്റെ
2: ബാലലീലകളും കൗമാരൊക്കെ വ്യാഖ്യാനിക്കുന്ന കുറേയധികം കൃതികളുണ്ട്. അതിലൊരു കൃതിയാണിത്. ഇത് പൂരിപ്പിക്കുവാൻ കാളിദാസ കവി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാളിദാസൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ കവിശ്രേഷ്ഠനാണല്ലോ അല്ലേ. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരാളാണ്. അത് മുഴുമിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം ഭൂമിഭാഗാൻ എന്ന ഒരു ഭാഗം അവിടെ എഴുതിയതിന് ശേഷം കാളിദാസൻ കൊങ്കണ ഭൂവിഭാഗാൻ എന്നാണ് നമ്മുടെ പ്രഭാകര കവി എഴുതിയെങ്കിൽ കാളിദാസൻ അതിനെ കൊങ്കണ ഭൂമിഭാഗാൻ എന്ന് എഴുതി ചേർത്തു. അപ്പോൾ അത് അദ്ദേഹത്തിന് ഒരു അശരീരി ഉണ്ടായി. അതായത് പട്ടുനൂലിനോടുകൂടി വാഴനാരേച്ചു കൂട്ടാൻ പുറപ്പെടേണ്ട. പട്ടുനൂൽ ഇവിടെ ഏതാണ്? പ്രഭാകര കവിയുടെ കാവ്യമാണ്. അതിൻ്റെ കൂടെ പട്ടുനൂലിൻ്റെ കൂടെ പട്ടുനൂൽ തന്നെ ലയിച്ചു കൂട്ടേണ്ടത്. വാഴനാര് പോലെ ഗുണകുറവാണ് കാളിദാസൻ പൂരിപ്പിച്ച ഭാഗം എന്നാണ് അവിടെ ഒരു വിവക്ഷ. ഇത് കാളിദാസന് വലിയ ഒരു കുറച്ചിലുണ്ടാവുകയും അദ്ദേഹം ഈ ശ്രമം ഉപേക്ഷിച്ച് മറ്റൊരു രചനയിലേക്ക് പോയി. കാരണം ഈ കൃതിയുടെ അവസാന ഭാഗം അസ്ഥിശ്രീയസതര സുമേരുനാമ എന്നാണ് പ്രഭാകരൻ ശ്രീകൃഷ്ണ വിലാസത്തിൽ പറയുന്നത്. ഏതാണ്ട് അതേപോലെ ആരംഭിക്കുന്ന ഒരു കൃതി കാളിദാസൻ എഴുതിയതാണ് കുമാരസംഭവം. അതിലെന്താണ്? അസ്ത്യുത്തരസ്യാം ദിശി ദേവദാത്മാ ഹിമാലയോ നാമ നാഗാധിരാജ എന്ന് കേട്ടില്ലേ. ഇതാണ് ഈ കുമാരസംഭവത്തിൻ്റെ തുടക്കം. അത് പ്രഭാകര കവിയുടെ അസ്ഥിശ്രീയസതര സുമേരുനാമ എന്നതിൻ്റെ ഒരു സ്വീകരണമാണ്, അല്ലെങ്കിൽ ഒരു സാമ്യത അതിനുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കാളിദാസ കവി പോലും ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രഭാകര കവിയുടെ കവിത പൂരിപ്പിക്കാൻ.
1: അപ്പോ ഈ കവിക്ക് പെട്ടെന്ന് മരണപ്പെടാനൊരു കഥയുണ്ടായിരുന്നു.
2: അതെ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ഗുരുശിഷ്യ ബന്ധത്തിലെ, അല്ലെ, ഗുരുവിനെ കൊല്ലാൻ ശ്രമിച്ച ഒരു ശിഷ്യന്റെ കഥയാണിത്. പ്രഭാകരൻ തന്റെ ഗുരുവിനെ വധിക്കാൻ ശ്രമിച്ചു. ആ ഒരു ചെറിയ കഥയാണ് ഇതിൽ നമുക്ക് പറയുന്നത്. പ്രഭാകരൻ വളരെയധികം ബുദ്ധിമാനായ, കേൾക്കുന്ന മാത്രയിലെല്ലാം പഠിക്കാൻ ശേഷിയുള്ളൊരു കുട്ടിയായിരുന്നു. ഗുരുനാഥൻ എപ്പോഴും ഈ പ്രഭാകരനെ അമിതമായി ശിക്ഷിക്കും, വടിയെടുക്കും. ഇപ്പോഴത്തെ കാലമൊന്നുമല്ല, പണ്ട് നന്നായിട്ട് പൊട്ടപ്പെട്ടക്കും.
0: നമുക്കല്ല എത്ര കിട്ടീനി
1: ഈ പൂജക്ക് ബഹുവചനം വേണ്ട സുരേച്ചി, നമ്മക്കല്ല ഇങ്ങക്ക്.
0: നിനക്കൊന്നും അടിയിട്ടിട്ടേയില്ല,
1: അനക്കടിയൊന്നും കിട്ടിയില്ല.
0: അതിന്റെ സ്വഭാവമാണ് നീ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാഷ കഥ പറഞ്ഞ മാഷെ,
2: തല്ലക്കൊള്ളായ്മയുടെ ഒരു പ്രശ്നം പുതിയ തലമുറക്കുണ്ടെന്നാണ് നമ്മുടെ സൂര്യ മേഡം പറയുന്നത്. ചിലപ്പോ ശരിയായിരിക്കും അല്ലേ.
0: പകുതി.
2: അപ്പൊ നമുക്ക് ഏതായാലും പ്രഭാകര ഗുരുവിന്റെ, പ്രഭാകര കവിയുടെ കാലത്ത് ഗുരുക്കന്മാര് ശാരീരികമായി വല്ലാതെ ശിക്ഷിക്കും, അടികിട്ടും, അനുസരണക്കേട് പഠിക്കാഞ്ഞാലൊക്കെ. പക്ഷെ പ്രഭാകരന് അനുസരണക്കേടുമില്ല, അതുപോലെ പഠിക്കായ്മയില്ല. പ്രഭാകരന് സുകുമാരൻ എന്ന പേര് കൂടി ഉണ്ട്. സുകുമാരൻ എന്നാണ് കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് സഹപാഠികളുണ്ടല്ലോ ഗുരുകുലത്തിൽ, കുറേ ഉണ്ടാവും. പക്ഷെ അവർക്കൊന്നും കൊടുക്കാത്ത ശിക്ഷകൾ ഈ പ്രഭാകരന് കൊടുക്കും. അങ്ങനെ ഒരു ശ്ലോകത്തിൻ്റെയോ ഒരു പദത്തിൻ്റെയോ അർത്ഥം 100 പ്രാവശ്യം വേണമെങ്കിലും ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കും. പ്രഭാകരനാണെങ്കിൽ അർത്ഥമെല്ലാം തന്നെത്താന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും. ഗുരു പറയുന്ന അർത്ഥത്തിനേക്കാൾ കൂടുതൽ അർത്ഥങ്ങൾ പ്രഭാകരൻ സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുക്കും. അത്രയധികം ബുദ്ധിമാനാണ്. ഒരു ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം പോലും തെറ്റാതെ ഒരു തവണ പറഞ്ഞു കൊടുത്താൽ പ്രഭാകരനത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ബുദ്ധിയുണ്ടായിരുന്നു. ഒരു ജാഗ്രത കുറവും പഠിപ്പിലുണ്ടായിരുന്നില്ല, ഗുരുവിനെ സേവിക്കുന്നതിലുണ്ടായിരുന്നില്ല, ഒരു തവണ പോലും ഗുരുവിനോട് അനാദരവ് കാണിച്ചിട്ടുമില്ല. പക്ഷെ എന്നിട്ടും ഗുരുനാഥൻ പ്രഭാകരനോട് ക്രൂരതയാണ് കാണിച്ചിരുന്നത്. അതിൽ പ്രഭാകരന് വലിയ വിഷമുണ്ട്. എന്തിനാണ് എന്നെ ഗുരു ഇങ്ങനെ തല്ലുന്നത്? പഠിക്കാഞ്ഞിട്ടല്ല, അനുസരണക്കേട് കാണിച്ചിട്ടല്ല, എന്നിട്ടും ഗുരു തന്നെ തല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഇത് പ്രഭാകരന് വളരെ മനസ്താപമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. കാവ്യ നാടക അലങ്കാരങ്ങൾ, വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങൾ, അതിലൊക്കെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഗുരുവിനോളം പാണ്ഡിത്യമുള്ള ഒരാളായിട്ട് പ്രഭാകരൻ വളർന്നു വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഗുരു ചെറിയ കുട്ടിയാണെന്ന് കരുതി വളർന്നു വരുന്നിട്ടും പ്രഭാകരനെ തല്ലിക്കൊണ്ടേയിരുന്നു, സ്വകാര്യിക്കുകയും ചെയ്യും. ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഭാകരൻ എന്തോ ഒരു സംശയം ചോദിച്ചു ഗുരുവിനോട്. ഗുരുനാഥൻ അപ്പാട് തുടങ്ങി സ്വകാരം, എടാ ഏബിയ എന്നൊക്കെ വിളിച്ച്, നിനക്ക് അത് അറിയാമായിരുന്നില്ലേ, എന്നിട്ട് എന്തിനാ എന്നോട് ചോദിക്കുന്ന പ്രതി ആകെ ദേഷ്യപ്പെട്ടു. പിന്നീട് അടിയായി, അടിച്ചടിച്ച് കാല് പൊട്ടി ചോരി ഒലിക്കാൻ തുടങ്ങി. ഒരു രക്ഷയില്ല, കുറേ അധികം അടി സഹിച്ചപ്പോഴ് പ്രഭാകരൻ പിന്നെ ഒരൊറ്റ ഓട്ടം, ഇനി അടികൊള്ളാൻ കഴിയില്ല, എന്തിനാണ് വെറുതെ ഗുരുനാഥൻ ഇങ്ങനെ അടിക്കുന്നത്. അങ്ങനെ ഗുരുനാഥൻ്റെ ഗുരുകുലത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ചോരി ഒലിക്കുന്ന കാലുമായിട്ടാണ് കാലിനടി ചൂരൽ പ്രയോഗം. അങ്ങനെ ഒറ്റയ്ക്കിരുന്നപ്പം മനസ്സിൽ വല്ലാത്ത ദേഷ്യം ഗുരുനാഥനോട്. എന്തിനു, ഒരു കാര്യമില്ലാതെ തന്നെ ഇങ്ങനെ തല്ലുന്ന ഗുരുനാഥനെ കൊല്ലണം, കൊല്ലണം. മനസ്സിൽ ഒരു പൈശാചിക തോന്നി തുടങ്ങിയാൽ പിന്നെ പിടിച്ചാ കിട്ടില്ല. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് ചെയ്ത് അവസാനം ഗുരുവിനെ കൊല്ലാൻ തന്നെ
0: തീരുമാനിച്ചു.
2: എങ്ങനെ കൊല്ലണം? അതിന് പ്രഭാകരൻ കണ്ടെത്തിയൊരു മാർഗം, വലിയൊരു പാറക്കല്ലുമായിട്ട് ഗുരുവിൻ്റെ ശയനഗൃഹത്തിന് മുകളിൽ അട്ടത്ത് കയറിയിരുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തലയിലേക്ക് ഈ കല്ല് ഇടണം, അങ്ങനെ ഗുരുനാഥൻ്റെ കഥ കഴിക്കണം. അതാണ് പ്ലാൻ. അങ്ങനെയാണ് വധം പ്ലാൻ ചെയ്തിട്ട് വധശ്രമത്തിൻ്റെ ഒരുക്കങ്ങളും കൂട്ടി ആരും അറിയാതെ സന്ധ്യാവന്തര സമയത്ത് ഗുരുനാഥൻ പുറത്തുപോയ സമയത്ത് ഗുരുകുലത്തിലകത്ത് കയറി ഗുരുനാഥൻ്റെ കിടപ്പുമുറിയുടെ മുകളിൽ തട്ടും പുറത്ത് കയറി ഒളിച്ചിരുന്നു. വലിയ കല്ലും കയ്യിൽ വെച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് കല്ല് നേരെ തലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആള് തരുന്നുപോലെ അങ്ങനെ കൊല്ലാവുണ്ട്. അപ്പോഴും മനസ്സിൽ ആ വിപരീത വികാരം മാത്രം, ആസുരിക ഭാവം മാത്രമേ ഉള്ളൂ. ഒരു കാര്യമില്ലാതെ തന്നെ ശിക്ഷിച്ച ഗുരുനാഥനോട് അടങ്ങാത്ത പകയായിരുന്നു പ്രഭാകരന്. കാരണം ഒരുപാട് ക്ഷമിച്ചു, കുറേയധികം അടികൊണ്ട് ക്ഷമിച്ച് ക്ഷമിച്ച് ഇവിടെ ഇനി ക്ഷമിക്കാൻ പറ്റില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ കരിങ്കല്ല് ഗുരുനാഥൻ്റെ നെഞ്ചിലോ തലയിലോ ഇട്ട് കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയിട്ട് അവിടെ ഇരിക്കുകയാണ്. സന്ധ്യാവന്ദനം കഴിഞ്ഞു, മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഗുരുനാഥൻ കിടപ്പുമുറിയിലേക്ക് വന്നു. ആ സമയത്ത് അത്താഴത്തിന് ഗുരുപത്നി വിളിച്ചു. അത്താഴം കഴിക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് വേണ്ട, എന്തൊരു മനസ്സുഖമില്ല, നീ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ പിന്നെ ശരി, ഞാൻ പോയിട്ട് കഴിക്കാന്നാണ് പറയാ.
0: ഇപ്പോഴത്തെ തലമുറ മാഷേ,
2: പണ്ടത്തെ തലമുറയോ? അങ്ങനെയായിരുന്നു പണ്ട്. ഭർത്താവ് ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ ഭാര്യയും അവരോടൊപ്പം പട്ടിണി കിടക്കും.
1: മാഷെ, അപ്പൊ ഒരു സംശയം, ഭാര്യ പട്ടിണി കിടക്കുമ്പം ഭർത്താവ് ഇതുപോലെ പറയാ?
2: ഇതില് പണ്ട് കാലത്തെ രീതി, ഒരു ഗുരുകുലത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ആദ്യം ആഹാരം കഴിക്കുന്ന ആരായിരിക്കും?
0: പുരുഷന്മാരായിരിക്കും.
2: അപ്പം പട്ടിണി കിടക്കുന്ന രണ്ടാമത്തെ കേസല്ലേ വരുന്നത്? ഈ പുരുഷന്മാർ ആഹാരം കഴിച്ചിട്ടില്ല, പിന്നെ സ്ത്രീ ജനങ്ങൾ കഴിക്കാതിരിക്കും. പക്ഷെ ആദ്യം സ്ത്രീകളാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് അവർ ആഹാരം കഴിച്ചില്ലെങ്കിൽ പുരുഷന്മാർക്ക് അതുപോലെ തുടരാം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ നടക്കുന്നത്. പണ്ടുകാലത്തെ രീതി എങ്ങനെയാണ്? ഗുരുവിന് വേണ്ടെങ്കിൽ ഗുരുപത്നിയും ഗുരുവിനോടുള്ള തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം കാരണം ഉപവസിക്കാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ അവർ അവിടെ കിടന്നുകൊണ്ട്, ഗുരുവിനാണെങ്കിൽ ഉറക്കം വരുന്നില്ല. ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറ്റിയ? അപ്പം എന്തു പറഞ്ഞു? ഞാനിന്ന് നമ്മുടെ സുകുമാരനെ പ്രഭാകരൻ വല്ലാതെ തല്ലി, അവൻ്റെ കാലിനൊക്കെ പൊട്ടി ചോരി ഒലിച്ചു, അവൻ സഹി കെട്ട് ഓടിപ്പോയി കളഞ്ഞു. അതിൽ വിഷമം. ഇതൊക്കെ ആര് കേൾക്കുന്നുണ്ട്? മുകളിലുള്ള ഒരാൾ കേൾക്കുന്നുണ്ടല്ലേ. ആ അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പണ്ടേ പറയണമെന്ന് കരുതി. എത്ര നല്ല കുട്ടിയാണ് അവന്, അവൻ ഇന്നും ചെറിയ കുഞ്ഞൊന്നുമല്ലല്ലോ, എന്തിനാണ് നിങ്ങളിങ്ങനെ അവനെ തല്ലുന്നത്? പറഞ്ഞു, അവന് എൻ്റെ മകനെപ്പോലെ വത്സല്യം അവനോട് എനിക്കുണ്ട്. അവന് തല്ല് കൊടുത്തിട്ടില്ല എങ്കിൽ, ശകാരിച്ചിട്ടില്ലെങ്കിൽ അവൻ എല്ലാ അറിവും പൂർത്തീകരിച്ചു എന്ന് കരുതും. അങ്ങനെ അവൻ എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അവന് അങ്ങേറ്റത്തെ അറിവുള്ള ഒരാളാണ്, എന്നേക്കാൾ അറിവുള്ള ഒരു കുട്ടിയാണ്. ആ അറിവിൻ്റെ പൊലിമയെല്ലാം നഷ്ടപ്പെട്ടു പോകും അവൻ്റെ മനസ്സിൽ. എന്തങ്കരിച്ചാൽ അഹങ്കാരത്തിൻ്റെ ബീജങ്ങൾ വന്നാൽ പ്രശ്നമായിരിക്കും. അങ്ങനെ നിരഹങ്കൃതനാവണം, അഹങ്കാരമില്ലാത്ത മഹാനായി മാറണമെന്ന ആഗ്രഹം കൊണ്ടാണ് അവന് മറ്റു കുട്ടികളുടെ മുമ്പിൽ ശകാരിക്കുകയും അവൻ ശരി ഉത്തരം പറഞ്ഞാലും ഞാൻ പറഞ്ഞതൊക്കെ അനുസരിച്ചാലും അവനെ നിരന്തരം ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാൻ കാരണം അവനോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച്
0: അവൻ അഹങ്കാരിയായി പോവാൻ
2: അഹങ്കാരിയായി പോവാതിരിക്കാനും അവനോടുള്ള സ്നേഹ കൂടുതലാണ്. സ്വന്തം മകനെ പോലെ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. അത് എനിക്ക് ഇന്ന് വല്ലാത്തൊരു മനസാക്ഷിക്കുത്തുണ്ട്. ഇത്രയധികം ശിക്ഷിക്കേണ്ടിയിരുന്നില്ല, അവൻ എന്നെ വിട്ടുപോയല്ലോ. അതിൻ്റെ വിഷമത്തിലാണ് എനിക്ക് ആഹാരം വേണ്ടാത്ത, ഉറക്കില്ലാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെ ആര് കേട്ടു?
0: പ്രഭാകരൻ.
2: ഇങ്ങനെയുള്ളൊരു ഗുരുവിനെയാണ് തൻ്റെ മനസ്സിൽ പക നിറച്ച് കൊല്ലാൻ ഒരുങ്ങിയിരിക്കുന്നെന്നുള്ളൊരു മനസാക്ഷിക്കുത്തു വന്നു. മെല്ലെ പ്രഭാകരൻ ഇറങ്ങി വന്നു. ഓ പ്രഭാകരൻ, ഇവിടെ നീ എത്തിയോ? ഗുരുവിൻ്റെ കാലിൽ വീണു നമസ്കരിച്ചു. ഗുരുവിനറിയില്ല എന്തിനാണ് അവിടെ വന്നതെന്ന് അറിയില്ലല്ലോ. നീ തിരിച്ചു വന്നല്ലോ സന്തോഷമായി പ്രഭാകര എന്നൊക്കെ പറഞ്ഞു. അപ്പം പ്രഭാകരൻ പറഞ്ഞു, അങ്ങനോട് ക്ഷമിക്കരുത്, കാര്യം ഞാൻ വലിയൊരു അപരാധം ചെയ്തു. എന്താണ്? അങ്ങനെ ഒരുപാട് തല്ലി ആ മുറിവ് എൻ്റെ മനസ്സിന് മുറിവേറ്റു. ആ മുറിവേറ്റ മനസ്സിലൊരു തീരുമാനം എടുത്തു. ഞാൻ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തൊരു തീരുമാനം എടുത്തു. എന്തായിരുന്നു അത്? അങ്ങയെ കൊല്ലാനാണ്. അങ്ങയെ കൊല്ലാനാണ് ഞാൻ ഈ അങ്ങയുടെ ശയനമുറിയുടെ മുകളിൽ കയറി ഒളിച്ചിരുന്നത്. അവിടെ ഒരു കരിങ്കല്ല് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഗുരു ചിരിച്ചു. ഗുരു പറഞ്ഞുണ്ട്, ആ നീ ആളെ കൊള്ളാലോ. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഗുരുനാഥ, അതൊക്കെ അങ്ങ് പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് അങ്ങയുടെ സ്നേഹം, എന്നോടുള്ള വാത്സല്യം എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ശരി, കുഴപ്പമില്ല, നീ ഗുരുകുലത്തിലേക്ക് വന്നോളൂ പറഞ്ഞു. പക്ഷെ പ്രഭാകരൻ ഇടുന്നുണ്ടോ?
0: ഇല്ല.
2: എന്ത് പറഞ്ഞു?
0: എനിക്കെന്തെങ്കിലും ശിക്ഷ തന്നു.
2: ആ, എനിക്കെന്തെങ്കിലും ശിക്ഷ തരണം. സൂര്യക്ക് അറിയാമല്ലേ കഥയെല്ലാം.
1: ആ, ബാക്കി സൂര്യച്ചു പറയുന്നേരിക്കൂലേ നല്ലത്.
0: അല്ല, അത് പൊതുവെ അങ്ങനെയാണല്ലോ മാഷെ കണ്ടുവരുന്നത്.
2: അതിന്റെ ഒരു സാധ്യതകൾ അങ്ങനെ പറഞ്ഞാണല്ലേ.
0: അതെ.
2: അങ്ങനെ ഏതെല്ലാം തുടരാം. അങ്ങ് എന്നെ ശിക്ഷിക്കണം, അത്രയ്ക്ക് അപരാധമാണ്. ഒരു ഗുരുവിനെതിരെ ഇങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. മനസ്സാവാച
0: കർമ്മണ
2: കർമ്മണ പിന്നെ പാടേയില്ല. വാക്കുകൊണ്ട് പറ്റില്ല, ഞാൻ മനസ്സുകൊണ്ടങ്ങി കർമ്മം ചെയ്തിട്ടില്ല അല്ലെ. ഗുരുവിനെ തെറ്റായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല, തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ തെറ്റായിട്ട് ചിന്തിച്ചു. ആ തെറ്റായി ചിന്തിച്ചതിൻ്റെ പ്രായശ്ചിത്തം, ശിക്ഷ എനിക്ക് തരണം. ഞാനത് അനുഭവിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അങ്ങയോടുള്ള ദേഷ്യം നിലനിൽക്കും, അല്ലെങ്കിൽ അങ്ങക്ക് എന്നോടുള്ള സ്നേഹത്തിൽ കുറവുണ്ടായിരിക്കും, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ശിക്ഷിക്കൂ ഗുരുനാഥ, ശിക്ഷിക്കൂ ഗുരുനാഥ,
0: ശിക്ഷിക്കൂ ഗുരുനാഥ.
2: അപ്പം ഗുരു ഒരു തരത്തിലും തൻ്റെ ശിഷ്യൻ മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ശരി, എന്തോ ഗുരു പറഞ്ഞു, ബ്രാഹ്മണ സഭയിൽ ചെന്ന് ചോദിക്കുക. അന്ന് ശിക്ഷ വിധിക്കലും അല്ലെങ്കിൽ തെറ്റിൻ്റെ കാഠിന്യം അളക്കലൊക്കെ ആരാണ്? ബ്രാഹ്മണ സഭയാണ്. ഒരു പണ്ഡിതന്മാരുടെ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്ന, ഓരോ തെറ്റുകൾക്കും എത്രമാത്രം ശിക്ഷ കൊടുക്കണമൊക്കെ തീരുമാനിക്കുന്ന ഒരു സഭയുണ്ട്, ബ്രാഹ്മണ സഭ. അവിടെ നീ ചെന്ന് കാര്യങ്ങൾ പറയൂ, അവർ പറയുന്ന ശിക്ഷ നീ ഏറ്റോളൂ. എനിക്കൊരു നിർബന്ധമില്ല, എൻ്റെ വാശിക്ക് വേണ്ടി മാത്രം. അങ്ങനെ അത് ആര് തയ്യാറായി?
0: പ്രഭാകരൻ
2: തയ്യാറായി. പിറ്റേ ദിവസം ബ്രാഹ്മണ സഭയിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, തൻ്റെ ഗുരുനാഥനെ വധിക്കാൻ വേണ്ടി ചിന്തിച്ചിട്ടുണ്ട്. വധിച്ചിട്ടൊന്നുമില്ല, ചിന്തിച്ചിട്ടുണ്ട്. ആ മനസ്സിൽ അങ്ങനെ ചിന്ത വന്നതിൽ എന്ത് പ്രായശ്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ ആ ബ്രാഹ്മണരൊക്കെ എന്താണ് വിധിക്കുന്നത് അതുപോലെ ഞാൻ ചെയ്യാൻ, ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അവരെന്താണ് ശിക്ഷ വിധിച്ചത്? ഉമിത്തിയിലിരുന്ന് മരിക്കണം. ഉമിത്തി കിട്ടില്ലേ, കഴുത്തറ്റം വരെ ഉമി നിറയ്ക്കും, എന്നിട്ട്
1: തീ കൊടുക്കും.
2: എന്താ ഉമിത്തിയുടെ പ്രത്യേകത? അതായത് സാവധാനത്തിലാണ്, പളിക്കത്തില്ല. ഒരു ഭാഗത്തുനിന്ന് മെല്ലെ തീ പടർന്ന് മെല്ലെ കത്തും. അപ്പം പൊട്ടും തയ്യൊക്കെ ഉമിത്തിയിൽ വെച്ചിട്ടാണെന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെ കഴുത്തറ്റം ഒരാൾ നിന്നിട്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നിട്ടാകുമ്പോൾ ആ കഴുത്ത് മൂടുന്ന അത്രയും ഉമി നിറയ്ക്കും. അതിനൊരു ഭാഗത്തുനിന്ന്
0: തീ
2: കൊടുത്തു. അങ്ങനെ പ്രഭാകര സന്തോഷത്തോടുകൂടി തയ്യാറായി. മരണമാണ് അല്ലേ, മറ്റെന്തെങ്കിലും അടിയോ അല്ലെങ്കിൽ ചാട്ടവാറടിയോ ഒന്നുമില്ല, പിഴയോ ഒന്നുമല്ല, മരണശിക്ഷ തന്നെയാണ്, വധശിക്ഷ തന്നെയാണ്. അത് ഉമിത്തിയില്ല, പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്, തൂക്കിക്കൊല്ലൊന്നുമില്ല. അങ്ങനെ കഴുത്തറ്റം ഉമി നിറച്ച് ഒരു ഭാഗം തീ കൊളുത്താൻ തുടങ്ങി. അപ്പോൾ പ്രഭാകരനൊരു ആഗ്രഹം, അവസാനത്തെ ആഗ്രഹം, എനിക്കൊരു കാവ്യം രചിക്കണം, ഒരു കവിത രചിക്കണം. സാധാരണ ഈ മരിക്കാൻ പോകുന്ന ആൾക്കെന്താണ് പറയുക? നല്ല ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ബന്ധുക്കളെ കാണണം, ഇങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ ഇദ്ദേഹം എന്താ പറഞ്ഞ?
0: ഒരു
2: കാവ്യം രചിക്കണം. അങ്ങനെ അവിടെ ഉമിത്തിയിൽ ഇരുന്ന് കൊണ്ട് രചിച്ച കാവ്യമാണ് ശ്രീകൃഷ്ണ വിലാസ കാവ്യം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, കാളിദാസിന് പോലും അതിൻ്റെ ഒരു ഭാഗം പൂരിപ്പിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട, അത്രയധികം കുറ്റമറ്റ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടായ, പ്രമേയം കേവലം ശ്രീകൃഷ്ണന്റെ ബാല്യം കുട്ടിക്കാലം ഒക്കെ ആണെങ്കിൽ കൂടി അത്രയധികം വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ളൊരു രചനയായിരുന്നു അത്. അങ്ങനെ കഴുത്തറ്റം ഉമി മൂടിക്കൊണ്ട് തീ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കവിത രചിക്കാൻ തുടങ്ങി. 12-ാം സർഗത്തിലെത്തി. ആ ശ്ലോകത്തിൽ അയാൾ വായിക്കും, പുറത്തുള്ള ആളുകൾ ഗുരുവിൻ്റെ മറ്റ് ശിഷ്യന്മാരത് കുറിച്ചു വെക്കുകയാണ് ചെയ്യുക. പശ്യപ്രിയെ കൊങ്കണ ഇത്രയും പറയുമ്പോഴേക്കും ബാക്കി പറയാൻ സാധിച്ചില്ല. അതാണ് നേരത്തെ ഭൂവിഭാഗാൻ എന്നും ഭൂമിഭാഗാൻ എന്നും കാളിദാസൻ്റെ പൂരണമുണ്ടല്ലോ, അപ്പം അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ തീ ശരിക്കും കഴുത്തിലേക്ക് പടർന്നു, ശബ്ദം ഉച്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഔമിത്തിയിൽ വെന്ത് മരിച്ചവര്
1: പ്രഭാകര
2: കവി. ഈ കഥ നമ്മൾ എന്താണ് നമുക്ക് തരുന്ന ഒരു, ഇത് കഥയല്ല, പ്രഭാകരൻ എന്നുള്ളയാൾ ജീവിച്ചിരുന്നു. ശ്രീകൃഷ്ണ വിലാസ കാവ്യം ഇന്ന് നമുക്ക് ലഭ്യമാണ്, രചിക്കപ്പെട്ടതാണ്. കാലം ഏതാണെന്ന് നമുക്കറിയില്ലെങ്കിൽ കൂടി രചിക്കപ്പെട്ട ഒരു കൃതിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ശിക്ഷ സ്വയം വരിച്ചോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ കൂടി ഇത് കവിയുടെ സ്വന്തം ജീവിതം തന്നെയാണല്ലോ, അല്ലേ? എന്താണ് നമ്മൾ മനസ്സിലാക്കുക? ഇവിടെയാണ് നമ്മൾ നേരത്തെ പുതിയ കാലത്തെ ഗുരുശിഷ്യ ബന്ധവും പഴയ കാലത്തെ ഗുരുശിഷ്യ ബന്ധവും താരതമ്യം ചെയ്യുക. പ്രഭാകരനെ അനുകരിക്കാൻ പാടുണ്ടോ ആരെങ്കിലും? നമ്മളങ്ങനെ ആവശ്യപ്പെടുകയേയില്ല, അല്ലേ? പക്ഷെ ആ ചിന്തയുണ്ടല്ലോ, നമ്മളൊക്കെ അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ആചാര്യന്മാരോട് എന്ത് പാടില്ല, നമ്മൾ മനസ്സുകൊണ്ട് പോലും നിന്ദ പാടില്ല. രണ്ട് മൂന്ന് തരത്തിൽ, അതാണ് മനസ്സാവാച കർമ്മണം. നമ്മൾ പ്രവൃത്തി കൊണ്ട് ചെയ്യാൻ പാടില്ല, അല്ലേ? വാക്കുകൾ കൊണ്ട് ചെയ്യാൻ പാടില്ല, മനസ്സുകൊണ്ടും പാടില്ല. നമ്മൾ പുതിയ കാലത്തെ ഈ നമ്മുടെ ശിഷ്യ സമൂഹം അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുക? മാഷ്മാരെ കുറിച്ചും ടീച്ചർമാരെ കുറിച്ചും, വിദ്യാർത്ഥികൾ അധ്യാപകരെ കുറിച്ച് മാത്രമല്ല, തിരിച്ചുണ്ട്, അധ്യാപകർ വിദ്യാർത്ഥികളെ കുറിച്ചും പറയുന്നുണ്ട്. സഭ്യമല്ലാത്ത രീതിയിൽ, ആദരവില്ലാത്ത രീതിയിൽ അഭിസംബോധനയും സംസാരമൊക്കെ നമുക്ക് സ്വാഭാവികമായി ഈ കാലത്താണ്. മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയതിൻ്റെ പേരിൽ മരണം സ്വയം വരിച്ച പ്രഭാകര കവിയുടെ കഥ ഇവിടെ തീ ജ്വാല പോലെ ജ്വലിച്ചു നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ കഥയിലൂടെ പകരാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ്? അക്ഷരം പകർന്നു തരുന്നവർ ആചാര്യന്മാർ ഉണ്ടല്ലോ, അവരെ നമ്മൾ മനസ്സുകൊണ്ട് പോലും
1: നിന്ദിക്കാൻ
2: പാടില്ല.
0: കേട്ടല്ലോ സൂര്യേച്ചി, ഞാൻ കേട്ടു, നീ അനുസരിച്ചോളണം, കേട്ടല്ലോ. അപ്പൊ ഇന്നത്തെ ചാരുകസേര
1: ഇവിടെ നിർത്തുന്നു.
0: നന്ദി,
1: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വെള്ളിത്തിര എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM. വിജയ് യേശുദാസും സിതാര കൃഷ്ണകുമാറും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഉയരെ.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം എന്നും നിന്റെ മൊയ്തീൻ.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20560-30, 7592-94-28-17, 8547-92-20-20.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: എസ് കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: Oh yeah, I got a story about two brothers. Oh yeah.

0: എക്കോ, TMT ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം
3: ചിരിനേരം.
2: വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2002 രാജസേനന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാളി മാമന് വണക്കം എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
4: ആ പെണ്ണിപ്പോ കുന്നുംപുറത്ത് ഒരുത്തനായിട്ട് പ്രേമത്തിലാ.
5: നമ്മളെ
4: മോളല്ല ആ ബാസ്കാരന്റെ മോളെ, ഒരു ഓട്ടോക്കാരനായിട്ട്.
5: ഏത് ഓട്ടക്കാരൻ?
4: ഓട്ടക്കാരനല്ല, ഓട്ടോക്കാരൻ. നിങ്ങൾ അവരോട് ചെന്ന് പറഞ്ഞാ മതി, അവർ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ കാര്യമാണ്.
5: എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, കുടുംബത്തിലൊരു കല്യാണ നിശ്ചയം നടക്കുമ്പോൾ നിന്റെ ഒരു ഏഷണി ഒന്ന് പൊടി. ആ അവിടെ നിന്ന് രേവതി കുട്ടി എന്ത്?
4: എനിക്കെങ്ങനെ അറിയാം?
5: സ്വന്തം വീട്ടിലെ കാര്യം അറിയില്ല, മറ്റുള്ളടത്ത് എന്ത് നടക്കുന്നു അതറിയാം. അവൾ അവനെ നോക്കി, അവൻ ഇങ്ങോട്ട് നോക്കി. ഇപ്പൊ ഈ മുഖത്ത് നോക്കി നിന്റെ പേരെന്താണെന്ന് ആരും ചോദിക്കില്ല, കണ്ടാൽ അറിയാം വിചിത്ര എന്നായിരിക്കും. വിചിത്ര ജീവി എടുക്കട പുതുക്കണാടി. അപ്പോ നിക്ക് നമ്മുടെ രേവതി കുട്ടി എന്ത്?
4: അന്വേഷിക്കും.
5: ഭഗവാനെ, മുജ്ജമ്മ പാപങ്ങൾക്ക് കൽപ്പിച്ച് നൽകിയ പരിഹാരമാണോ എന്റെ ഭാര്യ മോളും? ദേ അടുത്ത സന്തതി. അല്ല മോളെ, നീ ആ രേവതി.
4: അയ്യോ, ഞാൻ അല്പം ബിസിയാ, ഒരുങ്ങി തീർന്നിട്ടില്ല.
5: ഇന്ന് നിന്റെ ദിശയമല്ല.
4: എന്നാലും നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങുമ്പോ ഇത്തിരി മെനയൊക്കെ വേണം.
5: വേണം.
6: ആ എടോ കുറുപ്പേ, രേവതി കുട്ടി എന്തേ?
5: അതാ ചേച്ചി ഞാനും ചോദിച്ചു നടക്കണത്, അവളിത് എങ്ങോട്ട് പോയതാ?
6: പഠിക്കാൻ പോയതായിരിക്കും.
5: ഇന്നവളുടെ നിശ്ചയല്ലേ, ഇന്ന് അങ്ങോട്ട് പഠിച്ചൊലിക്ക് തോൽക്കൂ.
7: പഠിക്കാനല്ല പോയത്, ഒരു ടെസ്റ്റ് എഴുതാൻ, ജോലിക്ക്. അതിപ്പോ അവളുടെ നിശ്ചയമാന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റൂ. കേസ് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
5: ഓ, അവൻ എന്റെ അനിയനായതുകൊണ്ട് പുകഴ്ത്താന്ന് വിചാരിക്കരുത്. നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് പോലും പെണ്ണ് ഇവിടെ എത്തില്ല, അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ളവരാ കേശു.
0: ഉദയകൃഷ്ണ, സിബി കെ തോമസ് എന്നിവർ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി. ജയറാം, പ്രഭു, ജഗദീഷ് ശ്രീകുമാർ, കലാഭവൻ മണി, റോജ, സുജാ കാർത്തിക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രാജസേനന്റെ സംവിധാനത്തിൽ 2002 പ്രദർശനത്തിനിറങ്ങിയ ഹാസ്യപ്രധാനമായ ഒരു മലയാള ചലച്ചിത്രമായിരുന്നു മലയാളി മാമന് വണക്കം. സിനിമയുടെ ബാനറിൽ കല്ലിയൂർ ശശി, പി കെ രാഗേഷ് എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സാരഥി പിക്ചേഴ്സാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മച്ചാൻ വർഗീസ്, പി ബാലചന്ദ്രൻ, ശ്രീവിദ്യ, ജീജ, റസിയ എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു.

0: ഇതെന്താ കിളിത്തട്ട് കളിയോ?
1: ഓ,
0: എല്ലാവരുടെ നിപ്പും ഭാവവും കണ്ടിട്ട് ഞാനെന്തോ തെറ്റിയത് പോലെ ഉണ്ടല്ലോ. രേവതിയുടെ ടെസ്റ്റിംഗ് കഴിഞ്ഞ് അവളെയും കൊണ്ട് വരുന്ന വഴിക്ക് ഞാൻ നമ്മുടെ ലോഡ്ജിലോട്ട് ഒന്ന് കയറി ആനന്ദക്കുട്ടനെ കൂടി കൂട്ടാൻ. അവൻ എവിടെ ഇല്ല, ഇങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞു. അതാ ലേറ്റ് ആയത്.
2: എന്നിട്ട് അവളെ എവിടെ?
0: അവൾ ഇറങ്ങിയില്ലേ കാറിൽ നിന്ന്? ഇറങ്ങുമ്പോളെ നീ എന്താ അവിടെ തന്നെ ഇരിക്കുന്നത്?
2: ആ ഡിക്കിയും കൂടെ പൊക്കി നോക്ക.
0: കേശു, ഇല്ലെങ്കി കാറിന്റെ അടി നോക്കടാ.
2: ഓ,
0: ആക്കിയതാണല്ലേ. ലോഡ്ജിന്റെ മുന്നിൽ എത്തുന്നവർ അവൾ ഇതിനകത്തുണ്ടായിരുന്നു, മുങ്ങിയതായിരിക്കും.
3: എന്താ കേശു നീ പറയുന്നത്? എന്റെ കുട്ടി പിന്നെ എവിടെ പോയി?
2: ചേച്ചി സമാധാനായിട്ടിരിക്കൂ. ഈ കേശു അവളെ കൊണ്ടുവരാനും പോയിട്ടില്ല, കണ്ടിട്ടുമില്ല. എവിടേക്കോ കറങ്ങി അടിച്ചു വന്നിരിക്കുക. ചേച്ചി കാട്ടിക്ക് പോക്കോളൂ. സത്യം പറ ഇവിടെ എത്തിയപ്പോഴല്ലേ നീ രേവതിയെ കുറിച്ച് ഓർത്തത്?
0: അല്ല.
2: അതെ
0: അല്ല.
2: അതെ,
0: പാവ അവളിപ്പോ ബസ് കാത്തു.

0: നിന്നെ കൊണ്ട് പിന്നെ വലിയ ഉപകാരമാ.
1: നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? സമയമായി, ചടങ്ങ് നടത്തണ്ടേ?
0: അതിന് പെണ്ണും ഇല്ല, ചെറുക്കനും ഇല്ല.
2: അതിനെന്തിനാ പെണ്ണും ചെറുക്കനും? കാരണവന്മാരല്ലേ നിശ്ചയിക്കേണ്ടത്?
0: മോതിരവും കാരണവന്മാര് തമ്മിൽ മാറുക.
2: ആ ഒരു ചടങ്ങ് ഇന്നലെ വരെ നമ്മുടെ അജണ്ടയിൽ ഇല്ലായിരുന്നു. അതനുസരിച്ച് ആനന്ദക്കുട്ടനോട് പറയുകയും ചെയ്തു. അത് അവനെ കാണാത്ത
0: അറിയാത്ത കാര്യത്തിൽ
1: ഇടപെട്ടുണ്ട്. മോതിരം മാറ്റം പിന്നെ ആദ്യം നിശ്ചയം നടക്കട്ടെ.
2: അതെ, ആദ്യം ചടങ്ങ് നടക്കട്ടെ. കുറുപേട്ട, നമുക്കിനി അകത്ത് എന്ന് നിശ്ചയത്തിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാം. നീ പിന്നാമ്പുറത്ത് കൂടെ പൊയ്ക്കോ.
3: ആരെങ്കിലും ചോദിച്ച
2: നമ്മള് പ്രേമിച്ചു കിടക്കരുന്ന് പറഞ്ഞാ മതി. ഇന്ന് നമ്മള് തമ്മിൽ കണ്ടെത്തേയില്ല. കുറച്ച് കള്ളം കൈ എന്നിട്ട് പറഞ്ഞു, ബാക്കി ഞാൻ ഏറ്റു. മനസ്സിലായല്ലോ.
1: എവിടെയായിരുന്നു ഇത്രയും നേരം?
3: അത്
2: ചോദ്യങ്ങൾക്ക് നീ ശരി ഉത്തരം പറയണം.
3: ഇതെന്താ കോടീശ്വരം പരിപാടിയാണോ?
2: തമാശ പിന്നെ. ഞാൻ നിന്നെ ചീത്ത കേൾപ്പിക്കാൻ വേണ്ടി മൂപ്പിക്കുന്നതല്ല, എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. നീ ടെസ്റ്റ് എഴുതി പുറത്തേക്ക് വരുമ്പോ ഞാൻ കാത്തുവെപ്പുണ്ടായിരുന്നോ? പറ. കേട്ടല്ലോ. അതിനുശേഷം നീ എന്റെ കൂടെ കാറി കയറിയോ. ലോഡ്ജിന്റെ അടുത്ത് ഞാൻ ഇറങ്ങിയപ്പോ നീ ഇങ്ങോട്ടാ മുങ്ങിയത്.
3: ഞാൻ ചാർജ് വാങ്ങിയ കടയിൽ കയറിയതായിരുന്നു. തിരിച്ചു വരുമ്പോ കണ്ടത് ഈ കേശവമാവ് വണ്ടി കൊണ്ട് പോണതാ. ഞാൻ പിന്നാലെ കേശവമാവെന്ന് വിളിച്ച് ഒരുപാട് ഓടി. ആര് കാണാൻ ആര് കേക്കാൻ. പിന്നെ മെല്ലെ അവിടെ നിന്ന് നടന്നു നടന്നു ഇങ്ങ് പോന്നു. നല്ല കാല് വേദന. നമ്മടെ വേദന ആര് കാണാൻ.
0: ഇതാ ഞാനും പറഞ്ഞത്, നിനക്ക് കാറിന്റെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്താ?
2: കാർ ഓടിക്കുമ്പോ തിരിഞ്ഞു നോക്കരുത്, വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ട്.
3: എന്താ കേശു ഇതൊക്കെ? വല്ലാതെ പേടിച്ചു കാണും.
2: ചേച്ചി ഇത് മനഃപൂർവ്വം മുങ്ങിയതാണ്.
0: എന്തായാലും കേശവമോൻ കാണിച്ചത് മഹാവൃത്തിയായി.
2: നീയെങ്കിലും
0: ഉണ്ടായിരുന്നല്ലോ.
2: അത് ശരി, രണ്ടും കൂടി ചുറ്റിക്കിറങ്ങി വന്നിട്ട് കുട്ട എന്റെ തലയെ കെട്ടി വെക്കാൻ നോക്കുന്നു.
0: അയ്യോ, ഈ കേശവമോൻ എന്താ ഈ പറയുന്നത്? നമ്മൾ തമ്മിൽ ലോഡ്ജിൽ വെച്ച് കണ്ടതല്ലേ? അപ്പൊ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാണോ ഇപ്പൊ ഇട്ടിരിക്കുന്നത്? അല്ലല്ലോ. മാത്രമല്ല, ലോഡ്ജിലെ രജിസ്റ്റർ ഒന്ന് എടുത്ത് നോക്ക്. എന്റെ അറിവൽ ഡിപ്പാർച്ചർ ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടില്ലേ?
2: നീ പ്രധാനമന്ത്രിയല്ലേ, എല്ലാം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാൻ. നിന്റെ ലോഡ്ജ്, നിന്റെ രജിസ്റ്റർ, നിന്റെ പേന, നിനക്ക് എന്ത് വേണേലും നോട്ട് ചെയ്യാലോ. രണ്ടും കൂടെ സിനിമയ്ക്കടി പോയത്.
0: അനാവശ്യം പറയരുത്. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, കല്യാണത്തിന് മുമ്പുള്ള കള്ളി ചിരി ഒന്നിച്ചുള്ള നടത്തം ഇതൊന്നും ഞങ്ങൾ രണ്ടുപേർക്കില്ല. പിന്നെയാണ് പബ്ലിക് ആയിട്ടൊരു സിനിമ.
2: ഓ, ഇത്രയും കൺട്രോളുള്ള ഈ കുട്ടികൾ എല്ലാവർക്കും ഒരു മാതൃകയാവണം. നിങ്ങളെ കാഴ്ചകളായി കൊണ്ട് വെക്കട്ടെ.
0: അമ്മേ, ഒരു കാര്യവും കൃത്യമായിട്ട് ചെയ്യാതെ കുറ്റം മറ്റുള്ളവന്റെ മണ്ടക്ക് വെച്ച് കെട്ടാൻ നോക്കുന്ന കേശവമാവന്റെ പ്രവണത അവസാനിപ്പിക്കാൻ പറയണം. പാവപ്പെട്ടൊരു പെൺകുട്ടിയും അതിലുപരി പാവപ്പെട്ട ഞാനുമാണ് ബലിയാടുകളായത്.
4: അറിയാതെ കുട്ടാ, കേശുവിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു.
2: അവന്റെ ഒരു നാടകാഭിനയം ഇയാളുടെ ഒരു മാപ്പ് ചോദിക്കലും ചൊറിഞ്ഞു കയറുന്ന എനിക്ക്.
1: റിട്ടയറായെന്നും പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുന്നതിന്റെ കുഴപ്പാ. ഇയാ കൊല പണിക്ക് വെക്കൂടെ.
4: നിങ്ങൾ വിഷമിക്കണ്ട, ഇനി എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി പോയിക്കോ, അതൊരു പ്രശ്നമല്ല. ഇപ്പോഴെങ്കിലും ചെയ്ത തെറ്റ് മനസ്സിലായല്ലോ, മാപ്പ് പറഞ്ഞോ.
1: ഇപ്പോഴാ തെറ്റ് മനസ്സിലായത്, അതൊന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കാം. മുളങ്ങി വന്നേ.
2: ഇത് നിന്റെ ബാഗല്ലേ? ഇവന്റെ ബൈക്കിൽ നിന്ന് കിട്ടിയതാണ്. ബാക്കി ഞാൻ വിശദീകരിക്കണോ?
0: എന്തൊരു തലവേദന.
2: രണ്ടുപേരും എനിക്കൊരു തലവേദന ആകരുത്.
0: എന്താടാ
2: ഇനി? എന്തിനാ കുറെ കാശും മുടക്കി ആൾക്കാരെയും കൂട്ടി ഒരു കല്യാണം? ഒരു ഗ്ലാസ് പാലും കൊടുത്ത് അവളവന്റെ മുറിയിലോട്ട് തള്ളി വിട്ടാ പോരെ. പോവേ.
5: ആനന്ദക്കുട്ടന്റെ അമ്മയ്ക്ക് രേവതിയുമായുള്ള വിവാഹത്തിന് തന്റെ മകൾ ആനന്ദവല്ലി കുടുംബത്തോടൊപ്പം ഉണ്ടാകണമെന്ന ആഗ്രഹമുണ്ട്. അതിനാൽ ആനന്ദക്കുട്ടൻ അമ്മാവൻ കേശുവിനൊപ്പം സഹോദരിയെയും ഭർത്താവ് മുനിയാണ്ടിയെയും അന്വേഷിച്ച് തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര പോകുന്നു. തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്.
0: നീ എന്താ തലയെ മുണ്ടിട്ടിരിക്കുന്നത്?
1: തലയിൽ മുണ്ടിടേണ്ട പണിയല്ലേ ഇന്നവൻ കാണിച്ച്.
0: ഇന്നത്തെ പ്രശ്നം ഇനി ആരും ഓർമ്മിപ്പിക്കില്ല എന്ന് ഉറപ്പ് തന്നാ ഞാനിത് മാറ്റാം.
1: ശരി ശരി.
0: ആ രേവതി, നീയും ഇരുന്നോളൂ.
1: ഇരിക്കടി.
0: ഏതായാലും നിശ്ചയം കഴിഞ്ഞില്ലേ, ഇനി ലേണേഴ്സ് ലൈസൻസ് ആയി
1: എന്ന് കരുതി വണ്ടി ഓടിക്കരുതല്ലേ.
0: ചുമണ്ടായിരിക്കണം.
1: കല്യാണ ഡ്രസ് നമുക്ക് പീതാംബരന്റെ കടയിൽ നിന്ന് എടുക്കാം. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
3: അവിടെ എന്താ കേശുവിന് കമ്മീഷൻ കിട്ടുമോ?

0: കുറ്റം കണ്ടെത്തുന്ന കാര്യത്തിൽ രണ്ടുപേർക്ക് നല്ല ചേർച്ചയാണ്. എങ്ങനെ ഒത്തു കിട്ടി?
1: പിന്നെ സ്വർണം നമുക്ക് സ്വർണ്ണക്കടന്ന് എടുക്കാം.
0: സ്വർണം പിന്നെ പലചരക്കേടെ കിട്ടും. ചുമ്മാ വല്ലതും വിളിച്ച് പറയാതെ ഭാര്യ ഞാൻ.
2: ഐഡിയ ഈസ് ഗുഡ്, ലക്ക് ഈസ് മൈൻ. കാലമാറിയെന്ന്
3: എന്താ അച്ഛാ കാലമാറിയെന്ന് പറഞ്ഞത്?
0: മോളോടല്ല പറഞ്ഞത്, പിള്ളച്ചേട്ടാ സ്വർണത്തിന്റെ കാര്യം.
4: പത്തിരുപത്തഞ്ച് പവൻ അവളുടെ അമ്മയുടെ ഇരിപ്പുണ്ടല്ലോ, അത് പോരെ.
5: എത്ര ഉണ്ടെങ്കിലും കല്യാണത്തിന് പുതിയ ഫാഷനുള്ള ആഭരണങ്ങള് ഏത് പെണ്ണിന്റെ സ്വപ്ന?
0: ആക്രാന്തം കാണിക്കരുത്.
1: അവൾക്ക് അങ്ങനെ സ്വർണത്തോണ്ട് വലിയ ഭ്രമമൊന്നുമില്ല, ഉണ്ടോടി?
0: അവൾ ഇതൊന്നും ശ്രദ്ധിക്കുന്ന മൂഡിലല്ല, ബിസിയാ അല്ലേ കുട്ടാ?
6: അതെ അതെ.

0: എന്താ ഷൂട്ടിങ്ങാ?
1: ഡാൻസ്
0: ആദ്യം കാണാം.
1: ആദ്യം വന്നക
0: ഈ മുനിയാണ്ടെ കുറിച്ച് എവിടാ തിരക്കുക? നോക്കാം.
1: ആദ്യം മുറിയെടുത്ത് കുളിച്ചൊന്ന് വൃത്തിയാണ്. ആരോടും ചോദിക്ക.
0: ഹലോ, ഇങ്ങ പക്കത്തില പെരിയ ടൗൺ എടുക്ക.
2: இந்த ஊர்ல இதுதான் பெரிய டவுன்.
0: இதா இங்க லாட் ஜில்லியா
3: இருக்கு. கொஞ்சம் தூரம் போகணும்.
0: என்ன தூரம் போகணும்?
3: ஒரு 800 கிலோமீட்டர் சென்னை வரைக்கும் போகணும்.
0: சென்னையா?
2: ஆமா சார், இதை விட்டா நீங்க கேக்குற மாதிரி லாட்ஜ் சென்னையில தான் இருக்கு.
3: ஊருக்கு புதுசு போல.
0: முறையெடுத்து நீ காசுகளேண்டா தாமசி ஆல்த்தரையிலாக்கா பட்சணை பெட்டிக்கடையா
1: குழி
0: വീട്ടിൽ തിരിച്ചെത്തിയിട്ടാകാം. ഒരു തമിഴ് സ്റ്റൈൽ
2: ഇത്.
0: വിശാലമായ പറമ്പല്ലേ കിടക്കുന്നത്.
1: അയ്യേ, ആരെങ്കിലും കാണില്ലേ?
0: കണ്ണടച്ചാ മതി. അപ്പൊ ഒന്ന് ചൂടാകാം.
4: രണ്ടെ
0: അണ്ണേ, ഇങ്ങ ഒരു മുനിയാണ്ടിയെ തരുമാ?
5: ഒരു പാട്ടിൽ സാറായം, ഒരു സുരുട്ട് ഉപ്പ് കരുവാടി എടുത്തുകിട്ട് തെക്കാളെ പോ പാക്കളാം.
1: സാറായോ അപ്പൊ വലിയ കുടികാരനാ?
5: ആമയ്യ, അവർക്ക് സാറായംന്നാ രൊമ്പ ഇഷ്ടം. തെക്കാല ആത്തങ്കരയ്ക്ക് പക്കത്തില അരുവാള് തൂച്ചിക്കിട്ട് കുതിര മേലെ ഉക്കാണ്ടിരിക്കാറ്. നമ്മൂര് കുലദൈവം മുനിയാണ്ടി.
0: അയ്യോ, കുലദൈവം അല്ലണ്ണേ, മനുഷ്യ മുനിയാണ്ടിയെ കേക്കറേ.
5: മനുഷ്യ മുനിയാണ്ടിയാ?
0: ആമാ.
5: ഇങ്ങ சின்ன മുനിയാണ്ടി, பெரிய മുനിയാണ്ടി, கருப்பு മുനിയാണ്ടി, சிவப்பு മുനിയാണ്ടின்னு 30 മുനിയാണ്ടി இருக்கு. உங்களுக்கு யாரு வேணும்?
1: அவில் கச்சவடக்கார മുനിയാണ്ടി.
5: அவൾ வித்தவனா? அதோ ரிக்கார்ட் டான்ஸ் ஆடிக்கிட்டு இருக்கானே அவன் பேரு മുനിയാണ്ടി தான். முந்தி அவன் அவள் தான் வித்துக்கிட்டு இருந்தான். சரிப்பட்டு வரலன்னு இதுக்கு வந்துட்டான்.
0: ஏடி வள்ளி காலிச்சுட்டு
1: போய் நோக்க.
0: നിന്റെ പെങ്ങൾ എത്ര മനോഹരമായിട്ട് ആടണം.
1: അയാളാണോ മുനിയടി?
0: മുഖം പിടിയിട്ടില്ല. അടുത്ത് പോയി നോക്കാം.
1: ഈശ്വര, യോ പെങ്ങളെ, ഇത് ഞാനാ കുട്ടൻ, ആനന്ദ കുട്ടൻ. ഞങ്ങള് മനസ്സിലായില്ലേ? കേശവമാവൻ
2: യാരാ നീങ്ക?
1: അളിയാ, ഇത് ഞാനാ. എന്റെ പെങ്ങളാ?
2: ഇരുട്ട് റാസ്കൾ, യാരാടാ നീ?
1: അയ്യോ, കേശവമാവ ഇത് പെണ്ണല്ല, ആണാ.
4: ഇത് അവളല്ലടാ, വിട്ടോ.
6: ജയറാം, തമിഴ് നടൻ പ്രഭു, ജഗദീഷ് ശ്രീകുമാർ, കലാഭവൻ മണി തുടങ്ങിയവർ ചേർന്നൊരുക്കിയ നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ഹാസ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്രം കൂടിയായതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ഒന്നടങ്കം തിയേറ്ററുകളിലേക്ക് ആകർഷിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു മലയാളി മാമന് വണക്കം.
5: കുറച്ച്
1: ബഹുമാനത്തോടെ തമിഴിൽ ചോദിച്ചു.
4: അമ്മാ തായ്,
5: യാരോ പിച്ചക്കാരൻ വന്നിരിക്കാ, സോത്ത പോട്ട് അനുപ്പ്.
7: നമ്മള് പിച്ചക്കാരാണെന്ന് കരുതിയ?
1: അമ്മാവന്റെ രൂപം കണ്ടു കാണും.
4: ഞങ്ങൾ പിച്ചക്കാരെ അല്ലേ, കൊഞ്ചം വെളിക്ക് വരണം,
1: കൊഞ്ചം വെളിയില് വരണം. നിങ്ങ മുനിയാണ്ടി തന്നെ?
5: ആമാ. നിങ്ങ യാര്? എന്നെ വേണം ഉങ്ങൾക്ക്?
1: എനിക്ക് ശരിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇത് തന്നെയാണോ ആള്?
7: നമ്മുടെ മുനിയാണ്ടി ജിമ്മ.
1: ചിലപ്പോ ക്ഷീണിച്ച് ഉണങ്ങി പോയതായിരിക്കും.
7: നിന്റെ പെങ്ങളെ കണ്ടാ പറയാ.
1: എങ്ങനെ?
7: അതിന് വഴിയുണ്ട്.
4: കുടിക്ക തന്നെ വേണം. മാറി.
1: അതെന്താ കേശവമാവ് അങ്ങനെ?
7: പെങ്ങടെ പേര് മാറി എന്നാ പറഞ്ഞു.
1: അയ്യേ, ഇതല്ല
7: ഉങ്ങൾക്ക് വേറെ കൊണ്ടാട്ടിയിരിക്ക.
5: ഏത് കയ്യാ
7: കേക്കാനാ?
1: മര്യാദക്ക് സംസാരിക്കണം.
5: മാനം കെട്ടവന്, ഉണക്കല്ലടാ മര്യാദ വേണ്ടി ഇരിക്ക്.
7: തന്റെ സംസാരം ശരിയല്ല.
5: ഞാൻ സംസാരം തരിയില്ലെന്ന് തുടർന്നു നീ ആറാ?
1: ഇവിടെ ഭാര്യക്ക് സംസാരം എന്നാണ് പറയുന്നത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്.
7: എനിക്ക് അടികിട്ടിയ പാടേ മനസ്സിലായി. അറിയാത്ത ഭാഷയും തേങ്ങയിട്ട് കിടന്ന മുഖത്തിന്റെ ഷേപ്പ് മാറും. സാരമില്ല, ഇങ്ങോട്ട് പോന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച.
5: അയ്യോ,
1: മതി. ആരായള്?
7: ആ
1: പിന്നെന്തിനെ കുഞ്ഞു കുഞ്ഞു തൊഴുന്നത്?
7: ഇനി ഇതിന്റെ കാര്യം തല്ലുകൊള്ളാൻ കഴിയില്ലാത്തോണ്ട്.
1: അവൻ ആര്?
5: സത്യമാ പേസാതെ. ഇന്ന് ഊർലിയേ പെരിയ മനുഷ്യൻ, പേര് തിരുപ്പതി പെരുമാൾ.
1: അപ്പടിയാ?
5: ഏള കുടുംബത്തിലെ പറന്ന് തെരു തെരുവാ അവൾ വിത്തുകിട്ട്.
8: അതെല്ലാം പഴയ കഥയാ. അവൽ വിക്കുറതുക്ക് കേരള പോനവർക്ക് അധിഷ്ഠാനിച്ചത് മഹാലക്ഷ്മി മാതിരി ഒരു പൊണ്ണ കടത്തിക്കിട്ട് വന്ന് കല്യാണം പണിക്കിട്ടാറ്.
1: മലയാളി പൊണ്ണു തന്നെ.
5: ഇതോ പാരങ്ക, അസൽ കേരളക്കാരി, അധിഷ്ഠ ദേവതൈ.
2: அந்த அம்மாவை தொட்ட நேரம் அவர் தரித்திரம் தொலைஞ்சது. அவில் வித்தவர் கோடீஸ்வரன் ஆயிட்டாரு.
9: அப்ப முனியாண்டி என்ன பேரு?
2: அது பழைய பேரியா? அவர் ஸ்டேட்டஸ் மாறினோன்னு பேரும் மாறிடுத்து. திருப்பதி பெருமாள்னு இப்ப பணக்கார கடவுளோட பேரு.

0: மல்லே, மல்லையா, என்னங்க சத்தம்? நான் கேக்குறல்ல, என்ன சத்தம்?
1: ஒண்ணும் இல்ல, கனவுல பிசாசு வந்துச்சு, பயந்துட்டேன்.
0: தண்ணி குடிச்சிட்டு சீக்கிரம் படுத்து தூங்க. கேசு அம்மாவும் பின்ன விட போய்
1: வெளியே வாங்க.
2: ஆளு தூர பயாச்சா?
0: இந்த உதவி நான் மறக்க மாட்டேன்.
1: உங்களுக்கு கல்யாணம் ஆயாச்சா?
2: இல்ல இல்ல,
1: இவ்ளோ வயசாயிட்டும் இன்னும் கல்யாணம் ஆகல.
2: இது வயசராய் மேக்கப்பட்டிருக்கியா?
1: அதுதான் சினிமா ஹீரோ மாதிரி இருக்கீங்க.
2: அடக்கப்பா,
0: உன்னை நான் மறக்க மாட்டேன் காதலியே.
1: நானும் தான்.
0: வரட்டுமா?
3: உன்னை நான் மறக்க மாட்டேன்.
0: சரியாக தரம் வா.
4: நீ எந்த ஆலோசிக்கുന്നെ?
5: ഞാൻ രേവതിയെ കുറിച്ച് ഓർക്കായിരുന്നു. കിശുമോവാ, ഞാൻ പെട്ടെന്നൊന്ന് നാട്ടിൽ പോയി അവളെ കണ്ടേച്ചു വന്നോട്ടെ.
4: എന്നെ കാണ്ടാമൃത്തിന്റെ മുന്നിൽ ഇട്ടു കൊടുത്തിട്ടോ? വേണ്ട വേണ്ട, പോകുമ്പോ നമുക്ക് ഒന്നിച്ചു പോവാം. സത്യം പറ നീ, അന്ന് എന്താ എന്റെ മുഖത്തൊഴിച്ചത്?
5: ബിസ്ലേരി വാട്ടർ എന്ന് പറഞ്ഞില്ലേ?
4: കടി മാറണില്ലല്ലോ.
5: അത് ഈ ജമ്മത്ത് മാറും തോന്നണില്ല. ഒന്നുമില്ല കേശവമാവാ, പെരുമാളുടെ സമ്മതത്തോടെ ചേച്ചി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയായിരുന്നു.
4: പിന്നെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ?
5: അറ്റ കൈക്ക് ചിലപ്പോ അതും ചെയ്യേണ്ടി വരും. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകുമ്പോ കൂടെ ചേച്ചി ഉണ്ടായിരിക്കണം. ആ പെണ്ണിന്റെ മാമ എന്നുള്ള വിളി എനിക്ക് തീരെ സഹിക്കുന്നില്ല കേട്ടോ.
4: മാമ നല്ലത് പിന്നെ അച്ഛാ എന്ന് വിളിക്കാൻ പറ്റൂ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടേ, ഇപ്പൊ അവളെ പണക്കണ്ട.
6: മാമാ, ഉങ്ങിട്ട് ഒരു വിഷയം പേശണോ?
4: പറയൂ മകളെ.
6: എപ്പഴും ചൊല്ലരുത്, വഴക്കമാ ഇണ്ട് മാതിരി വിഷയങ്ങളെ ബീച്ചിലെ പാർക്കിലെ ഒക്കെ പേശുവാങ്ക. പറവല്ല, ഇന്ന ഇടത്തിലെ പേശലാം. ആനാ രണ്ടുപേരും മറ്റു തീർക്കണോ? ദാറ്റ് മീൻസ് യു ഗെറ്റ് ഔട്ട്.
4: ഇതത് തന്നെ.
5: കേശു മാമാ, എന്നെ വിട്ടേച്ച് പോലെ.
4: ഞാൻ ഒന്ന് തമിഴ് ഫ്ലൂവൻ്റ് ആക്കിട്ട് വരാം.
5: പാർവതി, നീ നനക്കറ മാതിരി നാൻ അന്തമാമനില്ലേ? ഇത് റിലേഷൻഷിപ്പ് വേറെ. നാ ഉന്നോടെ അമ്മാവൻ.
6: തായ് മാമൻ അന്തമുറതാം.
4: ഈ വിധകാലം മുഴുവൻ ഈ തമിഴന്റെ അടിമപ്പണി ചെയ്ത് കഴിയേണ്ടി വരുവോടാ.
5: കറക്റ്റ് ആയിട്ട് കൂലി കിട്ടുന്നുണ്ടല്ലോ. പണിയെടുക്കേണ്ടി വന്നതിലൊന്നും എനിക്ക് ഒരു ദുഃഖവുമില്ല. പെങ്ങളെ കാണാൻ പറ്റില്ലോ, അത് മതി. അല്ല കേശവമാവ, രണ്ടും കൽപ്പിച്ച പെരുമാളിനോട് നമ്മൾ വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞാലോ?
4: എനിക്ക് കുഞ്ഞുങ്ങൾ നാലാടാ.
5: അത് കുറഞ്ഞു പോയെങ്കിൽ ഒന്നുകൂടെ ആവാം.
4: അതിനും ഞാൻ ജീവനോടെ വേണമല്ലോ. എന്റെ പിള്ളേർക്ക് തന്തയില്ലാണ്ടാവുന്ന ഞാൻ പറഞ്ഞു.
5: കേശവമാൻ പോവാണെങ്കിൽ പൊക്കോ, ഞാൻ എന്തായാലും പറയാൻ പോവാ.
4: നാട്ടിൽ ഒരുത്തി നിശ്ചയം കഴിഞ്ഞ് നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവളെ കല്യാണത്തിനുപതി വിധവയാക്കല്ലേ.
5: അതാ വന്നല്ലോ,
4: ഞാൻ തമിഴ് ഫ്ലുവന്റ് ആക്കിട്ട് വരാം. ബാക്കി പണി നീ ചെയ്തോ. എന്നെ
1: ഉങ്ങൾക്ക് കല്യാണം ആയിടിച്ചില്ലേ? നാളെ പിള്ളേങ്ങ വേറെ ഇരിക്കില്ല.
4: അതെ, അത് എങ്ങനെയാണ് സംഭവിച്ചത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. വാ.
1: വേണ്ട, നീങ്ങ കൊഞ്ചം വരീങ്ങളാ?
4: അത് അവനോട്
1: ചോദിക്കാനാ. അമ്മ ഉങ്ങളെ അവസരമാ പാക്കണം സൊന്നാങ്ക.
4: രാത്രി ചെല്ലണോന്ന് പറഞ്ഞോ?
5: അല്ല, ഇപ്പൊ ചെല്ലണോന്ന് പറഞ്ഞു.
4: എങ്കിൽ ഞാൻ കൂടെ വരാം.
5: തമിഴ് ഫ്ലുവന്റ് ആക്കാനല്ല, ഒരമ്മാവന്റെ സ്ഥാനം എന്താന്ന് മറക്കരുത്.
7: 2002 ജനുവരി 25 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് പ്രതാപനാണ്. ചിത്ര സംയോജനം ശ്രീകർ പ്രസാദ്. കലാസംവിധാനം പ്രേമചന്ദ്രൻ. പ്രിയ ശ്രോതാക്കളെ, ഉദയകൃഷ്ണ, സി ബി കെ തോമസ് കഥാതിരക്കഥ സംഭാഷണം എന്നിവ ഒരുക്കി രാജസേനന്റെ സംവിധാനത്തിൽ 2002 പുറത്തിറങ്ങിയ മലയാളി മാമന് വണക്കം എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
8: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം
9: ചിരിനേരം.
8: വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
7: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.
9: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക സൈക്കിൾ ദിനം. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സംസ്ഥാനത്തെ ഗവൺമെന്റ് ജീവനക്കാരുടെ സ്ഥലം മാറ്റ നടപടികൾ ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിൽ നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഡെസ്ക് റിപ്പോർട്ട്.
10: സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി അന്യായമായി സ്ഥലം മാറ്റുന്നതായി വി ജോയ് ആരോപിച്ചു. സ്വന്തക്കാർക്ക് വേണ്ടി ഇഷ്ടാനുസരണം സ്ഥലം മാറ്റം നൽകുകയാണെന്നും പുതിയ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം 33 വകുപ്പുകളിൽ 207 സ്ഥലംമാറ്റ ഉത്തരവ് പുറപ്പെടുവിച്ചതായും ജോയ് പറഞ്ഞു. ഗുരുതരമായ ഈ സാഹചര്യം ചർച്ച ചെയ്യണമെന്നും വി ജോയ് ആവശ്യപ്പെട്ടു. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. അന്യായമായ സ്ഥലം മാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. രോഗികളായ ജീവനക്കാരെ പോലും പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ മനുഷ്യത്വരഹിതമായി ഗവൺമെന്റ് സ്ഥലം മാറ്റുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. പുതിയ ഭരണത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ച ഉദ്യോഗസ്ഥരുടെ താൽപര്യമാണ് അന്യായമായ സ്ഥലം മാറ്റത്തിന് പിന്നിൽ. മാനദണ്ഡങ്ങൾ മറികടന്ന് നടത്തിയ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു.
9: സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. പുതിയ ഗവൺമെന്റിന്റെ ഭരണപരമായ സൌകര്യാർത്ഥം സ്വാഭാവികമായ സ്ഥലം മാറ്റങ്ങളും വിരമിക്കൽ സ്ഥലം മാറ്റങ്ങളും മാത്രമാണ് നടത്തിയതെന്നും മന്ത്രി അറിയിച്ചു. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലോ യാതൊരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. സ്ഥലം മാറ്റം സംബന്ധിച്ച് ജീവനക്കാർക്ക് പരാതിയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാണെന്നും അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. ശ്രദ്ധ ക്ഷണിക്കലിന് ശേഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തി അംഗങ്ങളുടെ ചർച്ച സഭയിൽ പുരോഗമിക്കുകയാണ്. നിയമസഭയിൽ അംഗങ്ങൾ അന്യോന്യം സഹകരണം ഉറപ്പുവരുത്തി മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നൂറ്റാണ്ടുകളുടെ പഴക്കമേറിയ സഭയുടെ അന്തസ് കാത്തുസൂക്ഷിക്കാൻ അംഗങ്ങൾ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. സഭയിലെ പുതിയ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് ഈ മാസം 17 പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുക്കും. കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും സ്വീകരിക്കുമെന്ന മന്ത്രി കെ മുരളീധരന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. വാർത്തകളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും ഗവൺമെന്റ് തലത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി എയിംസ് കോഴിക്കോട് മതി എന്ന നിലപാടെടുത്തിരുന്നു. 5 സ്ഥലം കൂടി എഴുതി നൽകാൻ കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് മറുപടി ഉണ്ടായില്ലെന്നും സുരേഷ് ഗോപി അറിയിച്ചു. ഇന്ധനവില വർധനയിൽ സംസ്ഥാനം നികുതി കുറയ്ക്കാൻ തയ്യാറാകണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. യുദ്ധ സാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതിനായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദി പ്രമേയ ചർച്ചകൾക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. July 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ കെ ജെ ജോർജ്, യു ടി ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടകയിലെ നേതൃമാറ്റ ചർച്ചകളുടെ ഭാഗമാണ് നിയമനം. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ പുതിയ ബി ജെ പി മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം ഇന്ന് പൂർത്തിയാകും. ജൂൺ 1 35 പുതിയ നിയമസഭാംഗങ്ങൾ കൂടി സത്യപ്രതിജ്ഞ ചെയ്തതോടെ മന്ത്രിസഭയുടെ ആകെ അംഗബലം 41 ഉയർന്നു. ഗ്രാമീണ മേഖലയിൽ സുരക്ഷിത കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കാൻ ജൽജീവൻ മിഷൻ 2.0 പ്രകാരം 4 സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാൻഡ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുമായാണ് കരാർ ഒപ്പിട്ടത്. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യ വെനിസ്വേല ബന്ധങ്ങൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പുനരുപയോഗ ഊർജം, ആരോഗ്യ സംരക്ഷണം, ഔഷധമേഖല എന്നിവയുൾപ്പെടെ സഹകരണ ബാധ്യതകൾ ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്യും. വിദേശകാര്യ, സാമ്പത്തിക, ധനകാര്യ, ശാസ്ത്ര സാങ്കേതിക മന്ത്രിമാരുൾപ്പെടെ ഉന്നതതല പ്രതിനിധി സംഘം ഡെൽസി റോഡ്രിക്സിനൊപ്പം ഉണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. ആഗോള പ്രതിസന്ധികളും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ ധനനയ സമിതി യോഗം ആരംഭിച്ചു. പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലാവസ്ഥ നാളെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ് ആവശ്യപ്പെട്ടു. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുമെന്നും ഉടമകൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് അറിയിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനും വയനാട് താമരശ്ശേരി ചുരം ദേശീയപാത 766 വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണുമായ MS മാധവിക്കുട്ടിയുടേതാണ് ഉത്തരവ്. വയനാട് നിന്ന് അരുൺ വിൻസെന്റ്.
11: കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിനായി കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ CK കാസിം MLA, കോഴിക്കോട്, വയനാട് ജില്ലാ കളക്ടർമാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ദുരന്ത നിവാരണ നിയമപ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി നടപ്പിലാക്കുവാൻ കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി.
9: പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭയിൽ തുടർച്ചയായ 2 ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഭരണമാറ്റം ഉണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക സൈക്കിൾ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് നാടകനേരം, നാടകം നെല്ലിക്ക. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ, 5:45 ആർദ്രഗീതങ്ങൾ, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9 മണിക്ക് ചിത്രപരിചയം, 10 മണിക്ക് ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ഇനി നാട്ടുവിശേഷം. കൂത്തുപറമ്പ് ടേബിൾ കോർഡിനേഷൻ കമ്മിറ്റി IRPC ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്ക് അന്നദാനം ഒരുക്കുന്നു. ഈ മാസം 21 വരെ ചിറ്റാരിപ്പറമ്പ് പൂവത്തിന് കീഴിലാണ് അന്നദാനം നടക്കുക. രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് ചോറും നൽകും. ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: അമൃതാംശു കല ചൂടും പുരി ജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2026 ജൻജാതീയ ഗരീമ ഉത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി നടക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധം.

0: ാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ നടപടികൾ മൂലം ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. സ്ഥലം മാറ്റം സംബന്ധിച്ച് ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സണ്ണി ജോസഫ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1-ന് ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡെൽസി റോഡ്രിഗസ് ഉഭയകക്ഷി ചർച്ച നടത്തും. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരു ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്കെത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. സിബിഎസ്ഇ 12-ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനായി 40,000-ത്തോളം വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും സിബിഎസ്ഇ അറിയിച്ചു. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി സിബിഎസ്ഇ ഇന്നലെയാണ് ഓൺലൈൻ പോർട്ടൽ തുറന്നത്. ജൂൺ 6 വരെ പുനർമൂല്യനിർണയത്തിനായി അപേക്ഷിക്കാം. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 37-ഓളം പേരെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ബഹ്റൈനിലെ US നാവികസേന ആസ്ഥാനത്തിനും കുവൈറ്റിലെ വ്യോമതാവളത്തിനും നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ സൈനിക താവളത്തിനു നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖെഷം ദ്വീപിലെ IRGC കേന്ദ്രത്തിനു നേരെയും US ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി ബഹ്റൈനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കൾ സൈക്കിളിന്റെ ഉപയോഗം കൂടുതൽ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ രാഷ്ട്രത്തിന് നേതൃത്വം നൽകണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ശീലമാക്കുന്നതിലൂടെ സന്തുലിതമായ ജീവിതശൈലി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും ലോക ബൈസൈക്കിൾ ദിനത്തിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
3: साइक्लिंग को अपने जीवन का हिस्सा बनाई। साइक्लिंग केवल एक व्यायाम या एक दिन की हॉबी नहीं बल्कि स्वस्थ और सशक्त जीवन शैली की पहचान है। यह हमारे स्वास्थ्य के साथ साथ पर्यावरण को सुरक्षित रखने का सबसे सस्ता, सुंदर और टिकाऊ माध्यम है। जितना अधिक हम साइकिल का उपयोग करेंगे उतना ही प्रदूषण कम होगा।
0: മൊത്തവില സൂചിക ക്രമേണ നിർത്തലാക്കി പകരം സമഗ്ര ഉൽപാദക വില സൂചിക സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പണപ്പെരുപ്പ വിലനിർണയ സംവിധാനത്തെ അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ആധുനികവൽക്കരിക്കാൻ വേണ്ടിയാണ് നടപടി. മൊത്തവില സൂചികയുടെ അടിസ്ഥാന വർഷം 2011-12 നിന്ന് 2022-23 പരിഷ്കരിക്കാൻ സർക്കാർ അനുമതി നൽകിയതായും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വാർഷിക സൌരോർജ്ജ ശേഷി വർദ്ധനവിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ. നയപരമായ സഹായങ്ങളും നവീകരണവുമാണ് റെക്കോർഡ് നേട്ടത്തിന് പിന്നിലെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാലവർഷം നാളെയോടെ സംസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81st സമ്മേളനം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഒരു വർഷ കാലയളവിലേക്കാണ് ചുമതല. സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കക്കോറിസിനെയാണ് വോട്ടെടുപ്പിൽ ഖലീലുർ റഹ്മാൻ പരാജയപ്പെടുത്തിയത്. ബ്രിക്സ് ദുരന്ത സാധ്യത ലഘൂകരണ പ്രവർത്തക സമിതിയുടെ ആദ്യയോഗം ഇന്ന് ഒഡീഷയിലെ പുരിയിൽ ആരംഭിക്കും. 3 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ധനവില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധസാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യനഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402 97 0896. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, നമ്മുടെ കോളർ ലൈനിൽ നിന്ന് കട്ടായിപ്പോയെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് നല്ലൊരു ഗാനം കേട്ടിട്ട് അടുത്ത കോളറിലേക്ക് പോവാം.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ നമസ്കാരമുണ്ട്.
0: ഹലോ നമസ്കാരം, ഇതാരാണ്?
1: എന്റെ പേര് ആനന്ദൻ, ഞാൻ തിരാനൂരി എന്ന സ്ഥലത്തിൽ നിന്ന് വിളിക്കുന്നതാണ്.
0: ആനന്ദേട്ടൻ കൊറേ നാളായും തോന്നുന്നു വിളിച്ചിട്ടല്ലേ ഇഷ്ടഗാനങ്ങളിൽ?
1: അതെ, ഞാൻ അവസാനമായിട്ട് ജനുവരിയിൽ ഒരു ബുധനാഴ്ച വിളിച്ചതാ.
0: അത് ശരി, ഓക്കെ.
1: അത് ഇത്രയും ഓർമ്മിക്കാൻ കാരണം ജനുവരിയിൽ ഞാൻ വിളിച്ചപ്പോൾ എന്റെ വീട്ടിന്റെ അടുത്ത് തിരാനൂരി ക്ഷേത്രത്തിൽ ഞാൻ അവിടെ എന്റെ തറവാട്ടായിരുന്നു. അവിടെ ഉത്സവത്തിന് ഞാൻ ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ടല്ലോ, ഞാനായിരുന്നു സദ്യ വിളമ്പാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മട്ടന്നൂരിനടുത്തുള്ള എന്റെ വീട്ടിനടുത്തുള്ള ഒരു ധന്യാണെന്നാണ് പെൺകുട്ടിയുടെ പേര്, അവളെ കല്യാണം കഴിച്ചോണ്ടത് മട്ടന്നൂരിനടുത്താണ്. അപ്പൊ ഞാനിങ്ങനെ സദ്യ വണ്ടിക്കൊണ്ടിരിക്കുമ്പോ അവളെ പ്ലേറ്റ് നേരെ എന്റെ ദേശത്ത് പറഞ്ഞ ഇന്നലെ മലബാറില് വിളിച്ചു അല്ലെ, ഞാനും എന്റെ അമ്മയെല്ലാം
0: കേട്ടിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരുപാട് ആളെ മുന്നിൽ.
0: അതെ അല്ലേ, ഓക്കെ. അപ്പൊ വളരെ സന്തോഷമായി. ഇപ്പൊ വീണ്ടും കിട്ടിയപ്പോ
1: ഒരുപാട്, അതെ അതെ, വീണ്ടും കിട്ടിയപ്പോ സന്തോഷമായി. അതിലും കൂടുതൽ സന്തോഷമായത് എനിക്ക് ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ നിന്നും വേടുകളിൽ വിളിച്ചത് നമ്മള് കേട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് സന്തോഷമായത്.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണെന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ.
1: വളരെ മനോഹരമായ ഒരു പാട്ട്.
0: ആ, നമ്മുടെ സന്ധ്യക്ക് വിരിഞ്ഞ പൂവ് അല്ലേ?
1: ആ, സന്ധ്യക്ക് വിരിഞ്ഞ പൂവ്. ഇവിടെ നല്ല കനത്ത മഴയാണ് പെയ്യുന്നത്, അതിന് അതുകൊണ്ടായിരിക്കാം ഒരു
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഏതായാലും വിളിച്ച സന്തോഷം, കുറെ നാള് കൂടിയിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചല്ലോ. അപ്പൊ ചേട്ടൻ, ഒരു ജനുവരി എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ, ഒരു ജനുവരിയിൽ ഓർമ്മ എന്ന ഒരു സിനിമ പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ.
1: അതിന്റെ അകത്തുള്ള പൂവാണ്, അതിനുള്ള ജനുവരി ഒരു ഓർമ്മയിൽ ഒരു വേറൊരു പാട്ടുണ്ട്, മറ്റേ എന്നാണ്
0: ാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്.
1: ഇത് ഇന്നും അവര് എന്നോട് പറഞ്ഞു, ഞാൻ തോന്നുന്ന പെൺകുട്ടിയുടെ പേര് നമ്മുടെ വീട്ടിൽ നേരെ അയൽവാസിയാണ്, അവിടെ കല്യാണം വെച്ചോണ്ടത്, അവർക്ക് അവരുടെ ഫാമിലിക്ക് ആയിക്കോട്ടെ ഇന്നത്തെ പാട്ട്.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. അപ്പം അവര് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ
1: അതുപോലെ തന്നെ നമ്മുടെ തിരാനൂരുള്ള എല്ലാവർക്കും വേണ്ടി പാട്ടൊന്ന് കൊടുത്തേ.
0: ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗാനം കേൾപ്പിക്കാം. പാനന്തേട്ട, വളരെ സന്തോഷം ഒരുപാട് നാൾക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. അപ്പൊ നമുക്ക് നേരെ,
1: എനിക്കും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം പിന്നെയും വിളിക്കാം.
0: ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പൊ പാട്ട് കേട്ടോളൂ.
1: ഓക്കെ, താങ്ക് യു.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447205630 7592942817 8547922020
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ, നമസ്കാരം ബൈജു.
2: നമസ്കാരം, എന്തൊക്കെയുണ്ട് വനജച്ചി? എവിടെയാണ് പോയി കിടക്കുന്നേ?
3: പിന്നെ എവിടെയും പോയിട്ടൊന്നുമില്ല, പിന്നെ വിളിച്ചിട്ട് അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നപ്പോ അങ്ങനെ കുറെ കാലം അങ്ങനെ പോയി.
2: അതെ അതെ അതെ. ഓക്കെ ഓക്കെ. എവിടെയുള്ളത് ഇപ്പം? പാലക്കാട് തന്നെയാണോ? നാട്ടിലേക്ക്?
3: നാട്ടിലേക്ക് വന്നു, കുറച്ചുനാൾ നിന്ന് തിരിച്ചു പോകുന്നു, ഇങ്ങോട്ട് തന്നെ പോകുന്നു.
2: അതല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വനജേച്ചി വന്നിരിക്കുന്നത്? ഈ വനജേച്ചി വരുമ്പോഴെപ്പോ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കും എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഗാനമായിട്ടായിരിക്കും വരുന്നത്.
3: പുലരിയും പൂക്കൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, 4 മണിപ്പൂക്കളിലെ.
2: അപ്പൊ മാധുരി
3: പാടിയ
2: മാധുരി പാട്ട്.
3: അതന്നെ അതന്നെ ആ പാട്ട്. ഈ സ്കൂൾ പ്രവേശനം നേടി എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ് ചെയ്യുന്നത്.
2: അപ്പൊ
3: അത് നല്ല
2: പാട്ടല്ലേ. പുതിയ പുതിയ ചുവടുവെപ്പ് വെക്കുന്ന നമ്മുടെ കുഞ്ഞ് കുരുന്ന് മണികൾക്ക് അല്ലേ, പ്രവേശനത്തിലൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുമക്കൾക്ക് വേണ്ടിട്ട് അല്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും വനജേച്ചി വരുമ്പോ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള പാട്ടുമായിട്ടായിരിക്കും വരുന്നതെന്ന്. അതല്ലേ? ഓക്കെ. ഒരുപാട് ആൾക്കാർ വിളിക്കുന്നത് ഇടയ്ക്ക് നമ്മുടെ ഫോൺ ഭയങ്കര പ്രശ്നം, കാരണം ഒരുപാട് വിളിക്കുന്നത് കാരണേ അപ്പോ മറ്റുള്ളവർക്ക് കയറി വരാനും പറ്റുന്നില്ല, നമ്മൾ എടുക്കുമ്പോഴൊക്കെ കട്ടായി പോകുന്നു, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ. നേരത്തെ തന്നെ ഫസ്റ്റ് കോള് തന്നെ നമുക്ക് മിസ്സായി പോയി, എടുക്കുമ്പോ തന്നെ അത് കട്ടായി പോയി. പിന്നെ എന്ത് ചെയ്യാനാ? ഓ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിങ്ങനെ പറയാറുണ്ട് വനജേച്ചിയുടെ വിശേഷങ്ങളൊന്നും അറിയുന്നില്ലല്ലോ, എവിടെയാണ്, എന്താണെന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട്.
3: പിന്നെ
2: ഇടയ്ക്കൊക്കെ വരണം.
3: പിന്നെ
2: മഴക്കാലം വരുമ്പോഴും വർക്ക് അങ്ങനെ
3: കൂടുതലായിട്ടുണ്ടാവും.
2: ഈ രണ്ടു മൂന്ന്
3: ദിവസമായിട്ടാണ്
2: മഴ കൂട്ടിയത് ചെയ്യുന്നല്ലേ, പേപ്പർ കൊണ്ടല്ലോ. അവിടെയുള്ള എല്ലാവരെയും തിരക്കിയതായിട്ട് പറയാ. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം, ഒരുപാട് ആൾക്കാർ ഇതുപോലെ
3: കാത്തിരിക്കുന്നുണ്ടാവും.
2: പാട്ട് കേൾക്കാം അല്ലേ വനജേച്ചി?
3: അതെ.
2: ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം.
3: എനിക്കും കിട്ടിയത്.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തലസമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04 902 970 896. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്ത് ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം. ബൈജു
0: അബ്ദുള്ളക്കാണെന്ന് തോന്നുന്നുണ്ടല്ലോ അല്ലേ?
1: നമ്മള്
0: സംസാരിച്ചിട്ട് അല്ലേ,
1: കിട്ടുന്നില്ല.
0: ഒരുപാട് ആൾക്കാര്
1: അതല്ലേ,
0: ശ്രമിക്കും പിന്നെ കിട്ടില്ല എന്നൊന്നും അങ്ങനെ വെക്കും അല്ലേ. റേഡിയോയുടെ വോളി ലേശം ഒന്ന് കുറക്കുക, എക്കോ ഇങ്ങോട്ട് തന്നെ വരുന്നു തിരിച്ച്. ആ, ഒന്ന് വോളിയം കുറച്ചാ മതി. ഓക്കെ ഓക്കെ. എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ?
1: വിശേഷമൊന്നുമില്ല.
0: ഇപ്പൊ മഴയായത് കൊണ്ട് അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചാ?
1: അമ്പലവയൽ
0: എന്ന് പറയുമ്പോ നമ്മുടെ വയനാട് അല്ലേ, മാനന്തവാടി.
1: അശോകൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട് പാലവീട്ടിലെ.
0: അത് ശരി. ഭാഗ്യമുള്ളൊരു യാത്ര എന്ന് പറഞ്ഞ അതായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്?
1: ഞാന് പിന്നെ ഈ ജീവസ്ഥാനത്തിലെ
0: ഒരു ഹിന്ദി ടച്ചുള്ള ഒരു ഗാനം അല്ലേ.
1: ദാസേട്ടൻ
0: പാടിയിട്ടുണ്ട്, ജാനകി ചേച്ചി പാടിയിട്ടുണ്ട്, നല്ലൊരു പാട്ടാണ്.

0: ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പൊ കേൾപ്പിക്കുന്നത്?
1: എല്ലാവർക്കും, വേണ്ടി
0: ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ അല്ലെ നമ്മുടെ റേഡിയോ മലബാറിലെല്ലാ അംഗങ്ങൾക്കും വേണ്ടി
1: കേൾക്കും.
0: അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ? ഓക്കെ, അപ്പൊ പാട്ട് കേട്ടോണ്ട് ഭക്ഷണം കഴിച്ചോളൂ. നല്ലൊരു പാട്ട് ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ജീവിത സമർപ്പണ ചിത്രത്തിലെ ചിന്നും വെൺതാരത്തിനാനന്ദവേള കേൾക്കാം അല്ലേ?
1: ഓക്കെ,
0: താങ്ക് യു.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന തുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട്
3: അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
2: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ശോഭന
2: ശാവശ്ശേരി. എവിടെയാ, വീട്ടിലാണോ ഉള്ളത്? എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങള്?
4: വിശേഷൊന്നുമില്ല.
2: നമ്മുടെ സിനിമയില് പറഞ്ഞതല്ലേ, മിഥുനത്തിൽ ഇപ്പൊ പൊട്ടുന്നു നിക്കാണല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നേ? അതൊന്ന് ഒന്നും കൂടി ഒന്ന് മയത്തിലൊന്ന് പാടി നോക്കിയേ. ഏയ്, അങ്ങനൊന്നുമില്ല, അതെല്ലാം വെറുതെ
4: പറയുന്ന.
2: അടുത്ത തവണ എന്തായാലും വിളിക്കുമ്പോ ഒരു പാട്ടൊക്കെ പഠിച്ചിട്ട് കേൾപ്പിച്ചാൽ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണ്?
4: തീർച്ചയായിട്ടും
2: ശ്രോതാക്കൾക്കും വേണ്ടിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം. അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ പാട്ട് കേട്ടോണ്ട് ഭക്ഷണം കഴിച്ചോ? ഇല്ലല്ലോ. അപ്പൊ പാട്ട് കേട്ടോണ്ട് ഭക്ഷണം കഴിക്കുക.
4: അപ്പൊ
2: വീണ്ടും വിളിക്കുക, വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരിക. അപ്പൊ പാട്ട് കേൾക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു.

0: കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

ശ്രോതാക്കൾ അഭിനയ ചനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മുടെ ഫോണിന് ചെറിയ തകരാറ് പറ്റി, കോളുകളൊന്നും കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. ഏതായാലും നമുക്ക് വീണ്ടും ഒരു കോളർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് അതാരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഷീന സരിത്ത് കുന്നോത്ത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ തുടങ്ങി, സ്കൂളൊക്കെ തുടങ്ങി അല്ലേ? ഭക്ഷണം കഴിച്ചില്ല എന്നല്ലേ പറഞ്ഞത്?
1: കഴിച്ചില്ല.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്? അത് പറയാതെ ഒന്ന് പാടിത്തരാവോ? ഒരു
1: ശ്രമം.
0: കഴിഞ്ഞോ?
1: ഹലോ,
0: കഴിഞ്ഞോ? എത്രയാ അറിയാത്തോ? ഒരു നാല് പേര് അങ്ങും പാടണ്ടേ?
1: അത് വേറെയൊരു ഗാനം പാടാ. ഇവര് ഇത് അത്രേ
0: അറിയത്തുള്ളൂ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഒന്ന് വേറൊരു പാട്ട് പാടിത്തരാമോ?
1: പ്രണയമണി തോവൽ പൊഴിയും പറയമഴ ഹലോ.
0: അടിപൊളി അഴകിയ രാവണൻ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ പാട്ടല്ലേ? മനോഹരമായ പാട്ടാണ്. എപ്പോഴും നമുക്ക് കേട്ടുകഴിഞ്ഞാല് അല്ലെ, എന്നും കേൾക്കണം എന്ന് തോന്നുന്നു.

0: യാത്രയൊക്കെ കൊണ്ടുവന്ന് അതൊരു എന്താ പറയാ
1: സിനിമയായിരുന്നു.
0: അതെ അതെ, അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സിനിമകളായിരുന്നു നമുക്കൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഇന്ന് ഇപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ല സ്കൂളുകളിൽ, ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആയത് കാരണം അല്ലെ, പ്രൊജക്ടറൊക്കെ അവിടെ തന്നെയുണ്ട്. ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്ന ഇതാണ്, കാരണം അവരുടെ നമ്മുടെ ഒരു കാലഘട്ടവും ഇവരുടെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം അതൊക്കെ തന്നെയാണ്. അപ്പോ ഈ പാട്ട് നമുക്ക് കേട്ടാലോ, ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, നേരത്തെ തന്നെ ഒരുപാട് കോളുകൾ വന്ന് നമുക്ക് മിസ്സായിപ്പോയി. ഈ മഴയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ഒരുപാട് കോള് നമുക്ക് മിസ്സായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ വലിയൊരു പാട്ട് പ്ലേ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കോളറെ കിട്ടി, വീണ്ടും സന്തോഷമുണ്ട്. അപ്പോൾ ജഷ്മ നമുക്ക് പാട്ട് കേട്ടാലോ.
1: ഓക്കെ
0: ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ അവസാനത്തെ കോളർ ആരാണെന്ന് നോക്കാം.
4: ഹലോ.
5: ഹലോ.
4: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? പാണലാട് എന്നും പറയും, പാളാട് എന്നും പറയില്ല സ്ഥലത്തിന്?
5: പാളാട് എന്നും പറയും, പാണലാട് എന്നും പറയും.
4: ആ, ഞാൻ പെട്ടെന്നൊന്ന് കൺഫ്യൂഷൻ ആയി. നമ്മള് മുൻപേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ന് ഏത് പാട്ടുമായിട്ടാണ്
5: വന്നിരിക്കുന്നത്?
4: ഒന്ന് പാടിത്തരാവോ?
5: ഏഴര പൊന്നാനപ്പുറത്തെഴുന്നള്ളും ഏറ്റുമാരോരപ്പ തിരുനാഗത്തളയിട്ട തൃപാദം നമേ ശിവായ നമേ ശിവായ നമേ ശിവായ.
4: അടിപൊളി. ഇപ്പൊ പാടാനൊക്കെ അറിയാല്ലേ?
5: ഇല്ല, ഇപ്പൊ പാട്ടൊന്നും അറിയില്ല.
4: എന്നാലും പാടി തന്നല്ലോ, വളരെ സന്തോഷം. എന്താ ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ കാരണം?
5: ഒന്നുമില്ല, അത് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായോണ്ട്.
4: കണ്ണന് അത്രക്ക് ഇഷ്ടാണോ? ഗുരുവായൂർ പോയായിരുന്നു ഇപ്പൊ അടുത്തെങ്ങാനും?
5: ഓക്കെ,
4: ആരൊക്കെ പോയേ?
5: നമ്മള് കൊറേ ആള് ഇവിടെ പോയി.
4: അത് ശരി. എങ്ങനെ അവിടുന്ന് നമ്മുടെ ഈ സംഘങ്ങളൊക്കെ പോകുന്ന പോലെ എങ്ങനെയാണോ ഇവിടെ കുടുംബശ്രീ? അങ്ങനെ പോയതാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നോ അവിടെ? ഓ, രണ്ടു കൊല്ലായി. ഞാൻ വിചാരിച്ചു ഇപ്പൊ അടുത്ത കാലം പോയതാണെന്ന്. ഇപ്പൊ വെക്കേഷൻ ആയത് കാരണം ഒരുപാട് തിരക്കായിരിക്കും അവിടെയൊക്കെ. ഇനിയിപ്പോ സ്കൂള് തുടങ്ങി, അതിന്റെ ഒരു കുറവുണ്ടാവും ഇപ്പൊ. ഓക്കെ, അപ്പൊ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കും.
5: ഓക്കെ,
4: അപ്പൊ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ആക്കി കേട്ട് വെച്ചത്? ഒന്നുമില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും പാട്ടൊക്കെ കേട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. പാട്ട് കേട്ടാലോ, നമുക്ക് ഒരുപാട് ആൾക്കാർ പാട്ട് പിന്നെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ സമയം തീരാറായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം അല്ലേ ചേച്ചി? പാട്ട് കേട്ടോളൂ.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഇഷ്ടഗാനങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും റേഡിയോ മലബാറിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുണ്ടായിരുന്നത് സൂര്യ ഇടവനാണ്.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

നെല്ലിക്ക. നാടകം രണ്ടാം ഭാഗം. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: ജയദേവൻ, രാമകൃഷ്ണൻ പഴശ്ശി, ദിനേശ്, സിനി രാമദാസ് മട്ടന്നൂർ, സുരേഷ്, ബൈജു സുന്ദരൻ മട്ടന്നൂർ, ശ്യാം, പുരുഷോത്തമൻ സി കല്ലേരിക്കര, മല്ലിക, അശ്വിനി കവണിശ്ശേരി, ശാന്ത ടീച്ചർ, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ഗീത, സൂര്യ ഇടവന, ഗായത്രി, രാജശ്രീ നാരായണൻ. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി. ഒരു പൂർവ്വ വിദ്യാർത്ഥി സമിതിയുടെ പേരാണ് നെല്ലിക്ക. സുരേഷിനും ദിനേശനും ശ്യാമുമൊക്കെ പ്രധാനപ്പെട്ട സംഘാടകരാണ്. അവരുടെ കൂടെ പഠിച്ച ജയദേവൻ ജോലിയിൽ നിന്നും സ്വയം വിരമിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ്. ജയദേവനെ ചില കുടുംബ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. പരാജിതമായ ദാമ്പത്യം, വിവാഹമോചനത്തിന് ശ്രമിക്കുന്നതിനിടയിൽ ഭാര്യയുടെ വിയോഗം, ഏകമകൾ തനിച്ചു താമസിക്കുകയാണ്. അമ്മയുടെ കൂടെ കഴിയുന്ന ജയദേവന്റെ ഏകാന്തതയ്ക്ക് അറുതി വരുത്താൻ നെല്ലിക്ക കൂട്ടായ്മ ഒരുങ്ങുകയാണ്. കൂട്ടായ്മയിലേക്ക് ജയദേവനും മെല്ലെ മെല്ലെ പങ്കെടുക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനുള്ള ആലോചനകൾ നടക്കുകയാണ്. സമിതിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായ ദിനേശനോട് തന്റെ ഭാര്യ ഗീതയ്ക്ക് പരിഭവമുണ്ട്. പുതിയതായി വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്ന ജയദേവൻ തന്റെ കൂടെ പഠിച്ച മല്ലികയെ തിരിച്ചറിയുന്നു. ഒരു വായനശാലയിൽ ലൈബ്രറിയനായി പ്രവർത്തിക്കുന്ന മല്ലികയോട് അടുക്കുകയാണ് ജയദേവൻ. വാർഷിക സംഗമത്തിന്റെ നാളുകൾ അടുത്തു വരികയാണ്. ഒപ്പം ജയദേവനും മല്ലികയും തമ്മിലുള്ള ബന്ധത്തിനും. നാടകം തുടർന്ന് കേൾക്കുക. നെല്ലിക്ക രണ്ടാം ഭാഗം.

0: അമ്മേ, മുട്ടുവേദന കുറവുണ്ടോ?
1: അതങ്ങനെ കിടക്കും. നീ ആഹാരം കഴിക്കുമോനെ?
0: തീരെ വയ്യെങ്കിൽ നമുക്ക് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങാം.
1: ഇപ്പൊ അതൊന്നും വേണ്ട. നിനക്ക് രാത്രി കഞ്ഞിയല്ലേ വേണ്ടു?
0: എനിക്കല്ല, അമ്മക്ക്. അമ്മക്ക് എന്തെങ്കിലും?
1: അതൊന്നും വേണ്ട ജയ.
0: അമ്മയും വാ, വന്ന് കഴിക്കേ.
1: മോനെ, നീ വിളിക്കാറുണ്ടോ? നിന്നെ വിളിക്കാറുണ്ടോ?
0: ആര്? ആരമ്മ വിളിക്കേണ്ടത്? എനക്കാരിയാ വിളിക്കാനുള്ളത്?
1: എടാ, നിന്റെ കുഞ്ഞല്ലേ, അവൾക്കിനി നീയല്ലേ ഉള്ളൂ.
0: എന്റെ കുഞ്ഞായതാ അവൾക്ക് അപമാനം. പിന്നെ അവൾക്ക് ഞാൻ മാത്രമല്ല, പലരും ഉണ്ട്, അമ്മ വീട്ടുകാർ പലരും.
1: അതൊക്കെ എത്ര നാൾ? ഏ,
0: അറിയില്ലമ്മേ.
1: അറിയും, കുറച്ചുകൂടി കഴിഞ്ഞാൽ അറിയും. അവള് ജീവിതത്തിലേക്ക് വന്നാൽ.
0: ജീവിതത്തിൽ തന്നെയല്ലേ ഇപ്പോഴും സ്വന്തം ജീവിതം നശിപ്പിക്കുന്നത്? അച്ഛനോട് പകവീട്ടാനാ? എങ്ങനെയാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക?
1: കുറ്റബോധം ഞങ്ങൾക്കും ഉണ്ടടാ. ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് മുന്നിൽ നീ വഴങ്ങുമായിരുന്നു എന്ന് പിന്നീട് അറിഞ്ഞത്.
0: അതൊക്കെ പോട്ടമ്മേ, എല്ലാം സഹിച്ചല്ലേ പറ്റൂ.
1: നീ നിരാശപ്പെടണ്ട, എല്ലാം ശരിയാവും.
0: അച്ഛനിൽ നിന്ന് മകൾക്ക് ബന്ധമോചനത്തിന് നിയമങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞ മകൾ ഒന്നും ശരിയാവില്ല, ഉറപ്പാ.
1: മോനെ,
0: അമ്മ കഴിക്കേ, ഞാൻ ഉറങ്ങാൻ പോവാ.
1: ശരി. ഈശ്വരന്മാരെ, എന്റെ മോന് നല്ലത് വരുത്തണേ, അവന്റെ മനസ്സിന് സ്വസ്ഥത നൽകണേ. ഒന്നും താങ്ങാനുള്ള കരുത്തില്ല അവന്. എന്നിട്ടും എന്തൊക്കെ അനുഭവിച്ചു! ഇനിയെങ്കിലും സമാധാനം കൊടുക്കണേ ഈശ്വരന്മാരെ.
0: കുറച്ച് സംസാരിച്ചപ്പോ ഒരാശ്വാസം. ഇനി ആശ്വാസത്തിന് ഈ പ്രിയപ്പെട്ട ആൻഡ്രോയിഡ്. ഓഹ്, മെസ്സേജുകളുടെ പ്രളയം. നെല്ലിക്കയിൽ സംഗമത്തിന്റെ അജണ്ടയിലാ കമന്റ്. ഓഹ്, എന്തൊക്കെയായത്! മല്ലിക പേഴ്സണലായിട്ടാണല്ലോ അയക്കുന്നത്. മല്ലിക, മല്ലിക, നീ എവിടെയാ? എന്താ ചെയ്യുന്നത്? കുടുംബം ഇങ്ങനെ എന്തൊക്കെ ചോദിക്കണം? ഇതൊന്നും ടൈപ്പ് ചെയ്യാൻ വയ്യ. വോയിസ് മെസ്സേജ് ആയാലോ? വേണ്ട, അത് ചിലപ്പോൾ കേൾക്കാൻ ഹെഡ്ഫോൺ ഇല്ലെങ്കിൽ പ്രശ്നമാവും. എന്താ ചോദിക്കുക? മല്ലിക, വിശേഷങ്ങൾ? പുസ്തകങ്ങൾ, പുസ്തകങ്ങളുടെ തടവർ, അലമാരകൾ, അവക്കിടയിൽ അദൃശ്യ ചങ്ങലകൾ. ഇവളെന്താ ഇങ്ങനെ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അയക്കാം. ലൈബ്രറി? ഓ, അതാണല്ലേ. എവിടെ? നാട്ടിൽ, ഗ്രാമദീപം. ക്യാൻ വി മീറ്റ്? അയ്യോ, ചോദിച്ചത് അബദ്ധമായോ? മറുപടി ഇല്ലല്ലോ. ഓ, വോയിസ് റെക്കോർഡിംഗ്. ഏതായാലും മല്ലികയുടെ ശബ്ദം കേൾക്കാം. ആ, വന്നല്ലോ. ഷേ, റേഞ്ച് കുറവാ.
2: അവിടെ മല്ലികപ്പൂവിൻ മധുരഗന്ധവും ഇല്ല. അതുകൊണ്ട് മധുരഗന്ധം തേടി ശലഭങ്ങളും വരാറില്ല.
0: അവിടെ മല്ലികപ്പൂവിൻ മധുരഗന്ധമില്ല, അതുകൊണ്ട് മധുരഗന്ധം തേടി ശലഭങ്ങളും വരാറില്ല. എന്താ മറുപടിയേക്ക്? വോയിസ് തന്നെയാവാം. ഗന്ധം മധുരമാണോ എന്നത് ശലഭങ്ങൾ നിശ്ചയിക്കട്ടെ. നിർഗന്ധപൂവിനെ തേടി ഞാൻ വരും. തടവറകളുടെ വാതിലുകൾ തുറക്കുക. ഇത് മതി.

0: ഗീതേ, ഗീതേ വാ, ഇറങ്ങി പോകാം.
1: എവിടത്തേക്കാണ്?
0: അല്ലപ്പ നീയല്ലേ പറഞ്ഞിന് ഞാൻ റെഡിയാകാ, നിങ്ങൾ വേഗം വരണോന്ന്.
1: ഓ, എന്നിട്ട് ഇപ്പൊ എഴുന്നടന്ന്? ഞാൻ നേരത്തെ റെഡിയായിനല്ലോ.
0: നീ വർത്താനം പറയണ്ട, ഇറങ്ങ്. അത്രയൊന്നും വൈകിട്ടില്ല, ഒരു അരമണിക്കൂർ.
1: അരമണിക്കൂർ അത്രയൊന്നും വൈകിട്ടില്ല പോലും.
0: സുരേഷനും ജയലലും വരാൻ ലേറ്റ് ആയതുകൊണ്ടല്ലേ മീറ്റിംഗ് ഇപ്പോൾ തീർന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങിയതാ.
1: ആ, അതന്നെ. സുരേഷനും ജയനും ഒക്കെ അവരെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. നിങ്ങൾക്ക് പിന്നെ വീടും വീട്ടുകാരും ഉണ്ടെന്ന ചിന്തയൊന്നും ഇല്ലല്ലോ പണ്ടേ.
0: നീ വന്നാട്ടെ, വേഗം പോയിട്ട് വരാം.
1: ഞാനെടുത്തേക്കില്ല, അവരെല്ലാം ആശുപത്രിയിൽ നിന്ന് പോയിട്ടുണ്ടാവും.
0: അല്ലെങ്കിൽ ഇതേ വൈകുന്നേരം ഡോക്ടർ വന്നിട്ടേ ഡിസ്ചാർജ് ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്.
1: അതിന് വൈകുന്നേരം ആയിട്ടില്ല. ഇനിയും
0: മീറ്റിംഗ് നേരത്തെ വെച്ചോണ്ടല്ലേ ഗീതേ.
1: എന്തിനാ മീറ്റിംഗ്? കൂടെ പഠിച്ചവരെ കാണാനല്ലേ. കണ്ടോ, വേണേലും കൂടെ പോട്, നിങ്ങൾക്കതല്ലേ വലുത്.
0: നിന്നോട് ഞാനെന്നാ പറയണ്ട?
1: ഒന്നും പറയണ്ട. അച്ഛൻ ഒരാഴ്ചയായില്ലേ ഹോസ്പിറ്റലില്. ഒന്ന് ചെന്നോക്കിയേ നിങ്ങള്. എന്ത് തിരക്കുണ്ടായിട്ടാ? ചെക്കൻ അടുത്തയാഴ്ച പരീക്ഷയാ. എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടാ. മീറ്റിംഗ്, മീറ്റിംഗ്, മീറ്റിംഗ്.
0: ഇതേ, നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ.
1: അതെ, ഞാൻ പറയുമ്പം ദേഷ്യോ? എന്തിനാണ്? നിലക്കയാ, പേരക്കയാ, അയില് നോക്കി ഇരിക്കുന്നുണ്ടല്ലോ. ആരോടൊക്കെയാ സൊള്ളുന്നേ?
0: നിന്നോട് ഇപ്പം പറഞ്ഞാ ശരിയാവൂല.
1: ആ ഇല്ല, ശരിയാകൂല. എനക്കറിയാ ഞാൻ ശരിയാകൂല. ഇതേ

0: ഗ്രാമദീപം വായനശാല. ഇത് കാൽനൂറ്റാണ്ട് പുറകിലേക്കാണല്ലോ. പാദരക്ഷകൾ പുറത്ത്. ഓ ആയിക്കോട്ടെ. ഒരു ടെൻഷനുണ്ടോ? ഏയ് എന്തിനു ടെൻഷൻ, വാട്സപ്പിലാകുമ്പോൾ തുറന്നെഴുതാം. നേരിട്ട് വേണ്ടായിരുന്നു. സന്ദേശങ്ങൾ, സാഹിത്യ സന്ദേശങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതിനെന്താ? ഹേ ജയദേവ, വൈ യു നെർവസ്? യു ആർ നിയർ 50. നരകയറിയ തലയിൽ വേറെ എന്ത് വിചാരം? കൂൾ, ബി കൂൾ. ഷെൽഫിന് മേലെ ഗാന്ധിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. ഗാന്ധി ചിരിക്കുക. പോക്കറ്റിൽ പാക്കറ്റ് പൊട്ടിക്കാത്ത പെണ്ണുണ്ട്. സാഹചര്യം നോക്കി സമ്മാനിക്കാൻ. ഐ ആം സോറി ഗാന്ധിജി. മല്ലിക, അവൾ എന്നെ കണ്ടോ? വർഷങ്ങൾ എത്ര കഴിഞ്ഞു? 28. മല്ലിക വല്ലാതെ മാറിയിരിക്കും. പിന്നെ മാറാതിരിക്കോ?
1: എന്താ അവിടെ തന്നെ നിന്നേ? വരൂന്നേ.
0: ആ ഞാൻ
1: പത്രം വായിക്കാനോ പുസ്തകം എടുക്കാനോ? ബുക്സ് ആണെങ്കിൽ മെമ്പർഷിപ്പ് വേണം കേട്ടോ. 500 രൂപയാ ഫീസ്. ആനുവൽ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ 100 രൂപയാ.
0: അല്ല ഞാൻ വന്നത്.
1: എന്തിനായാലും വെൽക്കം. അല്ല ഒരു മെമ്പർഷിപ്പ് ആവാലോ?
0: ഓ ആവാം. ഇവൾക്ക് മനസ്സിലാകഞ്ഞിട്ടാണോ അതോ?
1: 2000 ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആണ്. അതായാലോ?
0: ലൈഫ് ടൈം? ഇറ്റ് ഈസ് സ്മാൾ.
1: ഓ ഇത് ഇൻഷുറൻസ് അല്ല സാറേ, ഗ്രാമീണ വായനശാലയാ. ഒന്ന് പേഴ്ച്ചു പോയിക്കോട്ടെ, സഹകരിച്ചൂടെ?
0: ആവാം.
1: ഓ സന്തോഷം. ഇതാ മെമ്പർഷിപ്പിന്റെ ഫോം, ഫില്ല് ചെയ്തിട്ട് പിന്നെ തന്നാ മതി. റെസിപ്റ്റ് ഇപ്പൊ തരാം. ക്യാഷ്
0: തരാം. റെസിപ്റ്റ് ചെയ്തോളൂ.
1: ശരി, ദാ സാറ് തന്നെ എഴുതിക്കോളൂ. ദേ റെസിപ്റ്റ് ബുക്ക്, പിന്നെ
0: വേണ്ട വേണ്ട, കയ്യിലുണ്ട്.
1: പുസ്തകം ഇന്ന് എടുക്കുന്നുണ്ടോ? ഫീസ് അടച്ചാ എടുക്കാം. ഫോം പിന്നെ തന്നാലും മതി.
0: ഇന്ന് വേണ്ട.
1: ദാ ഈ കവറിലുണ്ട് മെമ്പർഷിപ്പിന്റെ ഫോമും റെസിപ്റ്റും.
0: ഓ ആയിക്കോട്ടെ. എന്നാ ഞാൻ.
1: ശരി, നാളെ വൈകിട്ട് നല്ല തിരക്കായിരിക്കും. അടുത്ത ദിവസം വന്നോളൂ.
0: ശരി.
1: അല്ല അതെ, സാറ് പേന എടുത്തില്ല.
0: അത് പുതിയതാണ്, ഇവിടെ ഇരിക്കട്ടെ.
1: ഓ സമ്മാനാണോ ലൈബ്രറിക്ക്?
0: ലൈബ്രറി എഴുതില്ലല്ലോ, അത് ലൈബ്രറിയാണ്.

0: ഇവളെന്താ ഇങ്ങനെ? എന്നെ മനസ്സിലാകാഞ്ഞിട്ടോ അതോ? ഒരു പരിചയഭാവം പോലും കാണിച്ചില്ലല്ലോ. ഇനി എങ്ങനെയാണ് അവിടേക്ക് പോവുക? ഗ്രൂപ്പിൽ മെസ്സേജ് നിറയാണല്ലോ. നെല്ലിക്ക ഗ്രൂപ്പ്, മല്ലിക ടൈപ്പിംഗ്. ഉറങ്ങാറായോ? നോ. വീട്ടിൽ? യെസ്. എവിടെയെങ്കിലും പോയോ? യെസ്. ദൂരെയാണോ? നോ. യെസ് ഓർ നോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുന്നുണ്ടോ? യെസ്. ഏ, പോയോ? ഒരുപക്ഷെ മനസ്സിലാകാഞ്ഞിട്ട് തന്നെ ആയിരിക്കും. പേരെങ്കിലും ചോദിക്കായിരുന്നു. വീണ്ടും ഓൺലൈനിൽ ടൈപ്പിംഗ്. തടപറകളുടെ വാതായനങ്ങൾ തുറന്നു. നിർഗന്ധ പുഷ്പങ്ങൾ, പുഷ്പം, ഒരു പുഷ്പം മാത്രമൻ.
1: എന്തേ നിർത്തിയത്?
0: ഒന്നുമില്ല.
1: പേന സമ്മാനിച്ചു അല്ലേ?
0: ഇല്ല, തൂലിക, മല്ലിക.
1: ഗ്രന്ഥശാലയ്ക്ക് എന്തിനാ തൂലിക?
0: എന്നിട്ടാണോ?
1: എന്ത്
0: അഭിനയം? അപരിചിത നാട്യം.
1: നാട്യം?
0: എന്തേ?
1: ഉറക്കം വരുന്നു.
0: ഉറങ്ങിക്കോളൂ.
1: എന്തിന്?
0: സ്വപ്നങ്ങൾ കാണാൻ.
1: വയോജന സ്വപ്നങ്ങൾ അല്ലേ?
0: സ്വപ്നങ്ങൾക്ക് ഹിന്ദും വസന്തമാണ്, യൗവനമാണ്.
1: ഫിലോസഫി?
0: നോ, റിയാലിറ്റി.
1: വൈ?
0: ബിക്കോസ് ഡ്രീംസ്, ഡ്രീംസ് ഫ്രം മൈൻഡ് ആൻഡ് മൈൻഡ് ഈസ് അൺലൈക്ക് ബോഡി, ഓൾവേസ് യങ്.
1: തടവറയിലെ പുസ്തകങ്ങൾ അവലംബം.
0: ഏറെക്കുറെ.
1: കണ്ണുനീർ തുള്ളി.
0: ആർക്ക്?
1: നാലാപ്പാട്ട് നാരായണമേനോൻ.
0: അനന്തമജ്ഞാതം അവർണ്ണനീയം.
1: അതിലെ വരികളോ അതിൽ ഒളിപ്പിച്ചു വെച്ച വരികളോ?
0: മല്ലികേ,
1: ഉറങ്ങും മുൻപ് മെമ്പർഷിപ്പിന്റെ ഫോം ഫില്ല് ചെയ്യൂ.
0: ഇനി നാളെ?
1: നോ, ടുഡേ, ടുനൈറ്റ്, നൗ, നൗ ഇറ്റ്സെൽഫ്.
0: ഏ, ഓഫ്ലൈൻ ആയല്ലോ. നോക്കാം. എന്ത് ഫില്ല് ചെയ്യാനാ? ബുക്ക് വായിക്കാനൊന്നും വയ്യ. കവറൊന്നും നോക്കാം.
2: എന്തായിത്? ഇതിൽ മറ്റൊരു കടലാസ്. അനന്തമജ്ഞാതം അവർണ്ണനീയം.
1: അനന്തമജ്ഞാതം അവർണ്ണനീയം. സാഹിത്യമെഴുതിയാലേ പ്രേമലേഖനമാകൂ എന്ന് കരുതിയ ഗാനം കവിതയിലെ വരികൾ കോപ്പിയടിച്ച് അതേ പുസ്തകത്തിൽ വച്ച് തന്നു. ഒരുപക്ഷെ അതാവാം ആ അനുഭവം അവിസ്മരണീയമാക്കിയത്. അതോ അതുമാത്രമായിരുന്നു ആരുമറിയാതെ കൊണ്ടുനടന്ന ക്യാമ്പസ് പ്രണയം? പ്രീ ഡിഗ്രി 2 വർഷത്തെ കോഴ്സായതുകൊണ്ട് പ്രണയവും തഥൈവ. അതോ അതുമാത്രമായിരുന്നു? പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ

0: കഷ്ടം. ഈ മുത്തശ്ശി പ്രായത്തിൽ എന്തൊക്കെയാ. പക്ഷേ മൈൻഡ് ഓൾവേസ് യങ്. ഈ വരുന്ന സൺഡേ ടൗണിലെ ലൈബ്രറിയന്മാരുടെ മീറ്റിംഗ് ആഫ്റ്റർനൂൺ ഫ്രീ ആണ്. മല്ലിക.
1: ദേ, ഇനി രണ്ടാഴ്ചയേ ഉള്ളൂ പ്രോഗ്രാമിന്. എല്ലാം ഓക്കെ അല്ലേ?
2: ആറ് പേര് ഉറപ്പായിട്ടും വരൂല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. 50 ആള് എന്തായാലും ഉണ്ടാവും.
1: അപ്പൊ ഫുഡ് എത്രയാക്കാ?
2: 70. പാർസൽ പാക്ക് അല്ല, ഒരു 75 ആക്ക് വരെ കൊടുക്കാം.
1: ശ്യാമേ, പിന്നെ പൊന്നാട മൊമെന്റോ ഇതൊക്കെ റെഡിയല്ലേ?
3: അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട, അതെല്ലാം റെഡിയാ. വിലാസിന് ടീച്ചർ വരാൻ ചാൻസ് ഇല്ല കേട്ടാ, അവര് നാട്ടിലില്ല. വെറുതെ ഒരു മൊമെന്റോ റെഡിയാക്കണ.
1: അഥവാ വന്നെങ്കിലോ?
3: എന്നാ അതും കൂടി റെഡിയാക്കാ, വന്നിട്ടില്ലേ നമുക്ക് ആ സ്റ്റിക്കർ വരച്ചാൽ മതിയല്ലോ.
1: ആ അത് ശരിയാ, അത് നമുക്ക് പിന്നെ എന്തിനെങ്കിലും ഉപയോഗിക്കാലോ.
4: യോഗ നടപടികളെക്കുറിച്ച് ഒരു ധാരണയാക്കുന്നത് നല്ലതാ.
1: ദിനേശ, ഈ വരവ് ചെലവ് കണക്ക് അത് നീ റെഡിയാക്കുമല്ലോ. സംഗമത്തിന്റെ പൈസ തരാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടാ?
2: 12 ആള് തരാനുണ്ട്. അവരന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്.
3: അവർക്ക് എന്താ ഗൂഗിൾ പേ ചെയ്താ പോരെ? നീ അങ്ങനെ ഒന്ന് ഗ്രൂപ്പിലിട്ട് ഒരൊറ്റയാൾ ഒഴിഞ്ഞു കൊണ്ട.
4: അതൊന്നും വേണ്ട.
1: ആ കഴിഞ്ഞ സംഗമത്തിന്റെ ബാലൻസ് 22,000 ഉണ്ട്. ഇത്തവണത്തെയും കൂടി ചേർത്തിട്ട് നമുക്കൊരു 50 ആക്കണം. ഗോപാലകൃഷ്ണന് ഒരു സഹായമായിട്ട് 50 കൊടുക്കണ്ടേ?
4: കാശു തരാൻ ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് എടുത്ത് അത് പരിശോധിക്കണം.
3: അതെന്തിനാ ചെയ്യാ?
4: പണം കൊണ്ട് സംഗമത്തിന് വരാതിരിക്കണ്ട ആരും.
1: ആ അത് ശരിയാ. അരവിന്ദാക്ഷൻ ക്ലാസ്സിൽ എന്ത് സ്മാർട്ടായിരുന്നു. ഇപ്പോ ഒന്നിനുമില്ല. നല്ല ജോലിയും വരുമാനം ഒന്നും ആകാത്തുണ്ടാ ഓൻ വരാത്ത്.
2: അത് ശരിയാ. ഈ സുരേശനെ കാണുന്നില്ലേ? ക്ലാസ്സിൽ ഒരു ഉണങ്ങിയ ചെക്കനേനു. ഒരു വസ്തു പഠിക്കൂല. ഇപ്പൊ എന്താ ഗ്ലാമർ, എത്രയാ സാമ്പത്തികം, അതൊക്കെ കാണിക്കാനല്ലേ ഇപ്പൊ ഇങ്ങനെ.
1: എടാ ദിനേശ, വെറുതെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടാ.
4: സുരേഷ, ദിനേശൻ പറഞ്ഞതൊരു സത്യ. ജീവിതത്തിൽ ഒന്നും ആകാത്തവർക്ക് കൂട്ടുകാരുടെ മുമ്പില്, നല്ല നിലയിലെത്തിയ കൂട്ടുകാരുടെ മുമ്പില് അപകർഷതയുണ്ടാവും, സ്വാഭാവികം.
1: ഒരു കാര്യം ചെയ്ത് ദിനേശ, നീ ആ 12 ആളുടെ പേര് പറ. നമുക്ക് ഡിസ്കസ് ചെയ്യാം.
2: പക്ഷെ ഇതില് കാശ് തരാത്തവരുണ്ടല്ലോ, ഭാര്യക്കും ഭർത്താവിനും മക്കൾക്കും ജോലിയുള്ളവരാ.
3: രാജേഷ് ആയിരിക്കും.
2: കൂലിപ്പണിക്ക് പോന്ന 4 ആളും സുഖമില്ലാണ്ട് വീട്ടിൽ കിടക്കുന്ന ഗോപാലകൃഷ്ണനും കാശ് തന്നതാ.
4: അങ്ങനെയാണ് ലോകം, കാലം.
2: അല്ലടോ, ഗോപാലകൃഷ്ണന്റെ പൈസ നമുക്ക് ഒഴിവായിക്കൂടെ? അതൊന്ന് കാര്യമായിട്ട് ആലോചിക്കണം കേട്ടാ.
1: ഓ അങ്ങനെയാണോ?
2: അല്ല വരുന്നില്ലല്ലോ, അത് കുറച്ച് തിരക്കുണ്ട്.
3: നിനക്കെപ്പോഴും തിരക്കാ. ഓ ഗീതാ മേഡം, ആഹാ. പിന്നെ സംഗമത്തിന്റെ അടുത്ത ദിവസം ഒരു ടൂറുണ്ടേ, ബാച്ചിലർ ടൂർ ഉണ്ടാവോ? ആവോ.
2: പിന്നെ ഇല്ലാണ്ട്.
1: ശരി, എന്നാ പിന്നെ വേറൊന്നുമില്ലല്ലോ. ഇനി മീറ്റിംഗ്

0: ജയ, നീ കഴിഞ്ഞ ദിവസം ടൗണ് പോയിരുന്നോ?
1: ആ പോയി. എന്താ?
0: അല്ല, ആരോ കണ്ടതായി പറഞ്ഞു.
1: ഓ, അതാണോ?
0: ജയദേവന് എന്തെങ്കിലും പറയാനുണ്ടോ?
1: അല്ല സുരേഷ്.
0: പറഞ്ഞോളൂ.
1: നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മല്ലികയില്ലേ, കഴിഞ്ഞ ദിവസം കണ്ടു. വായനശാലയില്ല, ലൈബ്രറിയൻ.
0: ഓ, ഈ വായനശാലയിലൊന്നും ഞാൻ പോവാറില്ല.
1: മല്ലിക അവരിപ്പോ എവിടെയാ?
0: ഗായത്രി.
1: ഗായത്രി അല്ല, മല്ലിക.
2: എന്നാ സുരേഷേട്ടാ,
0: നിനക്ക് വായനശാലയിലെ മല്ലികനെ അറിയില്ലേ? ഓളെ അനിയത്തി നിന്റെ ക്ലാസ്മേറ്റ് അല്ലേ?
2: ആ അതെ. എന്നേനു?
0: ജയദേവൻ കഴിഞ്ഞ ദിവസം കണ്ടു, മല്ലികയെ കുറിച്ച് ചോദിച്ചു. അവരിപ്പോ എവിടെയാ?
2: അതൊരു നീണ്ട കഥയാ സുരേഷേട്ടാ.
0: അതൊന്നും നീ ചുരുക്കി പറ അല്ല ജയ.
1: അതെ അതെ.
2: ഒരു സുഹൃത്ത് പറയാൻ പാടില്ലാത്തതാ, എന്നാലും പറയാം.
1: അതെന്താ പറയാൻ പാടില്ലാത്തത്?
2: എന്റെ സുഹൃത്താണ് ഈ കഥയിലെ വില്ലത്തി.
0: നീ ഒന്ന് ക്ലിയർ ആയിട്ട് പറ.
2: കുടുംബത്തിന് വേണ്ടി, സ്വന്തം അനിയത്തിക്ക് വേണ്ടി ജീവിതം തുലച്ചവള ഈ പറയുന്ന മല്ലിക.
0: എന്ന് പറഞ്ഞാല്?
2: കല്യാണം കഴിച്ചിട്ടില്ല. ഈ വായനശാലയിൽ വരുമ്പേ ഒരു കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. ഈ വരുമാനം എല്ലാം എന്നിട്ടോ അനിയത്തിക്ക്.
1: അതെന്താ കല്യാണം കഴിക്കാതിരുന്നത്?
2: ആലോചനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം, വേണ്ടാന്ന് വെച്ചോള്. പിന്നെ കുടുംബക്കാരോട്ട് നിർബന്ധിച്ചുല്ല. കറുവപ്പശുല്ലേ, വിറ്റാ നഷ്ടല്ലേ.
0: എന്നിട്ട് നിന്റെ ക്ലാസ്മേറ്റ് ഇപ്പോ ചേച്ചി നോക്കുന്നില്ലേ?
2: എനിക്ക് പിന്നെ വില്ലത്തിയാവുക. പാലം കടന്നപ്പോ കൂരായണം. ഒറ്റത്തടിയല്ലേ കുടുംബസ്വത്ത് ഭാഗം വെച്ചപ്പോ മല്ലിയേക്ക് പിന്നെ ഒന്നുമില്ല. മരിക്കുന്നവരെ വേണങ്ക വീട്ട് കഴിയാ. പ്രാക്കും ദുഷിപ്പും കേട്ടിട്ട്
0: ഈ സ്വത്ത് കിട്ടിയാല് ആളുടെ സ്വഭാവം മാറും. നിനക്ക് നിന്റെ സഹപാഠി ഒന്ന് ഗുണദോഷിച്ചൂടെ?
2: നല്ല കഥയായി. നടക്കുന്ന കാര്യം പറ സുരേഷേട്ടാ.
1: നമുക്ക് ഇറങ്ങാം സുരേഷ്.
2: എന്താ ഊർമിള തന്നെ വേണെന്ന്?
1: രാമായണത്തിലെ ഉജ്ജ്വല കഥാപാത്രം ഊർമിള തന്നെയാ.
2: ഏതടിസ്ഥാനത്തിലാ ആ നിഗമനം?
1: ത്യാഗം, ഭർതൃസാമീപ്യവും വൃദ്ധമാതാവിന്റെ പരിചരണത്തിനായി സാക്രിഫൈസ് ചെയ്തില്ലേ?
2: സാക്രിഫൈസ്, എ ഫൂളിഷ് മാറ്റർ.
1: എന്തേ?
2: ഊർമിളയ്ക്ക് നഷ്ടം 14 വർഷങ്ങൾ. ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത നഷ്ടം.
1: ബട്ട് അത് കുടുംബത്തിന് വേണ്ടിയല്ലേ? എല്ലാവരും പുകഴ്ത്തുന്നില്ലേ?
2: പുകഴ്ത്തലുകൾ, ഉപചാര വാക്കുകൾ.
1: ഊർമിളയെ ഇഷ്ടല്ലാന്ന് തോന്നുന്നു.
2: അല്ല, എനിക്ക് എന്നെ ഇഷ്ടല്ല.
1: മല്ലിക,
2: ആ പുസ്തകം അതിവിടെയില്ല.
1: കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് ലക്ഷ്മണൻ പാലിച്ചില്ലല്ലേ?
2: അത് ലക്ഷ്മണന്റെ കാര്യം.
1: സൗകര്യങ്ങളിൽ സമ്പത്തിൽ സമന്മാരല്ലെന്ന് കരുതി ചന്ദ്രികയെ നിരാകരിച്ച രമണനായിരുന്നു ലക്ഷ്മണൻ.
2: രമണന്റെ സ്വാതന്ത്ര്യത്തിൽ അസൂയപ്പെടുകയും അതിനെ ആകർഷിക്കുകയും ചെയ്ത അനുരാഗമായിരുന്നില്ല ചന്ദ്രികയെ പോലെ ഊർമിളയ്ക്ക്.
1: ഊർമിളയും ചന്ദ്രികയും, ലക്ഷ്മണനും രമണനും
2: ഒരിക്കലും സാദൃശ്യപ്പെടുത്താനാകാത്ത ക്യാരക്ടേഴ്സ് അല്ലേ?
1: തീർച്ചയായും താരതമ്യപ്പെടുത്താൻ പാടില്ലാത്ത കഥാപാത്രങ്ങൾ തന്നെ.
2: അല്ല, പുസ്തകം വേണ്ടേ?
1: അറിവുകൾ, ചില അറിവുകൾ അലോസരപ്പെടുത്തുകയാണ്.
2: അലോസരാണെങ്കിലും അറിവുകളെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്.
1: അതെ, യാഥാർത്ഥ്യങ്ങൾ. അപ്രിയമെങ്കിലും നാം ഉൾക്കൊള്ളേണ്ടത് തന്നെ.
2: ഫിലോസഫി. എന്തേ ഒരു മൗനം, ചിന്തകളുടെ വേലിയേറ്റത്തിൽ സ്വാഭാവികം.
1: മല്ലികേ, ലക്ഷ്മണൻ പശ്ചാത്തപിക്കുന്നുണ്ടാവും. രമണന്റെ അപകർഷത കുറ്റബോധത്തിലേക്ക് മാറിയിട്ടും ഉണ്ടാവും.
2: അറിയില്ല.
1: അറിഞ്ഞില്ലെങ്കിലും യാഥാർത്ഥ്യമാണ് അറിവുകൾ.
2: ആണോ?
1: നിന്റെ മന്ദസ്മിതം പോലും മധുരം.
2: എന്തേ രാധ പടികയറി വന്നില്ല? പ്രണയത്തിന്റെ വിശ്വസങ്കല്പം.
1: ഫിലോസഫി പറഞ്ഞു നിരാകരിച്ചില്ലേ ആ പരിശുദ്ധ പ്രണയം?
2: പ്രണയ ദുരന്തങ്ങളുടെ വിശ്വമാതൃകയാണ് രാധ.
1: അതെ, രാധമാർ വന്നുകൊണ്ടേയിരിക്കുന്നു.
3: നെല്ലിക്ക 2 ഭാഗം ഇവിടെ സമാപിക്കുന്നു. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: ജയദേവൻ, രാമകൃഷ്ണൻ പഴശ്ശി, ദിനേശ്, സിനി രാമദാസ് മട്ടന്നൂർ, സുരേഷ്, ബൈജു സുന്ദരൻ മട്ടന്നൂർ, ശ്യാം പുരുഷോത്തമൻ ശ്രീ കല്ലേരിക്കര, മല്ലിക അശ്വിനി കവണശ്ശേരി, ശാന്ത ടീച്ചർ, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ഗീത സൂര്യ എടവന, ഗായത്രി രാജശ്രീ നാരായണൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നാടകനേരം.

0: വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചക്ക് 2 മണിക്ക്.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയാ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത.
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
3: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20546-30, 7592-94-28-17, 8547-92-20.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

ചക്രവാളത്തിനുമപ്പുറം എന്ന ചിത്രത്തിനു വേണ്ടി ജി എസ് കുമാർ, ലീലാമ മാത്യു എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി മാസ്മരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം കെ എസ് ചിത്ര.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
4: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
5: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
4: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: ശ്രീ പാലോന്നം നാരായണൻ നമ്പൂതിരി സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
3: ദാക്ഷിണ്യപൂർണമീ യജ്ഞഭൂമി.
4: ഭണ്ഡാരെഴുന്നള്ളത്തോടുകൂടി മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഞങ്ങൾക്ക് തന്നെ വാവലി കെട്ട് കഴിഞ്ഞാലേ അക്കരെ കടക്കാൻ പാടുള്ളൂ. ഡ്യൂട്ടിക്ക് പോകേണ്ടവർ മാത്രം പോയി ഞങ്ങൾക്ക് കടക്കാം, പക്ഷേ വാവലി കെട്ട് കഴിയണം. അത് കഴിയ ഈ വാവലി കെട്ട് എന്ന് പറഞ്ഞാൽ സേതുബന്ധനം, ഈ കടക്കാനുള്ള വഴിയുണ്ടാക്കുക, കല്ല് ഇവർക്കിട്ടിട്ട്. അത് ചെയ്യുന്നത് മനുഷ്യങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരാണ്. അവരെ മനുഷ്യങ്ങൾ എന്നാണ് പറയുക. അത് നമ്പീശൻ വാര്യർ ഷാരടി, ഇവരെ മനുഷ്യങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ അവരാണിത് ചെയ്യുന്നത്. അത് ചെയ്തു കഴിഞ്ഞാലേ മറ്റുള്ളവർക്ക് അക്കരെ കടക്കാൻ പാടുള്ളൂ. പിന്നെ ഭണ്ഡാരം എഴുന്നള്ളത്ത് ദിവസം ഭണ്ഡാരം വന്നതിന് ശേഷം മാത്രമേ ആർക്കും, സ്ത്രീകൾക്ക് മാത്രമല്ല ആർക്കും, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രവേശിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മകം മുതലാണ് ഗൂഢപൂജകൾ, കലപൂജ എന്നാണ് പറയുക. അത് സന്ധ്യ മുതൽ വെളിച്ചൊന്നും ഉണ്ടാവില്ല, ലൈറ്റ് കംപ്ലീറ്റ് ഓഫാക്കും, ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് വിളിച്ചു പറയും. അവിടെ ആർക്കാണോ ഡ്യൂട്ടി അവർക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. ഭൂതഗണങ്ങൾക്ക് ഒക്കെ സഞ്ചരിക്കേണ്ട സമയമാണത്, അതുകൊണ്ട് ഭയങ്കര പേടിയാവും, പുരുഷന്മാർക്കും പേടിയാവും, ഇരുട്ടാണ്, പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെയാണ്, ആരും പുറത്തിറങ്ങരുത് എന്ന് വിളിച്ചു പറയും, ലൈറ്റ് ഒക്കെ ഓഫാക്കും, എന്നിട്ട് ഗൂഢപൂജ നടത്തുന്നു. ആ ഗൂഢപൂജ സമയത്ത് പേടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. സ്ത്രീകൾ പ്രവേശിക്കാനും പാടില്ല. സ്ത്രീകൾക്ക് കൂടുതലും സാധ്യതയുണ്ട് ഭയത്തിന്, പുരുഷന്മാരെക്കാൾ, കാരണം ശാരീരികമായ പ്രത്യേകതകൾ. അതുകൊണ്ട് മാത്രം, അതുകൊണ്ട് മകം ഉച്ച വരെ മാത്രമേ സ്ത്രീകൾക്ക് വരാൻ പാടുള്ളൂ, പിന്നെയുള്ള ദിവസങ്ങളിൽ വരാൻ പാടില്ല. മൂന്ന് ദിവസം കലപൂജയാണ്, പിന്നെ ഒരു ദിവസം കലശപൂജ, അത് കളപ്പാണ് പൂജിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ കളപ്പം അഭിഷേകം. അന്ന് അവിടെ നിന്ന് മുതിരേരി എന്ന് വരുന്ന ഒരു വാളുണ്ട്. ഇവിടെ വീരഭദ്രൻ ദക്ഷയാകം കഴിഞ്ഞിട്ട് ദക്ഷൻ്റെ തലയൊക്കെ വെട്ടിയിട്ട് വലിച്ചെറിഞ്ഞതാണെന്നാണ് പറയുന്നത്. ദക്ഷൻ്റെ തല വെട്ടല്ലേ, ഇത് പിടിച്ച് തിരിച്ച് തളിയെ മറ്റ് പലരെയും വെട്ടി കൊന്നിട്ടുണ്ട്. ആ വാള് വലിച്ചെറിഞ്ഞ സ്ഥലമാണ് വാളാട് എന്ന് പറയുന്ന സ്ഥലം വയനാട്ടിൽ. അവിടെയാണ് മുതിരേരി ക്ഷേത്രം. അവിടെ നിന്ന് കൊണ്ടുവരുന്ന വാള് നെയ്യാട്ടം ദിവസം ഇവിടെ വരും. അത് തിരിച്ചു കൊണ്ടുപോകുന്നത് ഈ കലശാട്ട് ദിവസമാണ്. കലശാങ്കളഭം അഭിഷേകം കഴിഞ്ഞാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം എങ്ങനെ ജപിച്ച് ഇരിക്കുക അയ്യാ, അവിടെ നിന്ന് പെട്ടെന്ന് വാളെടുത്തിട്ട് ഓടിപ്പോവുക അയ്യാ. അപ്പോൾ ആ വാളാട്ടം കഴിഞ്ഞാൽ പിന്നെ ആരും അവിടെ നിൽക്കാൻ പാടില്ല, ഞങ്ങളെല്ലാം ഇങ്ങോട്ട് വരും ഇക്കര. പക്ഷേ പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു നാല് പേര് നമ്പൂതിരിമാരും ഒരു നമ്പീശനും അവിടെ പോയിട്ട് ഒരു പൂജയുണ്ട്. ആ പൂജ കഴിഞ്ഞ് ഇതൊക്കെ മൂടും. അഷ്ടബന്ധം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്ഥലത്തു നിന്നെടുക്കുന്ന മണ്ണാണ്, അതിങ്ങനെ ഉണ്ടായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ടാവും, അതിനെ കൊണ്ട് മൂടയ്യ. ആ അഷ്ടബന്ധമാണ് പ്രസാദം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം ഇവിടുത്തെ. പിറ്റേ ദിവസം നെയ്യാട്ട ദിവസമാണ് അത് എടുക്കുക. അപ്പോൾ ഒരു കൊല്ലം മുഴുവൻ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടും ഔഷധ സസ്യങ്ങളൊക്കെയുള്ള ഒരു പ്രത്യേക ഗൂഢസ്ഥലത്തു നിന്ന് എടുക്കുന്നതായതുകൊണ്ടും അതിന് ഔഷധ വീര്യമുണ്ട്, ഔഷധ ഗുണമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം. കാണാൻ കളഭമൊക്കെയാണ്, കുറുകിടാനൊക്കെ ഭംഗിയൊക്കെ ഉള്ളത്, എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ ഗുണമുള്ള പ്രസാദമാണ് ഈ ഈ മണ്ണ്. മണ്ണാണ് എന്നാലും അതിന് അത്ര അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്.

0: നെറ്റിപ്പട്ടം, ഭഗവാന് വെള്ളിയാണ്, ഭഗവതിക്ക് സ്വർണ്ണമാണ്. തടമ്പന അങ്ങനെ അതിൻ്റെ ലോഹം എന്താണെന്ന് പറയാൻ പാടില്ല. അത് പഞ്ചലോഹമാവാനാണ് സാധ്യത, ആരും ഇതുവരെ നോക്കിയിട്ടില്ല, അങ്ങനെ പറയാൻ പാടില്ല. തടമ്പ് എന്ന് പറഞ്ഞാൽ വിഗ്രഹമാണല്ലോ, വിശേഷണ ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം. അതിന് അതെന്താ ലോഹം എന്നുള്ള ചോദ്യമില്ല ഒരിക്കലും. അത് ആ മൂർത്തിയായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മഹത്വം പോവും. ഇവിടെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പന്തീരടി സമയത്ത് വെക്കുന്ന ഒരു വിളക്ക്, രണ്ട് മൂന്ന് വിളക്കുകളുണ്ട്, ഒരു നമ്പൂതിരി, അതിങ്ങനെ ക്ലാവ് പിടിച്ചിട്ട് ഏതോ കാലത്തുള്ളതാണല്ലോ. അപ്പോൾ അത് ഇത് സ്വർണമോ വെള്ളിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുരണ്ടി നോക്കി, അത്ര കത്തിയുണ്ട്. അയാൾ പിന്നെ മേലിങ്ങനെ ചുരണ്ടാൻ തുടങ്ങി, സ്വർണമോ വെള്ളിയോ, സ്വർണമോ വെള്ളിയോ, സ്വർണമോ വെള്ളിയോ, എന്നിട്ട് കാട് കയറിപ്പോയി. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ പലതും ഗൂഢായിട്ട് വയ്ക്കുന്നത് ഗൂഢായിട്ട് തന്നെ ഇരിക്കട്ടെ. ഭഗവാന്റെ മുന്നിലാണ് ഭഗവതിയുടെ എഴുന്നള്ളൽ. ആനപ്പുറത്ത് ശിവേരി സമയത്ത് എഴുന്നള്ളിക്കുന്നത് ഭഗവതിയാണ് മുമ്പിൽ. ഭഗവതിക്ക് അകമ്പടിയായിട്ടാണ്, ഭഗവതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഭഗവാനെ പിന്നിൽ എഴുന്നള്ളിക്കുന്നത്. അങ്ങനെയൊക്കെയുണ്ട്. അതാണ് മറ്റു ക്ഷേത്രങ്ങളുമായിട്ട് എത്രയോ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ നല്ല മഴ ഉണ്ടെങ്കിലും ഞങ്ങളതൊക്കെ മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് ഈ ദിവസങ്ങൾ മുഴുവൻ നിന്നാലും ഒരു അസുഖവും വരാറില്ല. അതൊരു പ്രത്യേകതയാണ്. ഞാനിപ്പം 76-ാമത്തെ വർഷമാണ് ഇവിടെ ഈ ചുമതല നിർവഹിക്കാൻ വരുന്നത്. 12-ാമത്തെ വയസ്സ് മുതൽ വരാൻ തുടങ്ങിയതാണ്. അതിനപ്പുറത്തൊക്കെ കയറാറുണ്ട്, അത് അടുത്ത് വരെ കയറുന്നുണ്ട്. പിന്നെ എന്നെ ആദ്യം എടുത്തിട്ട് വെക്കുകയാണ് ചെയ്തത് അതിനപ്പുറത്ത്. അത്ര കുട്ടിയാണ്, 12-ാമത്തെ വയസ്സിൽ, 7-ാം ക്ലാസ് പഠിക്കുമ്പോൾ. ആരെയും വിളിച്ചിട്ട് വരുന്നതല്ല, ആ സമയത്ത് ഇവിടെ എത്തിക്കോളണം എന്നാണ്. അത് അറിയാം, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ആ സമയത്ത് എത്തും. അത് എല്ലാ വിഭാഗക്കാരും, അത് നിയമവൃതുകാരാണെങ്കിൽ നിയമവൃതുകാർ, ഇളനീക്കാർ, പിന്നെ കലം കൊണ്ടുവരുന്നവർ, കലം പൂജയ്ക്ക് കലം കൊണ്ടുവരണം. നല്ലൊരു മുഴക്കുന്ന് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നാണ് അത് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇവിടെ ആ സമയത്ത് എത്തും. കുട അമ്മാറക്കൽ ഭഗവതിയുടെ അവിടെ തറയമ്മേൽ വലിയ കുട കാണും, അത് കൊണ്ടുവരുന്നത്. ഇതെല്ലാം ആ സമയത്ത് ഇവിടെ എത്തിക്കോളും. അങ്ങനെയാണ്. അതുപോലെ ഇവിടെ വരുന്ന അടിയന്തരക്കാരായിട്ടുള്ള നമ്പൂതിരിമാരും അല്ലാത്തവരും എല്ലാം കൃത്യസമയത്ത് വന്നോളും. ആരും പറയൊന്നും വേണ്ട, വിളിക്കൊന്നും വേണ്ട. ഇവിടുത്തെ പ്രധാനപ്പെട്ട നിവേദ്യം അപ്പാട എന്ന് പറയും. അപ്പട എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. അപ്പാട എന്നാണ് പണ്ട് പറഞ്ഞു തന്നിരുന്നത്. ഏതായാലും അപ്പോ അല്ല, അടയില്ല. അതുകൊണ്ട് അങ്ങനെ രണ്ടും കൂടിയ ഒരു രൂപമാണ്. അപ്പോൾ ആ നിവേദ്യം അടിയന്തരക്കാർക്ക് മുഴുവൻ കൊടുക്കും. കുറേശ്ശെ ഒരു അവർ തൊഴാൻ പോയാൽ എല്ലാവർക്കും അവിടെ പ്രവേശനമില്ല. അപ്പോൾ ആ പ്രസാദം കഴിച്ചാൽ കയ്പ് തോന്നുകയാണെങ്കിൽ അടുത്ത അവകാശിക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കണം എന്നാണ് നിയമം. അപ്പോൾ സാധാരണ മധുരമാണ് അതിനുണ്ടാവുക. പക്ഷെ കയ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ ആയി, സമയമായി എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചില പ്രത്യേകതകളുണ്ട്.
1: ഇതുവരെ സംസാരിച്ചത് ശ്രീ പാലോന്നം നാരായണൻ നമ്പൂതിരി.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747 4111 74.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിന്റെ ശബ്ദാഖ്യാനം കേൾക്കാം. അവതരണം സൂര്യ. രാത്രി 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ വിട്ടയക്കുക എന്ന കവിത കേൾക്കാം. ആലാപനം രേഖ. തുടർന്ന് ചരിത്രപദം, വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഇതിൽ കല്ലൂർ നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ നഗരസഭാതല പ്രവേശനോത്സവത്തിന്റെ ശബ്ദലേഖനം കേൾക്കാം. 7:50 പയ്യാരം പപ്പിനി. 8:00 പുത്തൻ പാട്ടുകൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഇതിൽ കല്ലൂർ നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിക്കുന്നു. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ് ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207 244 177.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: അമൃതാംശു കല ചൂടും പുരി ജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: आदौ मुख्याः वार्ताः। केन्द्रीय मन्त्रिमण्डलेन विमानन परिवहन मार्ग आधारभूत संरचना क्षेत्रेषु ETF मूल्यस्य स्थिरीकरणार्थं तैल विपणन समवायेभ्यः सहस्रकोटि रूप्यकाणां आय व्यय सहायतां प्रदातुं कतिपयाः महत्वपूर्णाः योजनाः अनुमोदिताः। कर्णाटक राज्यस्य नूतन मुख्यमंत्री DK शिवकुमारः शपथ ग्रहणं कृतवान्। पश्चिम बंगालस्य तृणमूल कांग्रेस दलात् निष्कासितः TMC विधायक ऋतव्रत बनर्जी इत्यनेन उक्तं यत् पक्षे प्रायः 60 विधायकाः सन्ति। दिल्ली नगरस्य मालवीय नगरे विश्रांति निलये भीषणाग्निकाण्डः 21 जनाः मृताः। अपि च भारतं 25-2000 वर्षे विश्वस्य द्वितीयं बृहत्तमं सौर विकास विपणकं जातम्। इदानीं वार्ताः विस्तरेण। केन्द्रीय मन्त्रिमण्डलेन विमानन परिवहन मार्ग आधारभूत संरचना क्षेत्रेषु कतिपयाः महत्वपूर्णाः योजनाः अनुमोदिताः। पश्चिम एशिया संकट कारणेन वर्धितेषु इन्धन मूल्येषु भारतीय विमान सेवानां कृते विमान इन्धनस्य अर्थात् ETF मूल्यस्य स्थिरीकरणार्थं तैल विपणन समवायेभ्यः सहस्रकोटि रूप्यकाणां आय व्यय सहायतां प्रदातुं प्रशासनं निर्णयं कृतवत्। सूचना प्रसारण मंत्री अश्विनी वैष्णव अवदत् यत् एतेन विमानन क्षेत्र संबद्धाः प्रायः 77 लक्ष आजीविकाः सुरक्षिताः भविष्यन्ति। एषा सहायता योजना 36 मास पर्यन्तं प्रवर्तिष्यते। मन्त्रिमण्डलेन दिल्ली निकटवर्ति क्षेत्रे वायु प्रदूषण नियन्त्रणार्थम् अपि एकस्याः बृहत्याः योजनायाः अनुमोदनं कृतम्। आर्थिक सम्बद्धया मन्त्रिमण्डलीय समित्या ओडिशा राज्ये रामेश्वरात् पारादीप पर्यन्तं 63 अधिक 100 किलोमीटर परिमितस्य नूतन तटीय राजमार्ग निर्माणाय अनुमतिः प्रदत्ता। एतद् अतिरिक्तं समित्या बिहार राज्ये राष्ट्रिय राजमार्गयोः 31 तथा 31-200 च इत्येतयोः खगड़िया पूर्णिया खण्डस्य चतुर्पथ परियोजना अपि अनुमोदिता। राष्ट्रपतिः द्रौपदी मुर्मुः अद्य राष्ट्रिय आदिवासी सम्मेलनस्य उद्घाटनं कृतवती। नवदिल्ल्याम् आयोजितायाम् एकीकृत जनजातीय विकास समवायानां तथा एकीकृत जनजातीय विकासायोगस्य च विस्तार विषयिकायां समायोजितायां सभायां राष्ट्रपतिः अवदत् यत् देशव्यापिनः जनजातीय समाजस्य संस्कृतिः अत्यन्ता समृद्धा अस्ति। अतः जनजातीय समुदायस्य उन्नत्यर्थाः विशेष प्रयत्नाः करणीयाः। तया उक्तं यत् विकास कार्याणि अन्तिम गृहं यावत् अन्तिम ग्रामं यावत् च अवश्यं प्राप्नुयुः। राष्ट्रपतिः चिन्ताम् अपि व्यक्तीकृतवती यत् अद्यापि केचन जनजातीय वर्गाः शासनस्य विविधाभिः योजनाभिः अनभिज्ञाः सन्ति।
1: PM जनमन योजना के तहत जनजातीय समुदाय में भी सबसे पिछड़े समूहों के 20,000 से अधिक गांव तक विकास कार्यक्रम को पहुंचाने का लक्ष्य है। हम सब जानते हैं 75 जो ग्रुप्स वो है PVTG सबसे पिछड़े अभी भी कोई पेड़ के मंच के पे रहते हैं, उनके कोई जमीन नहीं। जमीन था लेकिन रिकॉर्डेड नहीं, इसलिए उनको जमीन देकर घर बनाना, उनके हर चीज के लिए अधिकारी लोगों को जितने कर्मचारी लोगों का दायित्व तो है।
0: राष्ट्रपति ही सर्वासाम संस्थानाम हितधारकान आहूतवती यत् जनजातीय युवभ्यः सम्मान जनक जीविकायाः तथा प्रत्येकं जनजातीय बालकाय विद्यालय शिक्षायाः सुनिश्चितीकरणं क्रियताम्।
1: ये दूरदराज के लोग जो जंगलों में रहते हैं, उन तो एक रोड मैप बनाना चाहिए। आप कौन सी गांव को कवर किया, कौन सी पॉपुलेशन के थे, ट्राइबल के कितने लोग हैं, कहाँ तक हम पहुँच पाए, कहाँ तक नहीं पाए। पढ़ा लिखा होते हुए भी बहुत लोग बहुत चीजें जानते हैं, लेकिन वो खुलते नहीं। लेकिन उनको खुलना पड़ेगा, शामिल होना पड़ेगा देश के विकास के लिए, समाज के विकास के लिए। आदिवासी लोगों को आगे लाने के लिए तो खुद को ही कुछ करना पड़ेगा।
0: कर्णाटकस्य नूतन मुख्यमंत्री DK शिवकुमारः शपथ ग्रहणं कृतवान्। कर्णाटक राज्ये कांग्रेस विधानमण्डलस्य दलस्य नेता DK शिवकुमारः अद्य बेंगलुरु नगरे राज्यस्य 25 मुख्यमंत्री रूपेण शपथ ग्रहणं कृतवान्। राज्यपालः थावरचन्द गहलोतः तस्मै पदस्य गोपनीयतायाश्च शपथं प्रदापितवान्। वरिष्ठ कांग्रेस नेता डॉ जी परमेश्वरः उपमुख्यमंत्री पदेन शपथं गृहीतवान्। अन्ये च द्वादश मन्त्रिणः अपि मन्त्रिपरिषदि सम्मिलिताः। प्रधानमंत्री नरेन्द्र मोदी मुख्यमन्त्रिणे शुभकामनाः प्रदत्तवान्। संस्कृत वार्तायाः संस्करणम् इदम् इदानीम् आकाशवाणीतः प्रसार्यते। समम् एव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। पश्चिम बंगालस्य पूर्व सत्तारूढ दले तृणमूल कांग्रेस दले आंतरिक मतभेदाः प्रतीताः। दलात् निष्कासितः टीएमसी विधायकः ऋतव्रत बनर्जी इत्यनेन उक्तं यत् तस्य पक्षे प्रायः षष्टि विधायकाः सन्ति। अस्य कथनस्य कारणेन राज्य विधानसभायां सत्ता संतुलन परिवर्तनस्य संभावनां प्रति चर्चाः तीव्रः जाताः। तस्य समूहेन विधानसभायाः अध्यक्षाय रतीन्द्र बोस महोदयाय पत्रं प्रेषितं यत् स्वदलस्य वास्तविक तृणमूल कांग्रेस इति नाम्ना मान्यतां दातुम् आग्रहः कृतः। अस्मिन् अन्तरे पूर्व मुख्यमंत्री ममता बनर्जी कोलकाता नगरे आयोजितायां जनसभायां भारतीय जनता पार्टी इत्यस्य उपरि दलविभाजनस्य षड्यंत्र रचनायाः आरोपं कृतवती। एतेषां राजनैतिक घटनाक्रमाणां प्रति सम्पूर्ण राज्यस्य दृष्टिः केन्द्रीभूता वर्तते। दिल्ली नगरस्य मालवीय नगरे विश्रांति निलये भीषणाग्नि कण्डः एकविंशति जनाः मृताः। राष्ट्रिय राजधान्यां दिल्ल्यां मालवीय नगर क्षेत्रस्य एकस्मिन् विश्रांति निलये भीषणाग्नि कांडे एकविंशति जनाः मृत्युम् उपगताः, अनेके च आहताः अभवन्। दक्षिण दिल्ल्यारक्षी विभागस्य उपायुक्तः अनंत मित्तलः अवदत् यत् अग्निशमन विभागस्य अष्टभिः वाहनैः सह अग्निः नियन्त्रितः। आरक्षिणाम् अग्निशमनस्य तथा अन्येषाम् आपत्कालिक सेवानां संयुक्त प्रयत्नैः चत्वारिंशत् अधिकाः जनाः सुरक्षित रूपेण उद्धृताः, चिकित्सोपचारार्थं च चिकित्सालयेषु प्रेषिताः। प्रधानमंत्री नरेन्द्र मोदी, राष्ट्रपति द्रौपदी मुर्मू, उपराष्ट्रपति सीपी राधाकृष्णन, गृहमंत्री अमित शाह तथा दिल्ली राज्यस्य मुख्यमंत्री रेखा गुप्ता अस्मिन् दुखदे घटनाक्रमे शोकं प्रकटितवन्तः। वार्षिक सौर क्षमता वृद्धौ भारतम् अमेरिकाम् अतिक्रमितवत्। भारतं पञ्चविंशत्यधिक द्विसहस्रतमे वर्षे विश्वस्य द्वितीयं बृहत्तमं सौर विकास विपणकम् अभवत्। भारते स्थापित सौर क्षमतायाः उल्लेखनीयं पञ्चपञ्चाशत्यधिक गीगावाट परिमितं अतिक्रमितम् अस्ति, येन देशस्य 50% जीवाश्महीन इन्धन क्षमतायाः लक्ष्यं साधयितुं नियत समयात् पूर्वमेव तस्य राष्ट्रिय निर्धारितं योगदानं पूरयितुं च साहाय्यं भवति। केन्द्रीय नवीन नवीकरणीय ऊर्जा मंत्री प्रहलाद जोशी वर्यः अद्य उक्तवान् यत् देशस्य सौर विकास गाथा वैश्विक मानदण्डानि स्थापयति। अरावली पर्वत श्रेण्याः सीमांकन समीक्षार्था सर्वोच्च न्यायालयेन विशेषज्ञ समितिः निर्मिता। सर्वोच्च न्यायालयेन अरावली पर्वत श्रेण्याः परिभाषा सीमांकन संबद्ध विषयाणां स्वतंत्र समीक्षार्थं उच्चाधिकार युक्तायाः विशेषज्ञ समितेः गठनस्य निर्देशः प्रदत्तः। अस्याः समितेः अध्यक्षतां भारतीय वानिकी अनुसंधान शिक्षा परिषदः महानिदेशिका कंचन देवी वहिष्यति। न्यायालयेन समितये चालितवर्षस्य अगस्त मासस्य एकत्रिंशत्तम दिनांक पर्यन्तं स्वप्रतिवेदनं समर्पयितुम् आदेशः प्रदत्तः। प्रधानमंत्री नरेन्द्र मोदी अद्य केन्द्रीय मन्त्रिणः चिराग पासवानस्य लेखं सामाजिक अन्तर्जाल माध्यमेन प्रदर्शितवान्। तेन उक्तं यत् लद्दाख प्रदेशे प्राप्तं अद्वितीयं वेरीफलं नवीनावसराणां विकासस्य प्रतीकः अस्ति। लेखे लद्दाखस्य उद्यमशीलतया तथा मूल्यवर्धनद्वारा विकासस्य नूतनद्वाराणि उद्घाटितानि इति प्रकाशितम्। इति वार्ताः।
2: ആകാശവാണി ഇപ്പോൾ സമയം 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
4: സ്കൂള് തുറക്കാറായി.
5: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
4: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
5: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
6: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാനക്കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതായും 33 വകുപ്പുകളിലായി 1982 ജീവനക്കാരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മനുഷ്യത്വരഹിതമായി ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലംമാറ്റ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും തുടർന്നു. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരു ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
7: ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನ ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನು ಮತ್ತು ಅಖಂಡತೆಯನ್ನು ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನು ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ.
2: ഉപമുഖ്യമന്ത്രി ജി പരമേശ്വരയും 12 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. കെ എച്ച് മുനിയപ്പ, കെ ജെ ജോർജ്, പ്രിയങ്ക് ഖാർഗെ, യു ടി ഖാദർ, കൃഷ്ണ ബൈരഗൌഡ തുടങ്ങിയവർ മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകളാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്തും ശിശു സൌഹൃദ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തും 3-ാം സ്ഥാനം സ്വന്തമാക്കി. ഇന്ത്യൻ വിമാനക്കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടെർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധന വില സ്ഥിരപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിലെ 77 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇന്ന് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷൻ ദ്വീപിലെ IRGC കേന്ദ്രത്തിന് നേരെയും US ആക്രമണം നടത്തിയതിന് മറുപടിയായി ബഹ്റിനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. പുറത്താക്കപ്പെട്ട TMC MLA ഋതഭദ്ര ബാനർജി 58 നിയമസംഭാഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ BJP ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരം ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. SC.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പാലക്കാട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരണ വില നൽകാനുള്ള കഴിഞ്ഞ സർക്കാരിന്റെ നടപടി റദ്ദാക്കാൻ തീരുമാനം. ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
9: നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുമായി ധാരണയിലുള്ള ബാങ്കുകൾ വഴി മറ്റ് ജില്ലകളിലെ പോലെ തന്നെ നെൽകർഷകർക്ക് PRS വായ്പയായി വില നൽകാനാണ് ധാരണയായിരിക്കുന്നത്. SBI, കാനറ എന്നീ ബാങ്കുകളാണ് സപ്ലൈകോയുമായി ധാരണയുള്ള ബാങ്കുകൾ. ഈ രണ്ട് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി നടപടികൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ 2-ാം വിള നെല്ല് സംഭരണത്തിന്റെ വില നൽകാൻ LDF സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നത്.
2: വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം June 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
10: രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
2: കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPC ക്കും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: ഹരിത സമൃദ്ധി.
4: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: മറിയേ മറിയേ,
1: ഓ
0: നീ എന്താ കണ്ടത്തില് പാകീനിപ്പോ?
1: പാകാനാ?
0: അല്ല, കണ്ടില്ല ലെവലാക്കിട്ട് കാണുന്നുണ്ടല്ലോ. അതിലൊന്നാ നട്ടിനി?
1: നട്ടില്ല, നടണത്രേ.
0: എന്ത്?
1: കക്കിരി.
0: കക്കിരി നടന്ന് ഇപ്രാവശ്യം?
1: ആ
0: ആദ്യം നീ കക്കിരി കൊണ്ടേ നടന്ന്. എന്ത് എന്ത് കാണാന്ന് ആ കക്കിരി? അല്ല അതുപോട്ടെ, അതിന്റെ വിളവെല്ലാം എടുക്കാൻ തുടങ്ങിയല്ലോ. നീ ഒന്ന് ഇത്ര നേരം പെയിനി.
1: എല്ലാരും തീർന്നിട്ട് ഞാൻ നടാന്ന് വിചാരിച്ചു.
0: എനിക്ക് അത്രക്ക് ഇഷ്ടാ.
1: ആ നല്ല സാധനല്ലേ?
0: നല്ല അപ്പ പച്ച തിന്നാ നല്ല രസാന്ന്. പക്ഷെ എനിക്ക് തിന്നാൻ കൂടുന്ന എനിക്ക് തോന്നില്ല.
1: നീന്റെ നാവും കൊണ്ടോരൊന്ന് പറയല്ല.
0: അല്ല നീ അല്ലാണ്ട് കണ്ടത്തെ കൊണ്ടേ നടുവാ. പന്നി ശല്യല്ലേ മറിയേ? പോരാത്തേന് ഇന്ത്യ കണ്ടത്തിലല്ലേ പന്നി വിളയാട്ടം. നീ തന്നെ പറയുന്നു.
1: പന്നി ഉണ്ട്, പന്നിനെയും പേടിച്ചിട്ട് എനിക്കിപ്പോ ഒന്നും ചെയ്യാണ്ടിരിക്കാനാവുക.
0: എനിക്ക് ഒറ്റ കക്കിരി കിട്ടുന്ന കാര്യത്തില് എനിക്ക് സംശയം ഉണ്ടട്ടാ. പന്നിക്കാണെങ്കിലോ എന്തോ ഒരു ഇഷ്ടം ഈ കക്കിരി. നീ അല്ലാണ്ട് കണ്ടത്തിൽ കക്കിരി ഇടും. എനിക്ക് ബേക്കപ്പുറത്തായിരുന്നു നട്ടാ പോരേനോ കുറച്ച് ഇതാക്കിട്ട്.
1: ബേക്കപ്പുറത്ത് എന്താ പന്നി വരുന്നില്ലേ? ആ കുന്നും പറമ്പത്തുനിന്ന് കീഞ്ഞ് വരുന്നാക്കണോ?
0: എനിക്കാടെ ഒരു ബോർഡ് വെച്ചുകൂടായിരുന്നാ പന്നി വരാൻ പാടില്ല എന്നിട്ട് അത് കണ്ടിട്ട് അങ്ങ് മടങ്ങി പോവില്ലേനുവ.
1: പന്നി പിന്നെ എന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് കുഴപ്പമില്ല, കയറി അങ്ങ് പോയിക്കോളൂ.
0: പോ ഒന്ന്. അല്ല ഈ സമയത്ത് എനിക്ക് കക്കിരി നട്ടിട്ട് കാര്യമോ ലാഭമോ ഒന്നും ഉണ്ടാവില്ല എന്നാ എന്റെ അഭിപ്രായത്തിൽ.
1: വീട് ഒരു പന്നി വരാണ്ട് ഞാൻ ബേലി കെട്ടിക്കോളൂ. നീ എങ്ങനെ എന്നെ നിരുത്സാഹപ്പെടുത്തല്ല?
0: ഞാനെന്തെന്നാ മറിയേ, എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നില്ല മറിയേ ഇപ്പൊ നട്ടാലൊരു ലാഭം ഉണ്ടാവൂലാന്ന്. പിന്നെ എത്ര മെനക്കേടാന്നത്. പീടിയേക്കാണ് ഇപ്പൊ അത്രയാ സാധനം കിട്ടാനുണ്ട്. പിന്നെ നീ അതന്നെ പോയിട്ട് നടണ്ട വല്ല ആവശ്യമുണ്ടാ? അതിനെങ്കിലും വലിയ പൈസ എന്തെങ്കിലും ഉണ്ടായിന്? ഒന്നുമില്ല.
1: പച്ചക്ക് തിന്നൂടെ, നല്ലതല്ലേ?
0: അത്രാന്ന് വെച്ചിട്ടാ നീ തിന്നുവാ?
1: ബാക്കി നീ തിന്നോ.
0: തിന്നാൻ കൂടണ്ടിക്കില്ല. അതിന്റെ പിന്നാലെ എന്തൊക്കെ നടക്കണോ നീ അറിഞ്ഞിനാ? എന്തെല്ലാം ഇനി ചെയ്യണന്നാ? ഇപ്പം വെള്ളം ഉണ്ടായിട്ടാ?
1: എല്ലപ്പാ എന്തായാലും ആ ചീരക്കും പച്ചമുളകിനും തക്കാളിക്കും എല്ലാം കൂടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തങ്ങാക്കുക എന്നല്ലാണ്ട്.
0: എന്റെ അഭിപ്രായത്തിൽ നീ കക്കിരി അട നടറിയും. അട വല്ല വെള്ളരിയോ എന്തെങ്കിലും നട്ടുകൂടായിരുന്ന.
2: എന്താണ് വയൽക്കരയുടെ ഒരു തർക്കം?
1: ആ മാഷേ.
0: അല്ല മാഷേ, ഏടിയനും പോയിനി.
2: ഇവിടെ തന്നെ ഉണ്ടപ്പാ. വിഷുവെല്ലാം കഴിഞ്ഞില്ലേ ഗംഭീരായിട്ട്?
0: ആ വിഷുവെല്ലാം നല്ലോണം ആഘോഷിച്ചിനാ?
2: ആ ഗംഭീരായി ആഘോഷിച്ചു. എന്താണ് മറിയോട് പറഞ്ഞിങ്ങനെ?
0: എല്ല മാഷേ, ഈ സമയത്ത് ആരും കക്കിരി നടുവാ? എല്ലാരും വിത്തി കൊണ്ടുപോയില്ലേ?
2: അല്ല കക്കിരിക്ക് അങ്ങനെ ഒരു പ്രത്യേക സമയമൊന്നുമില്ലല്ലോ. വയലാണ്, നല്ല സൂര്യപ്രകാശം കിട്ടും, വേനൽ മഴ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. ഒരു ഹ്രസ്വകാല വിളയല്ലേ, അത് നമുക്ക് വിളവ് കിട്ടും എന്തായാലും.
0: പീടിയേൽ എത്ര കക്കിരിയുണ്ട്. ഈ സമയത്തോടുകൂടി ഞാൻ വെള്ളരി നടാനാ പറയുന്നു.
1: ഇത് ഇവള് ഇതുപോലെ പറഞ്ഞിട്ട് എന്നെ നിരുത്സാഹപ്പെടുത്തുന്ന മാഷേ.
0: അല്ല മാഷേ, ഇത് കഴിച്ചാൽ എന്തെങ്കിലും കുണമുള്ള സാധനാറ്റാ? എന്ത് കാര്യത്തിനോട് നടന്നെ ചിന്തിക്കുന്നേ?
2: ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞത് ശരിയല്ല. നമ്മള് പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് ആഹാരത്തില് കക്കിരി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. വെള്ളരി വർഗ വെള്ളയാണല്ലോ ഇതല്ലേ?
0: അതെ.
2: നമ്മളിപ്പോ തണ്ണി മത്തൻ വലിയ വില കൊടുത്ത് വാങ്ങി കഴിക്കുന്നുണ്ട്, എന്തിനാണോ?
0: അത് നമുക്ക് വെള്ളെല്ലാം അങ്ങനെ കിട്ടാൻ വേണ്ടിട്ടാണ്.
2: വേർത്തിട്ട് ഒരുപാട്
1: തോന്നുന്നുണ്ട്.
2: ആ വേർത്ത് ഒരുപാട് നമുക്ക് ജലാംശം നഷ്ടപ്പെടും. നിർജ്ജലീകരണം എന്നൊരു അവസ്ഥ നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചക്കറികൾ ഒരുപാട് കഴിക്കേണ്ടത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന രുചിയുള്ള ഒരു ആഹാരം എന്ത് തന്നെയാണ്? കക്കിരി തന്നെയാണ്. അല്ലാതെ പാവൊക്കെ നമുക്ക് പച്ചക്ക് തിന്നാൻ പറ്റുമോ?
0: അതില്ല. പക്ഷേങ്കിൽ മാഷേ, ഈ വെള്ളരിയൊക്കെ നട്ടാൽ നമുക്ക് പുളുങ്കറി വെക്കാം, ഓലം വെക്കാം, എന്തൊക്കെ വെള്ളരിനെ കൊണ്ട് പച്ചടി ഉണ്ടാക്കാം, അല്ലാക്കാം. ഇത് പുളുങ്കറി
2: കക്കിരി കൊണ്ട് നമുക്ക് അങ്ങനെ പലതും ഉണ്ടാക്കാം. പക്ഷേങ്കിൽ അതിനേക്കാൾ നല്ലത് കക്കിരി അതേപോലെ മറ്റൊന്നും ഇല്ലാതെ കഴിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കക്കിരി നന്നായിട്ട് മുറിച്ച് അതിൻ്റെ തോല് കളഞ്ഞ് മുറിച്ച് വേണമെങ്കിൽ അല്പം ഉപ്പോ അല്ലെങ്കിൽ മുളകോ ചേർത്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വലിയ തോതിൽ സഹായിക്കും. അതുകൊണ്ടാണ് അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലത് എന്താണ്?
1: നമ്മൾ നട്ടുണ്ടാക്കിയ പോലെ
2: നമ്മൾ തന്നെ നട്ടുണ്ടാക്കുക. നമ്മളാകുമ്പോ എന്താ അതിന്
1: വിഷമുണ്ടായിനകത്ത്?
2: അതെ, വളം ചേർക്കൂല, മരുന്നടിക്കൂല. അപ്പൊ അത് നല്ല ആരോഗ്യത്തിന് ശരീരത്തിന് മോശമില്ലാത്തൊരു കാര്യമായിരിക്കും. ഈ നമ്മുടെ ജലാംശം നിലനിർത്തുക മാത്രല്ല, രക്തസമ്മർദ്ദം കുറക്കാൻ കക്കിരി വളരെയധികം സഹായിക്കും. ആ പിന്നെ അതുപോലെ അതില് പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയവ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. രക്തസമ്മർദ്ദം ഏകീകരിക്കാനും സാധിക്കും. മാത്രമല്ല ഹൃദ്രോഗ സാധ്യത, നമ്മളിപ്പോ ഹൃദ്രോഗം വളരെ വ്യാപകല്ലേ.
0: എന്റെ അപ്പ പറയാനുണ്ടാ എത്രയാളാണ്.
2: നമ്മുടെ പുതിയ കാലത്ത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും ആഹാര രീതികളും ഒക്കെ കാരണം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വ്യാപകമാണ്. നമ്മുടെയൊക്കെ ഹൃദയം പലപ്പോഴും ദുർബലമാണ്. അപ്പൊ അതിന്റെ ആരോഗ്യം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഹൃദയാരോഗ്യം നമുക്ക് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വിളവാണ് അത്
0: കക്കിരി.
2: കക്കിരി അതുകൊണ്ട് തന്നെ കുറച്ച് കാണിക്കാനേ പാടില്ല. പിന്നെ ദഹനം, ദഹനത്തിന് വളരെ സഹായിക്കും. നമ്മൾ പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് കഴിക്കുന്ന നമ്മൾ ചെറിയ തോതിലെങ്കിലും ഈ ഒരുപാട് ആഘോഷങ്ങളുടെയും കല്യാണങ്ങളുടെയും സൽക്കാരങ്ങളുടെയും ഒക്കെ സമയമല്ലേ വാരി വലിച്ച് കഴിക്കും അല്ലേ, പച്ചക്കറി ഒന്നുമല്ലല്ലോ കഴിക്കുക. അപ്പം അത്തരം ആഹാരങ്ങൾ ദഹിക്കാതിരുന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് ദോഷമാണ്, രോഗങ്ങൾ വരും. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കൃത്യമായി ദഹന പ്രക്രിയ നടക്കുന്നുണ്ട് നമുക്ക് ഉറപ്പ് വരുത്തണം. അപ്പം ശരീരത്തിലെ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ആര്?
0: കക്കിരി.
2: കക്കിരി അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ്. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നമ്മുടെ തുലിക്ക് ചർമ്മത്തിന് വലിയ സഹായം നൽകും.
0: അതിപ്പോ മറിയേ, നമ്മളിപ്പോ പപ്പായ എല്ലാം മുഖത്ത് ഇടുന്നില്ലടോ പറിച്ചിട്ട്.
1: ആ ബ്യൂട്ടി പാർലറിലെല്ലാം കാണുന്നില്ലേ, കണ്ണുമ്പില് രണ്ടെണ്ണോ തറച്ചു മുറിച്ചിട്ട് കണ്ണുമ്പില്
2: കണ്ണില് വെക്കുന്നതും ഈ കക്കിരി തന്നെയാണ്. അപ്പൊ നമ്മുടെ ചർമ്മത്തിന് ഒരു എപ്പോഴും ഒരു സോഫ്റ്റ്നെസ് തരുന്ന ഒരു പച്ചക്കറിയാണ് കക്കിരി. അപ്പൊ അകത്ത് കഴിക്കുന്നത് കൂടാതെ നമ്മുടെ അകത്ത് കഴിച്ചാലും നമ്മുടെ ചർമ്മരോഗങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരീരത്തിന്റെ ജലാംശം നിലനിർത്താൻ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് ചില്ലറക്കാരനല്ല കക്കിരി എന്ന് ആദ്യം മനസ്സിലാക്കുക.
0: അപ്പൊ നീ എന്നാൽ അവിടെ നട്ടോ തോന്നല്ലേ,
1: പിന്നെ നടാണ്ട്
0: ഞാൻ വെച്ച് ഞാൻ പറഞ്ഞിട്ട് നീ ഇനി മാറ്റി പിടിക്കോളി.
1: ഇത്ര നല്ല സാധനം ഞാൻ ഇതിപ്പോ എല്ലാം കണ്ടെല്ലാം ഒരുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ നടാണ്ടിക്കുക?
2: തീർന്നിട്ടില്ല, നമുക്ക് പ്രമേഹം ഇപ്പോ എല്ലാടേയും വ്യാപകമാണല്ലോ. അതെ, ഗ്ലൂക്കോസിന്റെ അളവ് സന്തുലിതമാക്കും നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ പ്രമേഹ രോഗം അല്ലേ ഷുഗർ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം അത് നിയന്ത്രിക്കാൻ നമ്മൾ ആഹാരത്തിൽ കക്കിരി ഉപയോഗിക്കുന്നതാണ്. ചർമ്മത്തിന്റെ പ്രത്യേകത, നമ്മൾ നമ്മുടെ എല്ലാവരുടെയും ചർമ്മം വളരെ തിളങ്ങുന്നതായിട്ട് കാണാൻ എല്ലാവരും ആഗ്രഹിക്കും അല്ലേ. അപ്പം അത് നമ്മൾ ഇതുപോലെ ബ്യൂട്ടി പാർലറും മറ്റ് സ്ഥലത്ത് പോയിട്ട് രാസവസ്തുക്കൾ തേച്ച് പിടിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ആഹാരത്തിൽ കക്കിരി ഉപയോഗപ്പെടുത്തുന്നതാണ്. പിന്നെ വേനൽക്കാലത്താണിത് വ്യാപകമായിട്ട് വിളയുന്നത്. വേനൽക്കാല പച്ചക്കറി കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അത്
1: കക്കിരി.
2: പടുക്കളിൽ വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളത് ഉപയോഗിക്കുന്നത് പച്ചയായിട്ട് കഴിക്കുന്നതാണ്.
1: അത് നമ്മളെ മറ്റേ ദാമോദരന്റെ പിള്ളേർ അങ്ങ് ഏടിയല്ലപ്പാ. എനിക്കറിയില്ല, തീവണ്ടിയിലല്ല അപ്പൊ ഇവര് പോവുക. എന്നേരം ഉണ്ടാകുമ്പോൾ ഈ കക്കിരി ഇങ്ങനെ നടുവ പോളന്നിട്ട് അതിനകത്ത് മറ്റേ മസാലയിലിട്ടിട്ട് മുളക് പൊടി ആ ഉപ്പല്ലിട്ടിട്ട് നേരക്കനെ ബുക്ക് എല്ലാരും മേടിച്ച് തിന്നാണ്ടും പോലും
0: അങ്ങനെ രസം ഉണ്ടാവുക.
1: ആ ഞാൻ ഇതിനിടക്ക് എൻ്റെ വീട്ടിൽ പോയരാന്ന് ഈ പിള്ളേർ ഇങ്ങനെ തിന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ വയറ് പോച്ചലെടുക്കൂലേന്ന് എന്നേരാന്ന് പറയാം നിങ്ങൾക്കല്ലപ്പോ വയറ് പോച്ചൽ ഇതെല്ലാം ഇങ്ങനെയാ തിന്നണ്ടെന്ന്.
0: അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ മാങ്ങയെല്ലാം തിന്നുന്നില്ലേ ഉപ്പുമുളകൂട്ടിട്ട്, അതുപോലെ
1: നമ്മളാണത്
2: ശരിക്കും അറിയേണ്ടത്. പുതിയ കുട്ടികൾ പുതിയ തലമുറയിലപ്പെട്ടവർക്കൊന്നും ഇതുപോലെ നാടൻ ആഹാരങ്ങൾ അവർ കഴിക്കുന്നില്ല. കദിശനോർമ്മയിൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ എന്ത് ചെയ്യും, വെള്ളരിപ്പാടത്ത് വെള്ളരി നട്ട് വെള്ളരിക്ക കായ്ച്ചു തുടങ്ങുന്ന സമയത്ത് അതിനെന്താ പറയാ നമ്മള്?
0: അപ്പൊ
2: അത് നമ്മള് ആരംഭത്തോട് നടക്കുമ്പോ ഒന്ന് പൊട്ടിച്ച് തിന്നും അല്ലെ, കഴുകൊക്കെ പോലും ചെയ്യാതെ അത് കഴിക്കും.
0: ഒരു മരുന്നുമില്ലല്ലോ.
2: അതെ, അതിന് പുറത്ത് ചെറിയൊരു രോമം പോലെ ഉണ്ടാവും. അത് ഒരു പ്രത്യേക ശബ്ദമുണ്ട് നമ്മള് പല്ലിന്റെ ഇടയിൽ
0: കടിച്ചറും.
2: എന്തൊരു ടേസ്റ്റാണ് അതല്ലേ. അന്നൊന്നും അതാരും ശകാരിക്കുന്നില്ല, നമ്മുടെ പാടായിരിക്കണമെന്നില്ല. ഇന്ന് നമുക്ക് പകരം അത് കഴിക്കുന്നത് ആരാണ്, അതിന്റെ മൂല്യം മനസ്സിലാക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ ആരാണ്? അതാണ് അവർക്കറിയാം, അവരത് കഴിക്കും. അപ്പൊ മാങ്ങയാണെങ്കിൽ അതെങ്ങനെയാണ്, ആ എവിടെയാണെങ്കിലും നമ്മളത് പച്ചക്കും പഴുത്തയാണെങ്കിലും നന്നായിട്ട് കഴിക്കുമായിരുന്നു. ആഹാരത്തിലെ ഇത്തരം നാടൻ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ് പണ്ട് കാലത്ത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതിരുന്നത്. പഴയ ആൾക്കാർക്ക് കണ്ണട വെക്കാതെ ഇപ്പൊ വായിക്കും
0: അല്ലേ.
2: നമ്മളാണെങ്കിലോ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ പോലും കാഴ്ചക്കുറവ് കാരണം കണ്ണട വെക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് തൊക്കു രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ദഹന സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹൃദ്രോഗം അല്ലേ, പ്രമേഹം, ഇങ്ങനെ പല രോഗങ്ങളും നമ്മളെ ഇല്ലാതാക്കിയത് ആഹാരത്തില് നമ്മുടെ തൊടികളിൽ കിട്ടുന്ന കാമ്പും കൂമ്പും മാങ്ങയും കക്കിരിയും വെള്ളരിയും ചേനയും ഒക്കെ കാച്ചിലൊക്കെ കഴിക്കുന്നുണ്ടാവും. ഇന്നതൊന്നും ഇല്ല, എന്തുകൊണ്ടില്ല?
0: അതെ,
2: അല്പ കൃഷി ഉണ്ടെങ്കിൽ അത് എവിടെ മാത്രമാണ്,
1: അടുക്കള തോട്ടല്ലപ്പാ,
2: അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഇവിടെ മറിയക്ക് കുറച്ച് പാടങ്ങൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കക്കിരി നടണം, അതുപോലെ മറ്റ് വിളവുകളൊക്കെ നമുക്ക് വിളയിച്ചെടുക്കണം. പഴയ ആഹാര രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും വേണം. ആഹാരമാണ് അല്ലെങ്കിൽ അടുക്കളയാണ് ആശുപത്രിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് സെല്ലെന്ന് പലരും പറയും. നമ്മൾ പ്രത്യേകിച്ചും വേവിക്കാതെ കക്കരി കഴിക്കുമ്പോൾ അത് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്.
0: എല്ലാം അറിയേ, ബിരിയാണി കഴിക്കുമ്പോ ഇപ്പൊ ഇതല്ലേ കൂടെ വരുന്നേ, കച്ചമ്പർ സാലഡ് പണ്ട് തൈര് ഒഴിക്കണ്ട, ഇപ്പൊ തൈരൂല്ല,
1: ഉള്ളറിലെ നമ്മളെ പീടിയ നല്ല പിസി അതും ഇതെല്ലാം മേടിച്ചിട്ട് തക്കാളിന്റെ ഉള്ളിന്റെ എല്ലാം ഒന്നിച്ച് ഇപ്പൊ ഈ സാധനം കാണാലോ മുറിച്ചിട്ടിട്ട് വലിയ ഹോട്ടലെല്ലാം പോയാല്
0: ഇതു കക്കിരി ഉള്ളി അതൊരു കോമ്പിനേഷനായി മാറിയിട്ടുണ്ട് ഇപ്പൊ.
2: അതുകൊണ്ട് നമ്മള് ആഹാരത്തിൽ ഇപ്പം കടയെന്ന് വളരെ പല നിറത്തിലും പല ആകൃതിയിലൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കക്കരി കഴിക്കുന്നത് നമുക്കില്ല. വീട്ടിൽ തന്നെ അത് ലഭ്യമാണെങ്കിൽ ഉച്ചക്ക് നേരത്തൊക്കെ വളരെ ചൂട് കൂടിയ സമയത്തൊക്കെ നമുക്കത് മസാലകൾ ചേർക്കാതെ തന്നെ നേരിട്ടിട്ട് അങ്ങോട്ട് കഴിക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി അല്പം ഉപ്പ് ചേർത്താലും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂടുതൽ മസാല ചേർത്താലും അകത്തത് പ്രശ്നമാക്കും. അപ്പോൾ ആഹാരത്തിന് പ്രധാനപ്പെട്ട ആഹാരത്തിൻ്റെ കൂടെയും അല്ലാത്ത ഇടവേളകളിലൊക്കെ ഇടനേരങ്ങളിലൊക്കെ നമ്മൾ കക്കിരി കഴിക്കണം. ശരീരത്തിൻ്റെ ജലാംശം അത് നിലനിർത്തും. പ്രത്യേകിച്ചും സൂര്യതാപം കൂടിക്കൂടി വരികയാണ്, 39 ഡിഗ്രി കഴിഞ്ഞു, 40 ആയാൽ സൂര്യാഘാതം എന്ന പ്രശ്നമുണ്ടാകും അല്ലേ. പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ്. ഇത്ര വലിയ ചൂടിൽ ജീവിക്കാൻ പറ്റിയവരല്ല നമ്മൾ മനുഷ്യന്മാർ. അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ഒരു പരിധിക്ക് മേലെ കൂടുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു പരിധിക്ക് താഴെ കുറയുമ്പോഴാണ് ഭൂമിയിലെ ജീവജാലങ്ങൾ നശിച്ചു പോകുന്നത് അല്ലേ. അപ്പം അങ്ങനൊരു കാലം നമുക്ക് വരാതിരിക്കണമെങ്കിൽ ഇത്തരം ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. നമുക്കത് നമ്മുടെ തൊടിയിൽ നിന്ന് സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ഇപ്പൊ കക്കിരിയോട് ഇപ്പൊ ദേഷ്യമുണ്ടോ കദീസു?
0: എനിക്ക് ദേഷ്യമൊന്നുമില്ലപ്പ, ഞാൻ പുരക്ക് വെള്ളരിക്കുന്നു ആക്കിയിട്ടില്ല. പിന്നെന്ന് വെച്ചാല് ഞാൻ ചാട വെള്ളരിക്കും നട്ടിട്ടുണ്ടെങ്കിൽ നല്ല എനക്ക് കൊടുക്കേന്ന് വെച്ചു. നോക്കോള് കക്കിരിയല്ലേ നടന്ന്,
1: എനക്കെടുക്ക,
0: എനക്കെല്ലാം മനസ്സിലായി അതിനെ കുറിച്ച്. പിന്നെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോ എനിക്ക് സങ്കടം മറിയേ.
1: അതിന് അടുത്ത് നീയും പോരോ, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് വെള്ളം കോരിയാലും എനിക്ക് സങ്കടവും വേണ്ടല്ലോ.
0: ഞാനെന്താ ബെത്തില്ലേ വെള്ളം കോരേ? ഓ ആദ്യം വിളിക്കുന്ന പോലെ അത്ര പന്നി നീ. എന്റെ വണ്ട് വെള്ളരിക്കല്ലേ ഞാൻ തന്നെയല്ലേ കോരല്. നീ ഇടി ഉണ്ടായാലുണ്ടാ സ്കൂൾ കുട്ടി പാടും പോക്കില്ലേ മോളെടുത്തുന്ന് പറഞ്ഞിട്ട്. അന്നേരം ഞാനല്ലേ നോക്കി നടത്തല്.
1: മതിയോ മതി, നടാമക്ക്
0: ആ വേ നടാ, എന്നിട്ട് നമുക്ക് മടക്കന്നെ അത് പറിച്ചെടുക്കുകയും ചെയ്യാം.
1: ആ

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകളിൽ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ഓഫ് നേപ്പാൾ അധ്യക്ഷൻ റാബി ലാമിച്ചാനയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം എന്ന നയത്തിന് കീഴിലെ സുപ്രധാന പങ്കാളിയാണ് നേപ്പാൾ എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമൃദ്ധവും പങ്കാളിത്തത്തിൽ അധിഷ്ഠിതവുമായ ഒരു ഭാവിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രീ ലാമിച്ചാനയുടെ താൽപര്യത്തെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധന വില സ്ഥിരതപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിലെ ഏകദേശം 77 ലക്ഷം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: Airline carriers who want to participate in this, unko ek stable ATF price abhi current crisis ke dauran milega. Isse hamare entire aviation sector mein kareeb 70 lakh se adhik jo jobs hain, jinke upar impact padna aarambh hone laga tha because of the stress in the sector, wo isse significantly mitigate hoga.
1: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സർക്കാരുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. വായുമലിനീകരണം കുറയ്ക്കുന്നതിനും സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടി രൂപയിലധികം ചെലവിലാണ് പാത നിർമ്മിക്കുക. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. സിവിലിയൻ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് കുവൈത്ത് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യം നടപടിയെടുത്തതാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കിയത്. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. കർണാടക മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ഡി കെ ശിവകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ അറിയിച്ചു. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് അധിക നികുതി നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണിത്. എന്നാൽ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ഉഭയകക്ഷി വ്യാപാര കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകളും ഇതിനൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ചില പ്രത്യേക ഉൽപ്പന്നങ്ങളെയും വസ്ത്രങ്ങളെയും ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ 99% നടപടികളും അന്തിമഘട്ടത്തിലെന്ന് ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ. ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഇരുപക്ഷവും സജീവമായി നടത്തിവരികയാണെന്നും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി എലോയിന റോഡ്രിഗസ് ഗോമസ് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വെനസ്വേല പ്രസിഡന്റ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ വെനസ്വേല സഹകരണം, ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിനെ കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യമേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3rd സ്ഥാനവും സ്വന്തമാക്കി. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2nd റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ കപൂർ ഋത്വക ഗഡെ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. എന്നാൽ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം മത്സരത്തിൽ നിന്ന് പിന്മാറി. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോളതലത്തിലെ മികച്ച തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് രീതികൾ ക്രോഡീകരിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
3: മാധ്യമ പ്രചാരണങ്ങളിലെ വ്യാജവാർത്തകൾ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡീപ്പ് ഫേക്കുകൾ, സുതാര്യമല്ലാത്ത ഡിജിറ്റൽ രാഷ്ട്രീയ പരസ്യങ്ങൾ, പ്ലാറ്റ്ഫോം ഗവേണൻസ് തുടങ്ങിയ പ്രധാന വെല്ലുവിളികളെക്കുറിച്ചാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ, വിദഗ്ധർ, ഗവേഷകർ, ഇലക്ടറൽ ലിറ്ററസി ക്ലബ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 480ലധികം പ്രതിനിധികൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. 100 കോടിയിലധികം വരുന്ന വോട്ടർമാരുമായി തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്തുതല ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിരുന്നു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും നടന്നു. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിൽ ഇന്ന് രാവിലെയുണ്ടായ വൻ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. 40ലധികം പേരെ രക്ഷപ്പെടുത്തി. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ തീവ്ര ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പുലരുന്നു. പുറത്താക്കപ്പെട്ട TMC MLA ഋതപ്രത ബാനർജി 58 നിയമസഭാംഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ BJP ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിലൂടെ ഒപ്പോസത്തെ കുറിച്ച് കൂടുതൽ അറിയാം. അവതരിപ്പിക്കുന്നു വിജയകുമാർ ബ്ലാത്തൂർ.
1: അഭിനയിക്കുക എന്ന് ചില നടന്മാരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എല്ലാം മറന്ന് അഭിനയിക്കുക എന്ന് മാത്രമാണ് ഇവിടെ ചത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ ചത്തതുപോലെ അഭിനയിച്ച് കിടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ധാരാളം ജീവികളുണ്ട് നമ്മുടെ ലോകത്ത്. ഇത്തരത്തിലുള്ള ചത്ത അഭിനയത്തിന് തനാട്ടോസിസ് എന്നാണ് പറയുക. ഇക്കാര്യത്തിൽ അഭിനയ ചക്രവർത്തിയായിട്ട് കണക്കാക്കാവുന്ന, ഒന്നാം സ്ഥാനം കൊടുക്കാവുന്ന ഒരു ജീവിയാണ് അമേരിക്കക്കാരായിട്ടുള്ള വിർജീനിയ ഒപ്പോസോ. വലിയൊരു എലിയുടെയോ പിരിച്ചാഴിയുടെയോ ഒക്കെ മുഖത്തോട് സാമ്യമുള്ള മുഖവും ഒരു പൂച്ചയുടെ പോലെയുള്ള ശരീരവും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിയാണ് ഒപ്പോസം. അപകടം മണത്താൽ ഉടനെ ചത്തതുപോലെ കിടക്കാൻ കഴിയുന്നതിനാൽ ഇത്തരത്തിലുള്ള നാട്യക്കാരെ പ്ലെയിങ് പോസം എന്ന ഒരു പ്രയോഗം കൊണ്ട് ഭാഷയിൽ സൂചിപ്പിക്കാറുണ്ട്. ഒപ്പോസം ഭയപ്പെട്ടാൽ, ജീവൻ അപകടത്തിലാവും എന്ന് തോന്നിയാൽ ആ നിമിഷം ചത്തതുപോലെയാവും. ഇത് മനഃപൂർവ്വം അഭിനയിക്കുന്നതൊന്നുമല്ല, അനൈച്ഛികമായിട്ട് ഇൻവോളണ്ടറി ആയിട്ട് സംഭവിക്കുന്നതാണ്. ഇരപിടിയന്മാരിൽ നിന്നും രക്ഷപ്പെടാൻ വലിയ കഴിവുകളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ പരിണാമപരമായിട്ട് ആർജിച്ച അതിജീവന അനുകൂലനമാണ് ഈ ചാവൽ നാടകം. നമ്മളിൽ ചിലർക്ക് ചില സാഹചര്യങ്ങളിൽ അറിയാതെ ബോധക്കേടുണ്ടാകുന്നില്ലേ, അതുപോലെയാണിത്. ചോര കണ്ടാലൊക്കെ കുഴഞ്ഞു വീഴുന്നത് പോലെ അറിഞ്ഞുകൊണ്ടല്ലാത്ത സൂപ്പർ അഭിനയം. നാവൊക്കെ അരിയിലേക്ക് വലിച്ച് വാതുറന്ന് പല്ലൊക്കെ പുറത്ത് കാട്ടി ഉമിനീരും പതയും ഒക്കെ ഒഴുക്കിയുള്ള ഒരു കിടപ്പ്. കണ്ണുകൾ അടഞ്ഞോ പാതി അടഞ്ഞോ ഒക്കെ ഉണ്ടാകും. ശരീരം വിറങ്ങലിച്ചതുപോലെ ചുരുണ്ട് കിടക്കും. അതിനെ മറിച്ചും തിരിച്ചും ഇട്ടാലും ഒക്കെ ചത്തതുപോലെ കിടക്കും. ഇനി എടുത്ത് നടന്നാലും റിഗർ മോർട്ടിസ് ഒക്കെ വന്നതുപോലെ വടിപോലെ അങ്ങനെ കിടക്കുന്നത് തുടരും. കൂടെ മലദ്വാരത്തിനടുത്തുള്ള ചില ഗ്രന്ഥികളിലൂടെ നാറുന്ന ഒരു ദ്രാവകം പുറത്തേക്ക് വിടുകയും ചെയ്യും. ശരിക്കും ചത്തഴുകിയ ഒരു ജീവിയുടെ എല്ലാ സ്വഭാവവും കാണിക്കും. പല ഇരപിടിയന്മാരും ചത്ത ജീവികളെ തിന്നാതെ ഒഴിവാക്കുന്ന സ്വഭാവമുള്ളവരാണല്ലോ. അങ്ങനെ ഇരപിടിയന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണ് ഒപ്പോസവും പയറ്റുന്നത്. കൂടാതെ ഇവരിങ്ങനെ പാവമായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഭക്ഷണമായിട്ടല്ലെങ്കിലും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇവർ ഭീഷണിയാകില്ല എന്ന് കരുതിയിട്ട് ഇരപിടിയന്മാർ ഒഴിവാക്കുകയും ചെയ്യും. കുറേ വർഷം മുമ്പ് നാട്ടിൽ ഒരു രാത്രി ഒരു കള്ളൻ ഓടിറക്കി വീടിനുള്ളിൽ കയറി. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോൾ കള്ളൻ ഇറങ്ങി ഓടി. നിമിഷം കൊണ്ട് ചുറ്റുമുള്ള വീട്ടുകാരൊക്കെ ഉണർന്നു. ചെറുപ്പക്കാർ കള്ളനെ ഓടിച്ചിട്ട് പിടിച്ചു. വന്നവർ അറഞ്ഞ പുറഞ്ഞ മടി തുടങ്ങി. പെട്ടെന്നാണ് കള്ളൻ കുഴഞ്ഞ് ചലനമറ്റ് വീണത്. കൃഷ്ണമണിയൊക്കെ മുകളിലേക്ക് മറിഞ്ഞു. വായിൽ നിന്നും നുരയും പതയും ഒക്കെ പുറത്തേക്ക് കിട്ടി. അങ്ങനെ കിടക്കുകയാണ്. തൊട്ടു നോക്കുമ്പോൾ പൾസില്ല, ശ്വാസമില്ല. കൂട്ടടി അടിച്ചവർക്കെല്ലാം ഉള്ളു കാളി. പലരും പതുക്കെ സ്കൂട്ടായി. വിവരമറിഞ്ഞ് പോലീസ് ജീപ്പ് തൊട്ടടുത്തെത്തി നിർത്തിയതും ചത്തുകിടന്നവൻ ചാടി എഴുന്നേറ്റ് രക്ഷിക്കണം സാറേ എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ഒരു ഓട്ടമാണ്. ഇങ്ങനെ പോലീസ് വരുന്നത് വരെയൊക്കെയാണല്ലോ അടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ കള്ളന്മാരൊക്കെ അഭിനയിക്കുക. എന്നാൽ ഒപ്പോസങ്ങൾ ഇങ്ങനെ കുറച്ച് സമയമൊന്നുമല്ല, മിനിറ്റുകൾ തൊട്ടിട്ട് 4 മണിക്കൂർ വരെ ഇങ്ങനെ ചത്തതായിട്ട് കിടക്കും. ഈ അഭിനയം കൊണ്ട് ചില മണ്ടത്തരങ്ങളും സംഭവിക്കും. ഹൈവേകളിൽ വാഹനമിടിച്ച് ചത്ത മൃഗങ്ങളുടെ ശവമൊക്കെ തിന്നാൻ വേണ്ടിയിട്ടും ഒപ്പോസങ്ങൾ പലപ്പോഴും വരും. ഇങ്ങനെ മറ്റുള്ള ജീവികളുടെ അഴുകിയ ശവമൊക്കെ ഒപ്പോസങ്ങൾ തിന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വണ്ടികൾ കുതിച്ചു വരിക. ഇങ്ങനെ വണ്ടികൾ തൊട്ടടുത്തെത്തുമ്പോൾ പെട്ടെന്ന് ചാടി മറിഞ്ഞ് രക്ഷപ്പെടുന്നതിന് പകരം ഒപ്പോസങ്ങൾ അപ്പോഴും ഈ ചത്ത അഭിനയം പുറത്തെടുക്കും. അതായത് ചത്തതുപോലെ അവിടെ തന്നെ കിടക്കും. പിന്നെ എന്താണ് സംഭവിക്കുക എന്നറിയാമല്ലോ. അങ്ങനെ പുതിയൊരു റോഡ് കിലൂടി ഉണ്ടാവും. വണ്ടി കയറി അവർ ശരിക്കും ചാവും. ഒപ്പോസങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള അഭിനയമൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അതായത് കറക്റ്റ് സമയത്തൊന്നും അവർക്കിങ്ങനെ ചത്ത് വീഴാൻ പറ്റില്ല. എങ്കിലും വേഗത്തിൽ തന്നെ അവരും ഇതൊക്കെ പഠിച്ചെടുക്കും. ഇത്തരത്തിൽ അതിജീവനത്തിന്റെ ഭാഗമായിട്ട് ചത്തതുപോലെ അഭിനയിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ധാരാളം ജീവികൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അവയെ പറ്റിയിട്ടൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒപ്പോസത്തെ കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഡൈഡെൽഫിഡെ എന്ന കുടുംബത്തിൽപ്പെട്ട ഒരു മർസൂപ്പിയൻ സസ്തനിയാണ് ഒപ്പോസം. ഡൈ എന്ന് പറഞ്ഞാൽ 2 എന്ന് നമുക്കറിയാം. ഡെൽഫസ് എന്ന് പറഞ്ഞാൽ ഗർഭാശയം എന്നാണ് അർത്ഥം. അതായത് 2 ഗർഭാശയമുള്ള തരം ജീവികൾ. ഇവർ കുഞ്ഞുങ്ങളെയൊക്കെ ഗർഭാശയത്തിൽ വളർച്ച പൂർത്തിയാകാതെയാണ് പ്രസവിക്കുക. ഇങ്ങനെ പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ വയറിനോട് ചേർന്നിട്ടുള്ള ഒരു സഞ്ചിയിലാണ് പിന്നീടുള്ള കുറേ കാലം വളരുക. നമ്മുടെ

ആസ്ട്രേലിയയിലുള്ള കാംഗ്രൂകളെ പോലെ. ഡൈഡെൽഫിസ് വെർജീനിയാന എന്നാണ് ഈ വെർജീനിയൻ ഒപ്പോസങ്ങളുടെ ശാസ്ത്രനാമം. വടക്കേ അമേരിക്കയിൽ ദക്ഷിണ കാനഡ മുതൽ ഉത്തര കോസ്റ്റോറിക്ക വരെയുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായിട്ട് ഇവരെ കാണുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂച്ചയുടെ വലിപ്പമുള്ള വലിയൊരു എലിയെ പോലെയാണ് ഒപ്പോസത്തെ കണ്ടാൽ തോന്നുക. ഒപ്പോസം എന്നതിലെ ഓ പലപ്പോഴും ഉപയോഗിക്കാതെ വെറും പോസം എന്ന് മാത്രമാണ് ഈ ജീവികളെ പലപ്പോഴും വിളിക്കുക. ആൺപോസങ്ങളായിരിക്കും വലിപ്പം കൂടിയവ. 2-3 കിലോയോളം ഭാരമുണ്ടാവും ഇവർക്ക്. 33 സെന്റിമീറ്റർ മുതൽ 55 സെന്റിമീറ്റർ വരെ ഉണ്ടാവും ഇവരുടെ ശരീരത്തിന്റെ നീളം. ഏകദേശം അത്ര തന്നെ, 25 മുതൽ 54 സെന്റിമീറ്റർ വരെ നീളമുള്ള ഒരു വാലും ഉണ്ടാവും. മുഖത്തെ രോമങ്ങളൊക്കെ വെളുപ്പ് നിറത്തിലും ബാക്കിയുള്ളതൊക്കെ ചാര നിറത്തിലും ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക. എങ്കിലും പ്രാദേശികമായിട്ട് ചില വർണ്ണ വ്യത്യാസങ്ങളൊക്കെ ഇവരിൽ ഉണ്ടാവും. നീണ്ട മൂക്ക്, അതിൽ രോമമില്ലാത്ത അഗ്രഭാഗം, വൃത്താകൃതിയില്ല, രോമമില്ലാത്ത ചെവികൾ, കറുത്ത കണ്ണുകൾ, അതുപോലെ രോമമില്ലാത്ത നീണ്ട വാല് ഒക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ. ഈ രോമമില്ലാത്ത വാല് ചുറ്റിപ്പിടിക്കാനും ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകാനും ഒക്കെ ഒപ്പോസങ്ങൾ ഉപയോഗിക്കാറുണ്ട്. രോമമില്ലാത്തതിനാൽ തന്നെ ഇവയുടെ വാലും അതേപോലെ ചെവിയുടെ അഗ്രങ്ങളും ഒക്കെ ചിലപ്പോൾ തണുപ്പിൽ മരവിച്ചു പോയിട്ട് സ്നോബൈറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇവരുടെ വാ നിറയെ പല്ലുകളുണ്ട് എന്നുള്ളതാണ്. 50 പല്ലുകളുള്ള ഒരു മാർസൂപ്പിയൻ ഇവർ മാത്രമാണ്. ഇത്രയധികം പല്ലുകളുള്ള ഈ താടിയെല്ലുകൾ ഇങ്ങനെ സ്ലോ മോഷനിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചലിക്കുന്നത് കാണുമ്പോൾ അല്പം തമാശ തോന്നും നമുക്ക്. ഇവരുടെ ശരീര വലിപ്പവുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ വളരെ ചെറുതാണ് ഇവയുടെ തലച്ചോറിൻ്റെ അളവ്. എൻകഫലൈസേഷൻ കോഷ്യന്റ് ഏറ്റവും കുറവുള്ള ഒരു മാർസൂപ്പിയൻ ജീവിയാണിത്. റാക്കൂണുകളുടെ തലച്ചോറിൻ്റെ ഒക്കെ വലിപ്പത്തിൻ്റെ 1/5 മാത്രമാണ് ഒപ്പോസങ്ങളുടെ തലച്ചോറിൻ്റെ വലിപ്പം. മരപ്പൊത്തുകളിലും നാളങ്ങളിലും ഒക്കെ കഴിയുന്ന ഇവർ ഇപ്പോൾ ഈ നഗരങ്ങളോട് ചേർന്നിട്ടുള്ള വീടുകളുടെ പോർച്ചുകളിലടക്കം താമസിക്കുന്നുണ്ട്. രാത്രിയാണ് ഇവരെ ഇര തേടുക. എന്തു കഴിക്കുന്ന ഒംനിവോറസ് സ്വഭാവമാണ് ഇവർക്ക്. പഴങ്ങൾ, പ്രാണികൾ, പലതരത്തിലുള്ള ജീവികൾ, അഴുകിയ വസ്തുക്കൾ, ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ഒക്കെ ഇവർ കഴിക്കും. ഈ ഒംനിവോറസ് സ്വഭാവം ഉള്ളത് കൊണ്ടായിരിക്കും ഇവരുടെ വംശം ഉറ്റിയറ്റ് പോകാതെ ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ ഇപ്പോഴും ബാക്കിയായത്. നമ്മൾ മനുഷ്യരൊക്കെ പരിണമിച്ചുണ്ടായിട്ട് 3 ലക്ഷം വർഷത്തിനടുത്ത് മാത്രമല്ലേ കാലമായിട്ടുള്ളൂ. 2 കോടി വർഷം പഴക്കമുള്ള ഒപ്പോസത്തിൻ്റെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ലക്ഷക്കണക്കിന് വർഷമായിട്ട് വലിയ മാറ്റമൊന്നും ഇല്ലാതെ ഈ ജീവി ഈ ഭൂമിയിൽ ഇങ്ങനെ തന്നെ ജീവിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇവരെ ജീവിക്കുന്ന ഫോസിലുകൾ എന്നും വിളിക്കാറുണ്ട്. മാർസൂപ്പിയൻ സസ്തനികളും നമ്മളെപ്പോലെയുള്ള സസ്തനികളും തമ്മിൽ പ്രധാനമായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. ഇവർക്കും പ്ലാസൻ്റ മറുപിള്ളയുണ്ടെങ്കിലും നമ്മളെപ്പോലുള്ള സസ്തനികളിൽ ഉള്ളതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ ലഭ്യമാകും വിധത്തിൽ വികസിച്ചവയല്ല അത്. അതിനാൽ തന്നെ വളരെ നേരത്തെയാണ് പ്രസവം നടക്കുക. വളരെ കുറഞ്ഞ ഗർഭകാലം മാത്രമാണ് ഇവർക്കുള്ളത്, 12 മുതൽ 14 ദിവസം വരെ മാത്രം. മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം, ഡൈഡെൽഫിഡെ എന്ന് പറയുന്ന ഈ കുടുംബക്കാർക്കൊക്കെ 2 ജനനേന്ദ്രിയങ്ങളും കൂടി ഉണ്ടാവും. പെണ്ണിന് 2 ആയിട്ട് പിരിഞ്ഞ 2 വജൈനകൾ, അതുപോലെ 2 ഗർഭാശയം ഒക്കെ ഉണ്ടാവും. ആണിൻ്റെയും ലിംഗം പെൺ ഒപ്പോസത്തിൻ്റെ 2 വജൈനക്ക് യോജിക്കുന്ന വിധത്തിൽ അഗ്രഭാഗം 2 ആയിട്ട് പിരിഞ്ഞ വിധത്തിലാണ് ഉണ്ടാവുക. വളരെ പെട്ടെന്ന് തന്നെ പ്രസവം നടക്കുമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ വളരെ നേരത്തെ പിറന്നു വീഴുന്ന ഈ ഇത്തിരി കുഞ്ഞന്മാർക്ക് ഒരു തേനീച്ചയുടെ വലിപ്പം മാത്രമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ജനിച്ച് വീണ ഉടനെ തന്നെ കണ്ണുകീറാതെ ഈ കുഞ്ഞുങ്ങൾ തപ്പിപ്പിടിച്ച് അമ്മയുടെ വയറിന് അടിയിലുള്ള ആ സഞ്ചി കണ്ടെത്തും. എന്നിട്ട് അതിനുള്ളിൽ കയറും. ആസ്ട്രേലിയയിലെ കാംഗ്രൂകളെ പോലെ പിന്നെ ഈ സഞ്ചിക്കുള്ളിലാണ് ഇവയുടെ വളർച്ച. ഈ സഞ്ചിക്കുള്ളിൽ നിന്നും പാൽ കുടിച്ച് 2-3 മാസം ഇവർ കഴിയും. ഒറ്റപ്രസവത്തിൽ തന്നെ ചിലപ്പോൾ 20 കുഞ്ഞുങ്ങൾ ഉണ്ടാകും. പക്ഷെ അവർക്കെല്ലാം തപ്പിപ്പിടിച്ച് ഈ സഞ്ചിയിലെത്താൻ കഴിയില്ല. ഇനി എത്തിയിട്ടും കാര്യമില്ല, അവിടെ ആകെ 13 മുലക്കണ്ണുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു കുതിരലാടത്തിൻ്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന 12 മുലക്കണ്ണുകളും അതിൻ്റെ നടുക്ക് ഒരു ഒറ്റ മുലക്കണ്ണും. അതിലെത്തി മുലക്കണ്ണുകൾക്ക് അടിച്ചു പിടിച്ച് പാൽ കുടിക്കാൻ കഴിഞ്ഞവർ അതിജീവിക്കുമെന്ന് മാത്രം. ഇങ്ങനെ പാൽ കുടിച്ച് വളർന്ന കുഞ്ഞുങ്ങൾ പതുക്കെ പുറത്തിറങ്ങി അമ്മയുടെ പുറത്ത് കയറിയിട്ടൊക്കെയാണ് കുറേ കാലം സഞ്ചരിക്കുക. അമ്മ ഇരതേടുന്നതൊക്കെ നിരീക്ഷിച്ച് അങ്ങനെയാണ് അവർ പഠിക്കുക. നല്ല രസമായിരിക്കുമല്ലോ 13 കുഞ്ഞുങ്ങളും ഈ കുതിരപ്പുറത്ത് കയറിയതുപോലെ അമ്മയുടെ ദേഹത്ത് കയറി ഇങ്ങനെ സഞ്ചരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കരടികൾ, സ്ലോത്ത് ബെയറുകളും ഇതുപോലെ കുഞ്ഞുങ്ങളെ പുറത്ത് കയറ്റിയിട്ടാണ് ഇങ്ങനെ സഞ്ചരിക്കുക അമ്മമാർ. പക്ഷേ ഒപ്പോസങ്ങളുടെ 13 കുഞ്ഞുങ്ങളും ഒക്കെ അതിജീവിച്ച് വളർന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 10-ൽ 1 മാത്രമാണ് പലപ്പോഴും ബാക്കിയാവുക. 4 മാസം കഴിയുമ്പോഴേക്ക് തന്നെ ഇവർ അമ്മയെ വിട്ട് ഒറ്റയ്ക്കുള്ള ജീവിതം ആരംഭിക്കുകയും ചെയ്യും. ഇവർ പൂച്ചയുടെയൊക്കെ വലിപ്പമുള്ള വലിയ ജീവിയാണെങ്കിൽ കൂടി ഇവരുടെ ആയുസ് വളരെ കുറവാണ്. അതായത് ഇവർ വാർദ്ധക്യത്തിലേക്ക് വളരെ വേഗത്തിൽ നടന്നെടുക്കും. 2-3 വർഷം മാത്രമാണ് ഇവർ സ്വാഭാവികമായിട്ട് ജീവിക്കുക. അതോടുകൂടി അവർ ചത്തുപോകും. നമ്മൾ കൂട്ടിലിട്ടൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവ 4 വർഷം വരെ ജീവിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. മരണം ഇങ്ങനെ വേഗത്തിൽ എത്തുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഇവർ ഇങ്ങനെ ഒപ്പോസങ്ങൾ ഇങ്ങനെ മരണം അഭിനയിക്കുന്നതും. സ്വന്തം രോമത്തിലുള്ള ചെള്ളുകളെ, ടിക്കുകളെയൊക്കെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് സമർത്ഥന്മാരാണ് ഒപ്പോസങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ചെള്ളുകൾ മൂലം പകരുന്ന ലൈം ഡിസീസ്, റോക്കി മൗണ്ടൈൻ സ്പോട്ടഡ് ഫീവർ പോലുള്ള രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പരോക്ഷമായിട്ട് ഒപ്പോസങ്ങൾ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പെരിച്ചാഴിയോടൊക്കെ നമുക്കുള്ളതുപോലെ വൃത്തിയില്ലാതെ ഉപദ്രവിക്കുന്ന ജീവിയാണ് എന്നുള്ള ഒരു തരം അകൽച്ച

ഈ ജീവികളോട് ആ നാട്ടുകാർക്കുണ്ട്. സത്യത്തിൽ ഇവർ പാവങ്ങളാണ്. ജൈവാവശിഷ്ടങ്ങളൊക്കെ തിന്ന് നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കുന്നതിൽ സഹായിക്കുന്നവർ കൂടിയാണ്. എങ്കിലിവർ നമ്മളെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു തരം ഹിസ്സിങ് സൗണ്ട് അല്ലെങ്കിൽ ഒരു മുരൽച്ച പോലെയുള്ള ഒരു ശബ്ദമൊക്കെ ആയി വായൊക്കെ തുറന്നു പിടിച്ച് നിൽക്കും. അത് കാണുമ്പോൾ ചിലപ്പോഴും നമുക്ക് ഇത് ചില പേപ്പട്ടിയുടെയൊക്കെ രൂപം പോലെയൊക്കെ തോന്നുന്നതുകൊണ്ട് തന്നെ പലരും ഇത് റാബീസ് പരത്തും എന്ന് ഭയപ്പെടുന്നവരാണ്. ശാരീരിക ഊഷ്മാവ് വളരെ കുറവുള്ളതിനാൽ തന്നെ ഇവയൊന്നും റാബീസ് വൈറസിൻ്റെ വാഹകരെ അല്ല. എങ്കിലും ക്ഷയം, എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ ഒപ്പോസങ്ങൾ വഴി പകരാറുമുണ്ട്. കൗതുകകരമായിട്ടുള്ള മറ്റൊരു കാര്യം, പല പാമ്പുകളുടെയും വിഷത്തോട് ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധമുണ്ട്. അതായത് നമ്മുടെ മൂർഖനും മണലിയും ഒന്നും കടിച്ചാലൊന്നും ഒപ്പോസങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. ആദ്യമായിട്ട് ഈ അത്ഭുത ജീവിയെ യൂറോപ്പിന് പരിചയപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് എക്സ്പ്ലോററായിട്ടുള്ള ക്യാപ്റ്റൻ ജോൺ സ്മിത്താണ്. 1601 അദ്ദേഹത്തിൻ്റെ സഹായിയുടെ കുറിപ്പുകളുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് പന്നിയുടെ തലയും പൂച്ചയുടെ ശരീരവും എലിയുടെ വാലുമുള്ള ഒരു ജീവിയെ കണ്ടു. അത് അതിൻ്റെ വയറിലുള്ള ഒരു സഞ്ചിയിലാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് എന്നാണ്. ആസ്ട്രേലിയയും കാംഗ്രൂവും ഒന്നും അന്ന് യൂറോപ്പിന് അറിയാത്തൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു അത്ഭുത ജീവിയായിട്ട് തന്നെയാണ് അന്ന് കണക്കാക്കിയിരുന്നത്. അപ്പോൾ പോസത്തെപ്പോലെ ഇതേപോലെ മരണ അഭിനയ ജീവിതം നടത്തുന്ന മറ്റു കുറച്ച് ജീവികളുമുണ്ട്. അവയെ കൂടി പരിചയപ്പെടാം. പിസോറാം മിറബിലിസ് എന്ന ശാസ്ത്രനാമമുള്ള ഒരു ചിലന്തിയുണ്ട്. അതിലെ പെൺചിലന്തി ഇണചേരലിനിടയിൽ ആൺചിലന്തിയെ തിന്നുന്ന സ്വഭാവക്കാരാണ്. ഇണചേരലിനിടയിൽ പെൺചിലന്തി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ആൺചിലന്തി ചിലപ്പോൾ ഈ ചത്ത അഭിനയം പുറത്തെടുക്കാറുണ്ട്. ചിലന്തികളുടെ കൂട്ടത്തിൽ സാധാരണയായിട്ട് പെൺചിലന്തികളായിരിക്കും വലിപ്പം കൂടിയത്. ആൺചിലന്തികൾ വളരെ ചെറുതുമായിരിക്കും. ഇണചേരാനെത്തുന്ന പിസോറാം മിറബിലിസ് ആൺചിലന്തി വലിയ ന്യൂപിറ്റൽ ഗിഫ്റ്റ്, അതായത് സമ്മാനമൊക്കെ ആയിട്ടാണ്, ഭക്ഷണ സമ്മാനമൊക്കെ ആയിട്ടാണ് പലപ്പോഴും വരിക. ഇവിടെ ഒന്നും പിടിച്ച ഏതെങ്കിലും ജീവിയെ ആദ്യം തിന്നാൻ കൊടുക്കും. ആർത്തിക്കാരായിട്ടുള്ള പെൺചിലന്തി ഈ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്ന തീറ്റ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പതുക്കെ ആൺചിലന്തി പെൺചിലന്തിയുടെ ദേഹത്ത് വലിഞ്ഞു കയറി ബാഹ്യലൈംഗിക അവയവമായിട്ടുള്ള എപ്പിഗൈനിൽ ബീജം നിക്ഷേപിക്കും. അപ്പോഴും അതീവ ജാഗ്രതയോടുകൂടിയിട്ട് അതിൻ്റെ ഒരു കാലം നീട്ടി ഭക്ഷണ സമ്മാനത്തിൽ തന്നെ ആൺചിലന്തി ഇറുക്കി വെച്ചിട്ടുണ്ടാകും. പെൺചിലന്തിയെ സമ്മാനവുമായിട്ട് സ്ഥലം കാലിയാക്കാൻ ശ്രമിക്കുമ്പോഴോ ഇണയെ പിടിച്ച് തിന്നാൻ ശ്രമിക്കുമ്പോഴോ ഉടനെ തനോട്ടോസിസ് പരിപാടി പുറത്തെടുക്കും. അതായത് ചത്തുകിടക്കൽ, ചത്തു മലച്ചതുപോലെ കാലുകൾ നിവർത്തി പിടിച്ചങ്ങ് കിടക്കും. പെൺചിലന്തി സമ്മാന ഭക്ഷണവും എടുത്തോടി എവിടെയെങ്കിലും വീണ്ടും നിന്ന് അത് തിന്നു തുടങ്ങുമ്പോൾ ഈ ചത്തഭിനയം മതിയാക്കി വീണ്ടും പതുക്കെ അടുത്തുകൂടും. എന്നിട്ട് മുകളിൽ കയറി ഇണചേരൽ തുടരും. അതീവ അപകടം പിടിച്ചതാണെങ്കിലും ഈ മരണ അഭിനയം മൂലം ഇണചേരാതെ ചാവാനുള്ള സാധ്യത വളരെയധികം കുറക്കാൻ ആൺചിലന്തികൾക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ കോമൺ ഹാക്കർ എന്ന് പറയുന്ന തരം തുമ്പികളിൽ ആൺതുമ്പികൾ മാരകമായിട്ട് ആക്രമിച്ചിട്ടാണ് പെൺതുമ്പികളുമായിട്ട് ഇണചേരുക. ഇത്തരത്തിൽ വളരെ ഭീകരമായിട്ട് ഇണചേരുന്ന തുമ്പികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പെൺതുമ്പികൾ പറക്കുന്നതിനിടയിൽ ചത്തതുപോലെ അഭിനയിച്ചിട്ട് താഴോട്ട് വീഴും. ഇതുപോലെ അക്വേറിയങ്ങളിൽ വളർത്തുന്ന ഗോൾഡ് ഫിഷ്, പാരഡൈസ് ഫിഷ് തുടങ്ങിയ പലതരത്തിലുള്ള മീനുകളും എന്തെങ്കിലും അപകടം വരുന്നു എന്ന് തോന്നിയാൽ ചത്തതുപോലെ കിടക്കുന്ന സ്വഭാവമുള്ളവരാണ്. ഈ അക്വേറിയങ്ങളുടെ ചില്ലുകൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവയെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇവ ഭയന്നിട്ട് ഇങ്ങനെ ചത്തതുപോലെ അടിമറിഞ്ഞ് ചിറകുകൾ അനക്കാതെ ശ്വാസമൊക്കെ കുറച്ച് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ജപ്പാനിൽ കാണുന്ന ഒരു തരം പിഗ്മി പുൽച്ചാടികളുണ്ട്. അവയുടെ ചത്തഭിനയം വളരെ രസകരമാണ്. തവളകളുടെയൊക്കെ മുന്നിൽ പെട്ടാൽ അവ ഇപ്പോൾ വിഴുങ്ങും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കിടപ്പുണ്ട്. ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഓരോ ദിശയിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കാലുകൾ പല ദിശകളിലേക്ക് നീട്ടി നിവർന്ന് അങ്ങനെ അങ്ങ് കിടക്കും. കാലുകളും ശരീരത്തെ മൂടുന്ന പാളിയും പിൻഭാഗത്തെ മുനകളും ഒക്കെ ചറപറ നീട്ടി വടി പോലെ ഇങ്ങനെ വിറങ്ങലിച്ച് കിടക്കുന്ന ഇതിനെ എങ്ങനെ വിഴുങ്ങുമെന്നുള്ള ആശയക്കുഴപ്പത്തിലാവും തവള. അതായത് അതിൻ്റെ രൂപം അങ്ങനെയായിരിക്കും. ഇത് വായിൽ കൊള്ളില്ല എന്ന് കരുതിയിട്ട് തവള അതിനെ ഒഴിവാക്കും. ക്രിയോട്ടിറ്റിക്സ് ജപ്പോണിക്കസ് എന്ന് പറയുന്ന പുൽച്ചാടികളെ ഭക്ഷിക്കുന്ന റാണ നിഗ്രോ മെക്കുലേറ്റ എന്ന് പറയുന്ന തവളകൾ പക്ഷേ ഈ അഭിനയം കണ്ടാലും കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കും, ഇനി അനങ്ങുമോ എന്ന്, അഭിനയം നിർത്തുമോ എന്ന് നോക്കാൻ. ചിലയിനം കുഴിയാനകളും ഇത്തരത്തിലുള്ള ചത്തഭിനയം നടത്തുന്നവരാണ്. കുഴിയാനകൾ എന്ന് പറഞ്ഞാൽ തുമ്പികളുടെ ലാർവകളല്ല, ആൻലയൺ ലേസ്വിങ് എന്ന് പേരുള്ള മറ്റൊരു പ്രാണിയുടെ ലാർവയാണത്. ബ്രിസ്റ്റോൺ സർവകലാശാലയിൽ നടത്തിയ ഒരു പഠനത്തിൽ ഇങ്ങനെ കുഴിയാനകൾ 1 മണിക്കൂറോളം സമയം ചത്തതുപോലെ കിടക്കുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു തരം വണ്ടുകൾ ഇതുപോലെ 23 മിനിറ്റോളം ചത്തതായിട്ട് അഭിനയിച്ച് കിടക്കുന്നത് കണ്ടതായിട്ട് ഡാർവിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് എന്ന് സിനിമയിലെ ഡയലോഗ് മാത്രമല്ല അതിജീവനത്തിനുള്ള അവസാന ചാൻസ് എന്നുള്ള രീതിയിൽ പല ജീവികളും ഇങ്ങനെ ചത്തതായിട്ട് അഭിനയിക്കാറുണ്ട്. നമ്മുടെ തേരട്ടകൾ നുറുക്കുപോലെ ചുരുളുന്നതും ഈനാമ്പേച്ചികൾ എന്ന് വിളിക്കുന്ന ഉറുമ്പുതീനികൾ ഇങ്ങനെ ബോളു പോലെ ചുരുളുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള അതിജീവനത്തിന് വേണ്ടിയിട്ടാണ്. മുയൽ കുഞ്ഞുങ്ങളൊക്കെ ഷോക്കടിച്ച് ഫ്രീസായതുപോലെ അനങ്ങാതെ ഒറ്റ നിൽപ്പ് പുൽമേടുകളിലൊക്കെ നിൽക്കും. അത് പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചത്തഭിനയമല്ല, അത് ഫ്രീസിംഗ് എന്ന് പറയുന്ന വേറെ തന്നെ അതിജീവന തന്ത്രമാണ്. ചുറ്റുപാടുകളിൽ നിന്നും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചലനം നിശ്ചലമാക്കൽ. ക്ലിക്ക് ബീറ്റിലുകൾ എന്ന് പറയുന്ന ഒരു തരം ബീറ്റിലുകൾ ഇങ്ങനെ ചാടിത്തെറിച്ച് മുകളിലേക്ക് ഉയർന്ന് വീണ്ടും കവിഴ്ന്നൊക്കെ വീഴുന്ന ഒരു തരം വണ്ടുകൾ, അവയും ഇങ്ങനെ അപകടം മണത്തു കഴിഞ്ഞാൽ തെറിച്ച് വീണ് ചത്തതുപോലെ ഇങ്ങനെ അനങ്ങാതെ കിടക്കും. അപായമൊഴിഞ്ഞെന്ന്

0: പത്തതുപോലെ കിടന്നാൽ ചിലപ്പോൾ ഈ കിടക്കുന്ന ആൾ എൻ്റെ ശത്രുവും വെല്ലുവിളിയും അല്ല എന്ന് മനസ്സിലാക്കിയാൽ കരടി ചിലപ്പോൾ നമ്മളെ നോക്കി ഒഴിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടെന്നിരിക്കും. വേറൊരു കാര്യം, നമ്മുടെ നാട്ടിലെ സ്ലോത്ത് ബെയറുകൾ മനുഷ്യരെ കൊന്ന് തിന്നുന്നവരേ അല്ല.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഒപ്പോസത്തെ കുറിച്ചാണ്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇതോടുകൂടി ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: റേഡിയോ മലബാറിലിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം എൻ്റെ മെഴുതിരി അത്താഴങ്ങൾ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM. ചക്കരമുത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

പി ജയചന്ദ്രനും മഞ്ജരിയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഞാൻ സംവിധാനം ചെയ്യും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: കായികം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കായികത്തിലേക്ക് സ്വാഗതം.

കേരളത്തിലെ ഗ്രാമീണ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കളിയും വിനോദങ്ങളും. പ്രാക്തന വിനോദങ്ങളും കളികളും ദേശകാലാദികൾക്കും ശീതോഷ്ണങ്ങൾക്കും ആരോഗ്യനിലയ്ക്കും അനുഗുണമായിട്ടുള്ളവയാണ്. ജീവി എന്ന നിലയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സമൂഹങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമാണ് നാടൻ കളികളും വിനോദങ്ങളും. പരസ്പരം കീഴ്പ്പെടുത്താനുള്ള വാസനയുടെ സഫലീകരണമാണ് ഇത്തരം കളികളിൽ നിഴലിക്കുന്നത്. ഇതിനു പുറമെ ജീവിതായോധനത്തിന് വേണ്ടതായ മാർഗങ്ങൾ കുട്ടികൾ സ്വായത്തമാക്കുന്നതും കളികളിലൂടെയാണ്. ഇത്തരത്തിലുള്ള നിരവധി നാടൻ വിനോദങ്ങളാൽ സമ്പന്നമാണ് കേരളം. കുട്ടികൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രത്യേകം പ്രത്യേകം വിനോദങ്ങളും ഉണ്ടായിരുന്നു. സമൂഹജീവി എന്ന നിലയിൽ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി ഒരു കുട്ടി നേടിയെടുക്കേണ്ട കഴിവുകളെ വളർത്തിയെടുക്കാൻ പോകുന്നതാണ് മിക്ക ബാലക്രീഡകളും. സാറ്റു കളിക്കുമ്പോഴും കാക്കത്തൊട്ട് കളിക്കും മറ്റും കുട്ടിയെ ഒറ്റപ്പെടുത്തുകയാണ്. ഒറ്റപ്പെട്ട കുട്ടി അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പല ഘടകങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും വ്യക്തി വിധേയനാകേണ്ടി വരും. അപ്പോൾ ഭീരുവാകാതിരിക്കാനും അതിനെതിരെ പ്രതിരോധം തീർക്കുവാനും ഇത്തരം കളികളിൽ നിന്നുള്ള പരിശീലനം അവരെ സഹായിക്കും. യുവാക്കളുടെ കളികൾ മിക്കവയും കായിക പ്രധാനമാണ്. മെയ്വഴക്കത്തിനും ആരോഗ്യ പരിപാലനത്തിനും ഇത്തരം കളികൾ അവസരമൊരുക്കുന്നു. ഉദാഹരണത്തിന് കബഡി, കിളിത്തട്ടുകളി എന്നിവ. സ്ത്രീ വിനോദങ്ങളെല്ലാം തന്നെ ആയാസരഹിതമായവയാണ്. അക്ഷരക്കളി, കല്ലുകളി എന്നിവയെല്ലാം അതിനുദാഹരണമാണ്. ആയാസരഹിതവും ഇരിക്കുന്നിടത്തു നിന്ന് കളിക്കാൻ സാധിക്കുന്നവയുമാണ് വൃദ്ധരുടെ വിനോദങ്ങൾ. ചതുരംഗം, എട്ടും കുറ്റിക്കളി, പകിടകളി എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. കേരളത്തിന്റെ നാട്ടിൻപുറങ്ങളിൽ നിരവധി ഗ്രാമീണ വിനോദങ്ങളും കളികളും നിലവിലുണ്ട്. അവയിൽ മിക്കവയും ഇന്ന് പ്രചാരത്തിലില്ല. നാടൻ കളികളുടെ ഇടങ്ങൾ മറ്റു പല വിനോദങ്ങളും കയ്യേറി. കാലത്തിന്റെ കുത്തൊഴുക്കിനെയും പാശ്ചാത്യ പരിഷ്കാര ഭ്രമത്തെയും അതിജീവിച്ച് നാട്ടിൻപുറങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ചില പ്രധാന നാടൻ കളികളും വിനോദങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. കാരകളി, കുറ്റിപ്പന്തുകളി, അച്ചും തലയും കളി, പൂപ്പറിക്കാൻ പോരുന്നു, വട്ടം വട്ടം നാരങ്ങ, ഉറിയടി, കട്ടിയടി, ചെണ്ടടിച്ചു കളി, പറപറ, പെണ്ണിനെ തരുമോ, ചെമ്പഴുക്ക കളി, കണ്ണാരം പൊത്തി, കണ്ണുപൊത്തിക്കളി, സാറ്റുകളി, ചീട്ടുകളി, അമ്പെയ്ത്ത്, ഒട്ടകം, ആനക്കളി, അപ്പച്ചണ്ടക്കളി, ആട്ടക്കളി, കുട്ടിയും കോലും, ഉണ്ടയും കോലും, ഉപ്പുസോടി, തട്ടുപന്തുകളി, കൊത്തൻ കളി, കൊതിയൻ കളി, കുഴിപ്പന്തുകളി, കൊരട്ടക്കളി, അക്കുകളി, ലതികളി, നായും പുലിയും കളി, എട്ടും കുറ്റിയും കളി, ഏണിയും പാമ്പും, കണ്ണുകെട്ടിക്കളി, വട്ടുകളി, ചതുരംഗം, ചൂതുകളി, തൂപ്പുകളി, ഓണത്തല്ല്, തീപ്പെട്ടിക്കളി, പട്ടം പറത്തൽ, വാഴക്കയറ്റം, മുളകയറ്റം, വള്ളംകളി എന്നിങ്ങനെ ഒടുങ്ങാത്ത കളികളും വിനോദങ്ങളുമാൽ സമ്പന്നമാണ് നമ്മുടെ നാട്. ഈ കളികളുടെ വകഭേദങ്ങൾ മറ്റു ചില നാടുകളിലും കണ്ടെന്ന് വരാം. കളിക്കളം വിട്ടതും കളിക്കളം നിറഞ്ഞാടുന്നതുമായ കളികളെ പറ്റിയുള്ള അന്വേഷണങ്ങൾ പലപ്പോഴും എത്തി നിൽക്കുന്നത് പ്രാക്തന സാഹിത്യങ്ങളിലായിരിക്കും. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സവിശേഷമായ പന്തുകളികൾ നമുക്ക് കാണാം. ചൈനയിലെ പ്രാചീന വിനോദമായ സ്യൂച്ചു അഥവാ സ്ലിച്ചു, ജപ്പാനിലെ കൊമാരി, ഗ്രീക്കിലെ എപ്പിസ്കിറോസ്, റോമൻ കളിയായ ഹാർപെസ്റ്റം, ഇറ്റലിയിലെ കാൽമിയോ തുടങ്ങിയ വിനോദങ്ങളെ സംബന്ധിക്കുന്ന രേഖകൾ അതാതു രാജ്യങ്ങളിലെ പ്രാക്തന സാഹിത്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിപ്രാചീന കാലത്തെ വിനോദങ്ങളെ സംബന്ധിക്കുന്ന വ്യക്തമായ തെളിവുകളൊന്നും ലഭ്യമല്ല. ഇതിഹാസ പുരാണകാലം മുതൽക്കേയുള്ള കളികളെയും വിനോദങ്ങളെയും സംബന്ധിക്കുന്ന സൂചനകൾ ആ കൃതികളുടെ വരികൾക്കിടയിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ്. കേരളത്തിലെ പന്തുകളികളെ സംബന്ധിക്കുന്ന ആദ്യകാല പരാമർശങ്ങൾ പലതും നമ്മുടെ പ്രാക്തന സാഹിത്യങ്ങളിലുണ്ട്. ചതുരംഗം, വള്ളംകളി, മല്ലയുദ്ധം, അമ്പെയ്ത്ത്, ജലക്രീഡകൾ, ചൂതാട്ടം, കൈകൊട്ടിക്കളി, ചീട്ടുകളി തുടങ്ങിയ വിനോദങ്ങളെ സംബന്ധിക്കുന്ന ധാരാളം പരാമർശങ്ങൾ പ്രാക്തന സാഹിത്യങ്ങളിലുണ്ട്. സംഘകാല കൃതികൾ, നാടൻപാട്ടുകൾ, തുള്ളൽ പാട്ടുകൾ എന്നിവയിലെല്ലാം ഗ്രാമീണ കളികളെയും വിനോദങ്ങളെയും സംബന്ധിക്കുന്ന പരാമർശങ്ങളുണ്ട്. ഒരിക്കൽ കൗരവരും പാണ്ഡവരും പന്തുകളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ പന്ത് കിണറ്റിൽ വീണുപോയി. ഇതെടുക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവർക്ക് സാധിച്ചില്ല. ഇതിനിടയിലാണ് ദ്രോണാചാര്യരുടെ കടന്നുവരവ്. മന്ത്രം ജപിച്ച് അമ്പ് തൊടുത്ത് ദ്രോണാചാര്യർ കാരപ്പന്ത് പുറത്തെടുത്തു.
മഹാഭാരത വിവർത്തനങ്ങളിൽ നിന്ന് പന്തുകളിയെ സംബന്ധിച്ച് ലഭിക്കുന്ന സൂചനയാണിത്. ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായ പല നാടൻ കളികളെയും വിനോദങ്ങളെയും സംബന്ധിക്കുന്ന പരാമർശങ്ങൾ പഴയ നാടൻ പാട്ടുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആരോമിലുണ്ണി തന്റെ ചങ്ങാതിയായ അടിയോടിയെയും കൂട്ടി കാറുകളി കാണാൻ പോകുന്നതായി വടക്കൻ പാട്ടിൽ പറയുന്നുണ്ട്. കാരപ്പറമ്പിലും ചെന്നിതല്ലോ കാറവിളി മൂന്ന് വിളി വിളിച്ചു, വിളിച്ച വിളി കേട്ടു കാറപ്പിള്ളേർ, അഞ്ഞൂറും മുന്നൂറും പിള്ളേരെത്തി, രണ്ടായി പകുത്തു കളി തുടങ്ങി, ഉയർന്ന പുറം നോക്കി ആരോമുണ്ണി, കാറമണിക്കുട്ടി കളി തുടങ്ങി. തച്ചോളി ചന്തുവും കേളുവും കാറു കളിക്കാൻ പോയിരുന്നതായി ചില വടക്കൻ പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ പൊന്നിറഞ്ഞാൽ കഥ എന്ന തെക്കൻ പാട്ട് കഥയിൽ പൊന്നിറഞ്ഞാൽ തോഴിമാരോടൊപ്പം പന്തടിച്ചു കളിക്കുന്നതായി പരാമർശിക്കുന്നു. ഇതുകൂടാതെ കതിവനൂർ വീരൻ തോറ്റത്തിലും ഊർപ്പഴച്ചിത്തോട്ടത്തിലും സംഘകാല കൃതിയായ മണിമേഖല, ഗുണ്ടറ്റിന്റെ മലയാളം മലയാളം നിഘണ്ടു, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, റിച്ചാർഡ് കോളിൻസിന്റെ മലയാളം നിഘണ്ടു, ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദതാരാവലി തുടങ്ങിയവയിലെല്ലാം പന്തുകളെ ബന്ധപ്പെടുത്തുന്ന പരാമർശങ്ങളുണ്ട്. ഇവയെല്ലാം വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ സമൃദ്ധമായ പന്തുകളി പാരമ്പര്യത്തിന്റെ ഇന്നലകളെയാണ്. ലോകത്താകമാനം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പന്തുകൊണ്ടുള്ള കളികൾ കാണുവാൻ കഴിയും. കളിക്കുന്ന രീതിയിൽ മാത്രമല്ല പന്തിന്റെ രൂപത്തിലും വ്യത്യാസങ്ങളുണ്ട്. ഫുട്ബോളിന് വളരെ വലിപ്പമുള്ള പന്താണെങ്കിൽ ബാഡ്മിന്റൺ കളിക്കാൻ ഉപയോഗിക്കുന്ന പന്ത് വലിപ്പം കുറഞ്ഞതും പഞ്ഞിക്കെട്ട് പോലുള്ളതുമാണ്. അതുപോലെ ക്രിക്കറ്റ്, ടെന്നീസ് ബോൾ, ബേസ്ബോൾ, ഹോക്കി, വോളിബോൾ, ഹാൻഡ്ബോൾ, ഗോൾഫ്, ടേബിൾ ടെന്നീസ് തുടങ്ങിയ കളികളിൽ ഉപയോഗിക്കുന്ന പന്തുകൾക്കും വൈവിധ്യമുണ്ട്. ഓരോ ദേശത്തിനും അതിൻ്റെതായ തനിമ വെളിപ്പെടുത്തുന്ന ചില വിനോദങ്ങൾ കാണുവാൻ കഴിയും. കുട്ടനാട്ടുകാർക്ക് വള്ളംകളി പോലെ, തൃശ്ശൂരുകാർക്ക് പുലികളി പോലെ, കോട്ടയക്കാർക്ക് ആവേശം പകരുന്ന ഒരു വിനോദമാണ് തോൽപ്പന്ത് കളിയെന്നും അറിയപ്പെടുന്ന നാടൻ പന്തുകളി. കോട്ടയം ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളായ പാമ്പാടി, പുതുപ്പള്ളി, മീനടം, പാത്താമുട്ടം, തോട്ടയ്ക്കാട്, വാഗത്താനം, അയ്യൽ, മുട്ടമ്പലം, പാറമ്പുഴ, തൃക്കൊടിത്താനം, കുറിച്ചി, കൂരോപ്പട, ഇല്ലിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ പതിറ്റാണ്ടുകളായി നാടൻ പന്തുകളി വളരെ ആവേശത്തോടെ നടത്തിപ്പോരുന്നു. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആവേശത്തിലാക്കുന്ന നാടൻ പന്തുകളിയിലെ പന്ത് മറ്റു പന്തുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. മുതിർന്നവർ തുക കൊണ്ടുണ്ടാക്കിയ പന്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുട്ടികൾ തെങ്ങോല കൊണ്ടോ പനയോല കൊണ്ടോ മെടഞ്ഞെടുക്കുന്ന ഓലപ്പന്താണ് ഉപയോഗിക്കുന്നത്. ആ കാലക്രമത്തിൽ തുണിപ്പന്തിലേക്കും റബ്ബർ പന്തിലേക്കും വഴിമാറി കളിക്കുപയോഗിക്കുന്ന തോൽപ്പന്ത് ഇളം കണ്ണിന്റെ തുകൽ പാകപ്പെടുത്തിയെടുത്ത് 3 മുതൽ 6 ഇഞ്ച് വരെ വ്യാസമുള്ള പരന്നുരുണ്ട പന്താണ് ഉപയോഗിക്കുന്നത്. തുകലുകൊണ്ടുണ്ടാക്കുന്ന ഉറയ്ക്കകത്ത് നാടൻ പഞ്ഞി അല്ലെങ്കിൽ ചകിരിയോ മറ്റോ നിറച്ച് തുന്നിക്കെട്ടിയാണ് പന്ത് രൂപപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ നിർമ്മിച്ച തോൽപ്പന്തിന്റെ ഇരുവശങ്ങളിലും ചെമ്പരത്തിപ്പൂവ് തേച്ചു പിടിപ്പിച്ച് പന്ത് മയക്കിയെടുക്കുന്നു. 1970കൾക്ക് ശേഷമാണ് തുകൽപ്പന്ത് വ്യാപകമാകുന്നത്. അതുവരെ സാധാരണ മത്സരങ്ങളിൽ തുണിപ്പന്താണ് ഉപയോഗിച്ചിരുന്നത്. കൊച്ചുകുട്ടികൾ നാടൻ പന്തുകളിക്ക് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് ഓലക്കാലുകൊണ്ട് മെടഞ്ഞെടുത്ത ഓലപ്പന്തുകളാണ്. ചിലയിടങ്ങളിൽ വാഴയിലയും വാഴനാരും കൊണ്ടുണ്ടാക്കുന്ന ഇലപ്പന്തുകളും ഉപയോഗിച്ചിരുന്നു. പിന്നീട് കുട്ടികൾ തുണിപ്പന്ത് ഉപയോഗിച്ചു തുടങ്ങി. കോട്ടൺ തുണിയും റബ്ബർ പാലും ഉപയോഗിച്ചാണ് പന്ത് നിർമ്മിക്കുന്നത്. മുതിർന്നവർ മൈതാനങ്ങൾ കൈയടക്കുമ്പോൾ കുട്ടികളുടെ കളി ഇടവഴികളിലും മറ്റുമായിരുന്നു. കുട്ടികൾക്കായി നാടൻ പന്തുകളിയുടെ ടൂർണമെന്റുകൾ പോലും പല ക്ലബുകളും നടത്തിയിരുന്നു. കളിക്കളത്തിന്റെ കാര്യത്തിലും വൈവിധ്യങ്ങൾ കാണുവാൻ സാധിക്കും. 55 മീറ്റർ നീളവും 22 മീറ്റർ വീതിയുമുള്ള ദീർഘചതുരാകൃതിയാണ് കളിക്കളത്തിന്. ക്രീസിന്റെ നീളം 2 ആയിരിക്കും. അതിർത്തികൾ കുമ്മായം കൊണ്ട് അടയാളപ്പെടുത്തുന്ന കളിക്കളത്തിന്റെ 4 മൂലകളിലും കൊടിക്കാലുകൾ ഉയർത്തുന്നത് പതിവാണ്. മൈതാനത്തിന്റെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് കളിക്കളത്തിന് വ്യത്യാസമുണ്ടാകും. ആദ്യകാലത്ത് വീടിന്റെ തൊടിയിലോ അമ്പലമുറ്റത്തോ പള്ളിമുറ്റത്തോ കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിലോ ആണ് നാടൻ പന്തുകളി അരങ്ങേറിയിരുന്നത്.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ശ്രോതാക്കൾ അഭിനയിച്ച് ചനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ചിത്ര

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചിത്രപരിചയത്തിൽ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ്. 29 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസമാണ് മമ്മൂട്ടിയെ നായകനാക്കി ഫാസിൽ സംവിധാനം ചെയ്ത സൂപ്പർഹിറ്റ് ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ് പുറത്തിറങ്ങുന്നത്. ഫാസിൽ രജനിയും സംവിധാനവും നിർവഹിച്ച് 1992 പുറത്തിറങ്ങിയ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം സുരേഷ് ഗോപി, ശോഭന, സീനാദാദി, മാസ്റ്റർ ബാദുഷ, ശങ്കരാടി എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ എത്തിയത്.
1: ഗുഡ് മോർണിംഗ്. എന്റെ ക്ലാസ്സിലെ കുട്ടിയാ അപ്പു.
2: ഹായ് അപ്പു.
1: ഹായ്.
2: അപ്പുവിനെ കൂട്ടിട്ട് പോവാൻ ആരും വന്നില്ലേ?
1: വരും, എന്റെ പപ്പ വരും.
2: മമ്മിയോ?
1: മമ്മി വരില്ല.
2: അതെന്താ?
1: മമ്മി മരിച്ചു പോയതാ.
2: ഞങ്ങള് വരട്ടെ അപ്പു.
1: ഓക്കേ.

0: നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ഒരു കുട്ടിയോടൊപ്പം അഭിനയിച്ച ചിത്രമായിരുന്നു പപ്പയുടെ സ്വന്തം അപ്പോസ്. അച്ഛൻ മകൻ സ്നേഹം പറയുന്ന ചിത്രങ്ങൾ കുറവായിരുന്നു അല്ലേ? എങ്കിലും ഇന്നും ആ സിനിമയെക്കുറിച്ച് മലയാളക്കാരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് അത്രമാത്രം ഹൃദയസ്പർശിയായത് കൊണ്ടാണ് അല്ലേ?
1: അതെ, വരാനായിട്ട് ഇറങ്ങി ഒരുങ്ങിയതാ. അപ്പോഴാ മൈസൂറിന് മൂന്നാല് സ്നേഹിതന്മാര് വന്നു വിട്ടത്. പിന്നെ അവരുമായിട്ട് അങ്ങോട്ട് കൂടി. അപ്പോ വീട്ടിൽ ചെല്ലുമ്പോ പപ്പ അവിടെ ഉണ്ടാവും.
2: പോയി പറഞ്ഞേക്ക്, ഞാൻ വരുന്നില്ലെന്ന്.
1: കുട്ടി പറയണത് കേക്കൂ, നിക്കൂ നിക്കൂ. കുട്ടി അവിടെ നിക്കൂ, ഞാൻ പറയണത് കേക്കൂ. അലവലാതി ഇനിയിപ്പോ ഇവിടുന്ന് ചുരുട്ടിക്കെട്ടിക്കൊണ്ട് പോവാനാ ബുദ്ധിമുട്ട്.
3: എന്താ അപ്പൂ, എന്താ കാര്യം? കാര്യം പറ അപ്പൂ.
2: എന്നെ കൂട്ടിട്ട് പോവാൻ പപ്പ വന്നില്ല.
3: എന്തേ കുട്ടിയുടെ പപ്പ വന്നില്ല? ഞാൻ എഴുതിയിരുന്നാണല്ലോ ഇപ്രാവശ്യം കൂട്ടിട്ട് പോവാൻ തീർച്ചയായും വരണോന്ന്. വല്ലപ്പോഴോ വരുന്നില്ല. ഇങ്ങനെയുള്ള നീണ്ട അവധിക്ക് പോകുമ്പോഴെങ്കിലും വിളിച്ചോണ്ട് പോവാൻ വന്നൂടെ.
1: എന്റെ പൊന്നു ടീച്ചറെ, കഥ അറിയാതെ ആട്ടം കാണല്ലേ. എങ്ങനെയെങ്കിലും ഒന്ന് മടക്കി കിട്ടി ഇങ്ങോട്ട് താ, ഞങ്ങൾ ആ വണ്ടി വരെ ഒന്ന് കൊണ്ടുപോട്ടെ.
3: സാരമില്ല അപ്പു, അപ്പു ചെല്ലേ. ഞാൻ പറഞ്ഞോളാം ഹെഡ്മാസ്റ്ററോട്. കരയണ്ട അപ്പു ചെല്ലേ.
1: വാ നമുക്ക് പോവാം.

0: ഈ അവധിക്ക് പപ്പ അപ്പൂസിനെ എങ്ങോണ്ട് എങ്ങോണ്ടൊക്കെ കൊണ്ടുപോകാൻ പോവാ.
1: എവിടൊക്കെ?
0: അതൊക്കെ കണ്ടോ.
1: ഐസ്ക്രീം കുടിക്കാൻ കൊണ്ടുപോവോ?
0: അയ്യേ, അതൊക്കെ നിസ്സാരമല്ലേ, അതിപ്പോ ദിവസം പോവാലോ.
1: എന്നാ ഹോർസ് റൈഡിംഗ് കൊണ്ടുപോവോ?
0: പിന്നെന്താ, വേണ്ടി വന്നാൽ ഒരു കുതിരയെ തന്നെ മങ്ങേക്കാം. എന്താ പണിക്കലേ?
2: ആ അതെ അതെ.
1: പിന്നെ കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരുമോ?
0: അതിപ്പോ നാളെ മുതൽ പഠിക്കാലോ. ഈ വെക്കേഷൻ കഴിയുമ്പം അപ്പൊ ഈ കാർ ഓടിച്ചായിരിക്കും സ്കൂളിൽ പോവാ.
2: ഓണടിക്കണം കേട്ടോ, ഓണടിക്കണം.

0: ഭാര്യ ഭാമയുടെ മരണം താങ്ങാനാവാതെ ബാലചന്ദ്രന്റെ തന്റെ ജോലിയിലേക്ക് തിരിയുകയായിരുന്നു. ഈ പ്രക്രിയക്കിടയിൽ അവൻ തന്റെ ഏക മകനായ അപ്പുവിനെ മനഃപൂർവ്വം അവഗണിക്കുന്നു. അവധിക്കാലത്ത് അപ്പു തന്റെ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബാലചന്ദ്രൻ അവനോട് പലതും വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ ജോലിയിൽ കുടുങ്ങിയതിനാൽ അവയൊന്നും നിറവേറ്റാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ അപ്പു തന്റെ നാനി മീനാക്ഷിയുമായി ചങ്ങാത്തത്തിലാകുന്നു. ഇത് ബാലചന്ദ്രനെ ദേഷ്യം പിടിപ്പിക്കുന്നു.
1: ഞാൻ മീനാക്ഷി, മിന്നു വിളിച്ചോളൂ, അതാ എനിക്കിഷ്ടം. ഞാൻ അപ്പൂസിനെ കാണാൻ വന്നതാ, നോക്കാൻ വന്നതാ. മിന്നു

0: ആ കൊച്ചു വന്നിട്ടുണ്ട്.
1: ഏത് കൊച്ച്?
0: അപ്പുന് നേരെയാക്കാൻ.
1: അപ്പുന് നേരെയാക്കണം, അവനെന്താ വളർന്നായിരിക്കുന്നത്?
0: അതല്ല, അപ്പുന് നേരെ ജോബിയാക്കാൻ ഗോപൻ സാറിന്റെ ശുപാർശ കത്തുമായിട്ട് വന്ന ആ പെൺകുട്ടി. ഞാൻ പറഞ്ഞു പണി തുടങ്ങാൻ വരട്ടെ, അത് സാറുമായിട്ട് വന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷം തുടങ്ങിയാ മതി എന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കുക. വിട്ടാ പറക്കണ സൈസ.
1: താനൊരു കാര്യം ചെയ്യും,
0: ആ
1: അവളോട് വരാൻ പറ.

0: குட் ஈவினிங்.
1: எந்தா பேரு?
0: மீனாட்சி. மின்னு വിളിക്കുന്നതാ? മിന്നു ഒന്ന് വിളിച്ചോളാന്നാ അപ്പു പറഞ്ഞ.
1: എത്ര വയസ്സായി?
0: 16.
1: ഏതുവരെ പഠിച്ചു?
0: പ്രീഡിഗ്രി. ഇടയ്ക്ക് നിർത്തിയതാ.
1: ബോബനെ എങ്ങനെ അറിയാം?
0: അറിയില്ല, ആപ്ലിക്കേഷൻ അയച്ച് ഇന്റർവ്യൂ നടത്തിയിട്ടാ എടുത്തത്.
1: അപ്പു ഫോർ സ്റ്റാൻഡേർഡില്ല, ഇടയ്ക്കൊക്കെ അവൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. ഒരു ട്യൂഷൻ പോലെ.
0: ഓ, പപ്പയുടെ ഇഷ്ടം.

0: ഒരു ലേശം വികൃതിയുണ്ട്. വികൃതിയല്ല, ഒരുതരം ബോറടിയാ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നെ നോക്കാനല്ല വന്നിരിക്കുന്നത്, അപ്പൂനെയാ. മനസ്സിലായോ? അതൊക്കെ അങ്ങോട്ട് കൊടു, പോയി വാങ്ങിക്കടോ. വായിട്ട് നോക്കി നിൽക്കാതെ അവൻ എന്തൊരു മുഴുക്കാളയാടും.
1: ഒന്ന് പതുക്കെ പറഞ്ഞാട്ടെ, മനുഷ്യന് വല്ലതും കേൾക്കൂലോ.
0: 40 ദിവസത്തെ അവധിയുണ്ട് അപ്പൂന്. അത് 40 മണിക്കൂർ പോലെ കടന്നു പോണം. അത്ര സന്തോഷവാനായിരിക്കണം അവൻ. ഒരു 3-4 ദിവസം മീനാക്ഷിയുടെ ജോലി എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കും. എല്ലാം ശരിയാങ്കിലേ ഇവിടെ നിർത്തുള്ളൂ, അല്ലെങ്കിൽ ഉടൻ പറഞ്ഞുവിടും.
1: വല്ല പാത്രം കഴുകില്ല, തുണി അലക്കില്ല, മിറ്റം അടിക്കില്ല. ഓ,
0: രാവിലെ 9 മണിക്ക് ഇവിടെ എത്തണം, വൈകിട്ട് 6 മണി വരെ ഇവിടെ ഉണ്ടാവണം.
2: അത് വേണ്ട പപ്പ. ഞാൻ ഇവിടെ തന്നെ നിന്ന് ജോലി എടുത്തോളാം. രാത്രിയും പകലും ഒക്കെ ബാഗും ഉടുപ്പുകളും ഒക്കെ ആയിട്ടാ ഞാൻ വന്ന്.
0: ശരി ശരി, പൊയ്ക്കോ പൊയ്ക്കോ.
2: താങ്ക് യു.
0: അവളെന്തിനാടാ എന്നെ പപ്പാ പപ്പാ എന്ന് വിളിക്കുന്നേ? ഞാൻ അവളുടെ തന്തയാണോ?
1: അല്ല അല്ല
0: എന്ന് പറഞ്ഞ മേലാൽ അങ്ങനെ വിളിക്കരുത്.
2: പണിക്കരേട്ടാ, ഈ അപ്പു പറയാ അപ്പുനെ നേരെയാക്കും മുമ്പ് പണിക്കരേട്ടനെയാ നേരെയാക്കണ്ടെന്ന്. ശരിയാണോ?
1: ആരാ ആരാ ആരാ പറഞ്ഞേ?
2: ഈ ഈ ഈ അപ്പു
1: എന്റെ മീനാക്ഷി, ആ കൊച്ചനെ അത് വെടിമരുന്ന. ആരെങ്കിലും ഒന്ന് ചോട്ടിൽ നിന്ന് തീപ്പെട്ടി വരയ്ക്കാൻ കാത്തിരിക്ക, പൊട്ടിത്തെറിക്ക. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട സൂക്ഷിച്ചോ.
2: തീപ്പെട്ടി വരച്ച പൊട്ടും അല്ലേ?
1: ആ പൊട്ടും പൊട്ടും പൊട്ടും. ആ പിന്നെ പപ്പാന്ന് വിളിക്കരുത്.
2: എന്തുവാ?
1: പപ്പാന്ന് വിളിക്കരുതെന്ന് പറയാൻ പറഞ്ഞു മോളി.
2: എന്നാ പിന്നെ നിങ്ങളെന്ന് വിളിക്കട്ടെ. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്കിഷ്ടവാ. അങ്ങനെയൊക്കെ
1: ഈ വണ്ടി അധികാലം മുമ്പോട്ട് പോകും തോന്നുന്നില്ല. 3-4 ദിവസം ഒന്നും വേണ്ട, ചിലപ്പോ നാളെ തന്നെ പറഞ്ഞു വിട്ടുന്ന് വരും. ഞാൻ വരട്ടെ?
2: എന്റെ തമ്പുരാനെ, ഈ പണിക്കര പോലുള്ള ചെന്നായ്ക്കളുടെ നടുവിൽ നിന്നും കുഞ്ഞാടായ അപ്പൂനെ കാത്തുകൊള്ളണേ.
3: ആമേൻ.
2: വല്ലാത്ത വീടും വല്ലാത്ത മനുഷ്യരും, ഇതിനിടയിൽ കിടക്കുന്ന അപ്പുമോന്റെ ഒരു ദുർവിധിയെ. ഏ അല്ല, പപ്പ പറയുക, അപ്പുമോൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യിക്കണമെന്ന്. എന്നെ കൊണ്ട് പറ്റത്തില്ല അതൊന്നും. ബോറ്.
3: പിന്നെന്താ പറ്റുക?
2: നമുക്കടിച്ച് പൊളിക്കാം അപ്പു, ചുമ്മാ കറങ്ങി നടക്കാം. എന്നിട്ട് 40 ദിവസങ്ങൾ 40 സെക്കൻഡ് വരെ സാപ്പിട്ട് കളയാം. പോകാൻ പുറത്ത് അടിച്ചു പൊളിക്കാൻ.

സിനിമ ഇറങ്ങുന്ന കാലത്ത് അമ്മ മകൾ സ്നേഹം പറയുന്ന നിരവധി ചിത്രങ്ങൾ ഹിറ്റായിരുന്നു. എന്നാൽ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം പുതുമയുള്ള ഒന്നായിരുന്നു. അച്ഛൻ മകൻ സ്നേഹം പറയുന്ന ചിത്രങ്ങൾ വിരളമായിരുന്നു. ഈ സ്നേഹം പറയുന്ന ചിത്രം മലയാളക്കരയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് ഫാസിലിന് തോന്നി. ബിച്ചു തിരുമല എഴുതിയ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് ഇളയരാജയാണ്. ഈ ചിത്രത്തിലെ ഓരോ പാട്ടും ഓരോ മലയാള മനസ്സുകളിലും ഇന്നും തങ്ങി നിൽക്കുന്ന ഗാനങ്ങളാണ് അല്ലേ? എത്ര കേട്ടാലും മതി വരാത്ത ആ ഗാനങ്ങൾ. ഏത് പാട്ടാണ് നമ്മൾക്ക് അതിൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ആർക്കും മറുപടി ഉണ്ടാവില്ല. എല്ലാ പാട്ടുകളും ഒരുപോലെയായിരുന്നു അല്ലേ? മലയാള സിനിമയിൽ എക്കാലത്തെയും സൂപ്പർഹിറ്റ് സിനിമകളിൽ ഒന്നാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ്. 300 ദിവസത്തിന് മുകളിലാണ് തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടത്. ശോഭനയ്ക്കൊപ്പം നായികയായി അഭിനയിച്ച സീനാ ദാദിയുടെ വേഷങ്ങളും അപ്പൂസ് എന്ന പേര് പോലും 90s മലയാളക്കരയിൽ തരംഗമായി മാറി. 90s ജനിച്ച മിക്ക ആൺകുട്ടികളുടെയും വിളിപ്പേര് പോലും അപ്പൂസ് എന്നാണ് അല്ലേ? സിനിമയിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ചിത്രം ദേശീയ അവാർഡ് നോമിനേഷൻ ലഭിച്ചിരുന്നു. മലയാള സിനിമയിലെ അന്നുവരെ നിലവിലുണ്ടായിരുന്ന പല കലക്ഷൻ റെക്കോർഡുകളും ഭേദിച്ചായിരുന്നു അപ്പൂസിന്റെ ജൈത്രയാത്ര. മാസ്റ്റർ ബാദുഷയാണ് അപ്പൂസ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അന്തരിച്ച നടൻ കൊച്ചിൻ ഹനീഫയുടെ സഹോദരി പുത്രനായിരുന്നു ബാദുഷ. ഒറ്റ സിനിമയിലൂടെ തന്നെ മലയാളികളുടെ മുഴുവൻ സ്വന്തം അപ്പൂസായി മാറിയ ബാദുഷയെ പിന്നീട് സിനിമകളിൽ കണ്ടില്ല. ചിത്രത്തിൽ നായികയായി എത്തിയ സീനാ ദാദി അക്കാലത്ത് കന്നഡയിലെ പ്രമുഖ നടിയായിരുന്നു. അപ്പൂസിനു ശേഷം മലയാള സിനിമയിൽ സീനയെയും കണ്ടില്ല. ചിത്രത്തിലെ പ്രധാന താരങ്ങളുടെ കഥകൾ ഇങ്ങനെയാണെങ്കിൽ, തീർത്തും അപ്രധാന വേഷത്തിൽ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുട്ടി ഇന്ന് മലയാള സിനിമയിലെ അഭിമാന താരമാണ്. സിനിമയിലെ കാക്കാപ്പൂച്ച എന്ന പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുമുണ്ടാവും അല്ലേ? അതിൽ പച്ച ടീഷർട്ട് ധരിച്ച ഒരു കുട്ടി പാട്ടിന്റെ തുടക്കത്തിൽ മിന്നായം പോലെ വന്നു പോകുന്നത് കാണാം. അതാരാണെന്ന് നിങ്ങൾക്കറിയാവോ? ഫഹദ് ഫാസിലാണ് ആ കുട്ടി. പിതാവ് ഫാസിൽ സംവിധാനം ചെയ്ത കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ നായകനായി ഫഹദ് എത്തിയതെങ്കിലും അതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫാസിൽ ഫഹദിനെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പപ്പയുടെ സ്വന്തം അപ്പൂസിൽ അപ്പൂസിന്റെ കൂട്ടുകാരിൽ ഒരാളായാണ്

0: മീനാക്ഷിയുടെ അർദ്ധ സഹോദരൻ രുദ്രൻ തന്റെ സഹോദരി ബാലചന്ദ്രനൊപ്പമാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം അവളെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പു നിരാശനാകുകയും ഏറെക്കുറെ വിഷമിക്കുകയും ചെയ്തു. അത് ബാലചന്ദ്രൻ അപ്പുവിനെ തല്ലുന്നതിൽ കലാശിക്കുന്നു. ഭാമയുടെ മരണം തന്റെ മകനെയും ബുദ്ധിമുട്ടിച്ചെന്ന് അയാൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അവൻ ക്ഷമാപണം ചെയ്യുകയും മീനാക്ഷിയെ തിരികെ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. മീനാക്ഷിയുടെ വീട്ടിൽ അവളെ തിരിച്ചെടുക്കാനുള്ള ബാലചന്ദ്രന്റെ അഭ്യർത്ഥനയെ അവളുടെ സഹോദരൻ എതിർക്കുന്നു. അവളുടെ സഹോദരൻ അവളോട് മോശമായി പെരുമാറുന്നത് ബാലചന്ദ്രൻ കാണുകയാണ്. അവർ തമ്മിലുള്ള വഴക്കിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ അപ്പു മീനാക്ഷിയെ കൊണ്ടുവരാനുള്ള ശ്രമം പരാജയപ്പെടുന്നു.
1: എന്താ വല്ലാതെ ദണ്ണം തോന്നിയ ഒരു സംഭവമായി പോയി. ആ മീനാക്ഷി കൊച്ചിന്റെ കുറെ പേര് ചേർന്ന് പിടിച്ചോണ്ടാകും പോയി. അടിയും തൊഴിയൊക്കെ ആയിട്ട് എന്ത് ബഹളായിരുന്നു ഇവിടെ.
2: ആര് ആര് പിടിച്ചോണ്ട് പോയി?
1: കൊറേ ചെറുപ്പക്കാര് തടിയന്മാര്.
2: എന്തിനെ?
1: ആ ഞാൻ തുടരുത് വിടണ ഇറങ്ങണന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. ആര് ഗവനിക്കാനാ? എനിക്കിട്ടും കിട്ടിയ ഒരു തള്ളു.
2: താൻ എന്തിനാ തുടരുത് പിടിക്കരുതെന്നൊക്കെ പറയാൻ പോയത്? തന്നോട് ഞാനല്ലേ പറഞ്ഞ അവളെ പറഞ്ഞു വിട്ടേക്കാൻ.
1: അത് ശരി, നമ്മള് പറഞ്ഞ അയക്കുന്ന പോലെയാണോ അന്യന്മാര് നമ്മുടെ വീട്ടിൽ നിന്നൊരു പെണ്ണെ പിടിച്ചോണ്ട് പോകുന്നത്?
2: ഏതായാലും അവിടെ ഇവിടെ പോയല്ലോ.
1: ആ പോയി.
2: നന്നായി നന്നായി എന്ന് കരുതിക്കൊണ്ടാ മതി. താൻ അതിനെ കുറിച്ച് ഓർത്തിനി എണ്ണപ്പെടുമെന്ന് വേണ്ട.
3: അപ്പൂന് നല്ല സങ്കടമുണ്ട്. രാവിലെ മുതൽ ഒരു വക കഴിച്ചിട്ടില്ല.
2: അപ്പൂ എന്താ ഒന്നും കഴിക്കാഞ്ഞത്? അപ്പൂ എന്താ ഒന്നും കഴിക്കാഞ്ഞെന്ന് ചോദിച്ചിട്ടില്ലേ? അമ്മണേ ആഹാരം എടുത്തു നോക്കിയേ. എനിക്കും അപ്പൂനും അവൻ കഴിച്ചോ ഇല്ലോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ.

0: ഞാൻ പറഞ്ഞതാ പണിക്കരോട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മീനാക്ഷി ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. അവള് ശരിയല്ല, എനിക്ക് അവളെ ഇഷ്ടമല്ല. ഒരു കാരണവശാലും ഞാൻ അവളെ എനിക്ക് കയറ്റവില്ല. അപ്പൂരൊരു നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പു മാത്രം വിചാരിച്ചാ മതി, അതിനാരുടെയും സഹായമൊന്നും വേണ്ട. വാ കഴിക്ക്, ആവശ്യമില്ലാത്ത വാശിയൊന്നും വേണ്ട. പോ വന്ന് കഴിക്കാനാ പറഞ്ഞത്? എടാ നിന്നോട് വന്ന് കഴിക്കാനാ പറഞ്ഞത്? പറഞ്ഞ കേക്കില്ലടാ റാസ്കൽ. നീ കഴിക്കുമെന്ന് ഞാൻ നോക്കാം. അപ്പു നിന്നോട് കഴിക്കാനാ പറഞ്ഞത്?
1: പിള്ളേരെ ഇങ്ങനെയാണോ തല്ലണത്? ആവശ്യമുണ്ടെങ്കിൽ ഒരു വടി എടുത്താ എനിക്ക് തല്ലി കൊല്ലണോ? അതിന് എങ്ങനെ
0: കൊഞ്ചിക്ക്, എല്ലാരും കൂടെ കൊഞ്ചിക്ക്. കൊഞ്ചിച്ച് കൊഞ്ചിച്ച് എന്റെ മോനെ ഈ കൊലത്തിലാക്കി. ലോകത്തിൽ എത്രയോ കുട്ടികളുണ്ട്, ഇവ മാത്രം എന്താ ഇങ്ങനെ?
2: അഹങ്കാരി, നിഷേധി.
0: അപ്പോ നിന്നെ എനിക്ക് ഇഷ്ടമല്ലടാ.
1: എന്താ ഈ വീടിന് ഇങ്ങനെ ഒരു ശനിദേശം? എന്റെ അമ്മണിയമ്മേ, അല്ല വെറും അമ്മണിയമ്മേ.

0: പോയത് ഞാനാ.
1: എന്താ ബാലു?
0: എടാ ആ പെണ്ണ് പോയി കളഞ്ഞു. ആ മീനാക്ഷി
1: എപ്പോ?
0: ആ രാവിലെ ആരോ വന്ന് വിളിച്ചോണ്ട് പോയെന്നോ പിടിച്ചോണ്ട് പോയെന്നോ ഒക്കെ പറയുന്നു. അപ്പോ എന്റെ സങ്കടം അങ്ങോട്ട് സഹിക്കാൻ വയ്യ. അവൻ ആകെ വിഷമിച്ചിരിക്കുക. അയ്യേ, ഇപ്പൊ തന്നെ ആരെങ്കിലും ഒന്ന് ഏർപ്പാട് ചെയ്തിട്ട് നാളെ രാവിലെ തന്നെ അവളോടൊന്ന് വരാൻ പറയും. എന്ത് വേണേ കൊടുക്കാന്ന് പറയും.
1: നോക്കട്ടെ, ആ കുട്ടിയുടെ അഡ്രസ്സ് തപ്പിയെടുക്കാമെന്ന് നോക്കട്ടെ, എന്നിട്ട് ആളെ വിടാം.

0: കഴിക്കാൻ ഉണ്ടായോ?
1: കഴിക്കാൻ പോവാ.
0: ആഹാരം കഴിക്കണ്ടായെന്ന് ചോദിച്ചത്?
1: വേണ്ട.
0: ഒരത്താഴം മുടങ്ങിയാൽ ഒരു പ്രാവിന്റെ തൂക്കം ഇറച്ച് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന
1: പണിക്കരെ.
0: എന്തോ?
1: അപ്പോ ഞാൻ ഒരുപാട് തല്ലിയല്ലേ?
0: കഷ്ടായിപ്പോയി. അത്
1: തനിക്ക് ഓർമ്മയുണ്ടോ?
0: എന്ത്?
1: അന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ ഭാമ എന്റെ കൈപിടിച്ച് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, അപ്പൂനെ വേദനിപ്പിക്കരുത്, അപ്പൂനെ വേദനിപ്പിക്കരുത്. അവളുടെ മരണശേഷം എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്, എന്റെ തൊട്ടടുത്ത് വന്നിരുന്ന അവളെ പറയുന്നത് പോലെ, അപ്പൂനെ വേദനിപ്പിക്കരുത് വലുവിട്ട, അപ്പൂനെ വേദനിപ്പിക്കരുത്. ഒക്കെ ഞാൻ മറക്കുന്നല്ലോ പഠിക്കരെ.
2: താൻ എന്നോടൊന്ന് വാ, എനിക്ക് എന്റെ മോനോട് മാപ്പ് ചോദിക്കണം.

0: പിന്നെ എവിടെയും പോവില്ല. പോരെ, അപ്പൂസിന് പപ്പയുടെ ദേഷ്യം. ഞങ്ങള് കഴിക്കാൻ പോവാ. മണിക്കരെ, കണ്ടോ എന്റെ മോനെ എത്ര നല്ല കുട്ടിയാണെന്ന് നോക്കിയേ.
1: ഞാനത് അന്നേ പറഞ്ഞതാണല്ലോ.
2: മണിക്കരമോന്നാണോ പറയാ?
0: ആണോ
2: മണിക്കരമോൻ പറയണത്? ഞാൻ വെടിമരുന്നോ?
0: എന്റെ മോനെ പറ്റി അനാവശ്യം പറഞ്ഞാലോ.
1: ഞാൻ ഏതാണ്ട് ഒരു തമാശ പറഞ്ഞതാ.
0: കഴിയാ,
2: ഞാനും ഇന്നും പ്ലാനിട്ടിരിക്കാം.
0: എന്താ
2: അടുത്ത വിഷുവിന് പണിക്കരമോൻ കിടന്ന് ഉറങ്ങുമ്പോ ചുറ്റും വെടിമരുന്നിട്ട് പൊട്ടിക്കാൻ.
1: അയ്യോ, എന്റെ പൊന്നുമോനെ, അങ്ങനെ ഒന്നും ചെയ്തു കളയല്ലേ. കൊച്ചിനൊന്ന് പറഞ്ഞു മനസ്സിലാക്കണേ.
0: ആ പറ, അങ്ങനെയാണെങ്കിൽ മിന്നുവിനെ ഉടനെ വരുത്തണമല്ലോ.
2: എന്താണ്
1: അച്ഛനും മോനും കൂടെ ഒരു കുശോശിപ്പ്?
0: ഒന്നുമില്ല. ആരായിരുന്നു മണിക്കരെ ആ കുട്ടിയെ ഇവിടെ വന്ന് വിളിച്ചോണ്ട് പോയത്?
1: അയ്യോ, ആരാണെന്ന് ഒരു പിടിയില്ല. ഒരു മൂന്നാല് തടിയന്മാര്, ഒരെണ്ണത്തിന്റെ പേരറിഞ്ഞോളാം.
3: ഹലോ, ആ കോവിൻ ഡോക്ടർ.
0: ഹലോ
4: ബാലു, ഞാൻ ആളെ വിട്ടു. അവളുടെ വീട്ടുകാർക്ക് എന്തോ മടിയുള്ളത് പോലെ. ഇനി വിടണില്ല എന്നാ പറയണേ. ഞാൻ പോയി വിളിക്കണോ?
0: വേണ്ട ഗോപാ, ഞാൻ പോയിക്കോളാം. വീടെവിടാ?
4: മനക്കാട്ട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുന്ന റോഡ് അവസാനിക്കുന്നിടത്താണെന്നാ പറഞ്ഞത്. ഒരു പഴയ മോഡൽ കെട്ടിടമാണെന്നാ തോന്നുന്നത്.
0: ആ, രാവിലെ ഞാനും അപ്പവും ചേർന്ന് പോയി കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു.
2: വെക്കേഷന് കൂട്ടിട്ട് വരുമ്പോ പപ്പ എന്തൊക്കെയാ പറഞ്ഞേ?
0: എന്ത് പറഞ്ഞു?
2: എങ്ങാണ്ടെങ്ങാണ്ടൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞില്ലേ? പാർക്കിൽ കൊണ്ടുപോവാം, കുതിരപ്പുറത്ത് കയറ്റാം, കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചേരാന്നൊക്കെ. എന്നിട്ടോ? ഇപ്പം പഠിപ്പിക്കാവോ കാർ ഡ്രൈവിംഗ്?
0: അയ്യോ, ഇപ്പൊ വേണ്ട. വെക്കേഷൻ തീരാ ഇനിയും സമയമുണ്ടല്ലോ. പിന്നീട്.
2: അതെന്താ പപ്പ അവിടെ?
0: അതോ, അതൊരു സിമിത്തേരിയ. ആ കുന്നിനപ്പുറത്തൊരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി.
2: ആ ബെഞ്ചുകളൊക്കെ എന്തിനാ?
0: ഇരിക്കാൻ. ഒത്തിരി പേര് വരില്ലേ അവിടെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? പ്രാർത്ഥന കഴിഞ്ഞ് ചിലരൊക്കെ ആ ബെഞ്ചിൽ ഇരിക്കും കുറെ നേരം, പിന്നെ അങ്ങ് പോകും.
2: നമുക്കൊന്ന് പോയിരിക്കാം അവിടെ, എനിക്കും പപ്പയ്ക്കും മാത്രം.
0: നമ്മൾ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? നമുക്കിരിക്കാൻ ആൽത്തറയും കുളക്കടവും ഒക്കെയുള്ള അമ്പലങ്ങളില്ലേ? പ്രാർത്ഥിക്കണം. ഒരിക്കലും അപ്പുമായിട്ട് പോയെന്ന് പ്രാർത്ഥിക്കണം. ഒരു കടമാണ്.
2: ഇപ്പൊ പോവാം.
0: വേണ്ട മോനെ, മീനാക്ഷിയെ കണ്ടു കഴിഞ്ഞ് പപ്പയ്ക്ക് 10:30 ഓഫീസിലെത്താനുള്ളതാ. ഇനി ഒരിക്കലാവട്ടെ. ഇതാണെന്ന് തോന്നുന്നു അപ്പുവിന്റെ മിന്നുവിന്റെ വീട്. അപ്പു ഇവിടെ ഇരുന്നോളൂ, പപ്പ പോയിട്ട് വരാം.
2: വേണ്ട പപ്പ, ഞാൻ ഓണടിച്ച മിന്നു വരും.
0: ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ പോയി നോക്കിട്ടു വരാം.

0: മീനാക്ഷിയുടെ വീടല്ലേ ഇത്?
1: അതെ.
0: ഞാൻ ബാലു. എന്റെ വീട്ടിലായിരുന്നു കുറെ ദിവസങ്ങളായിട്ട് മീനാക്ഷി, മകനെ അപ്പൂനെ നോക്കാൻ. ഇന്നലെ ആരൊക്കെ ഒന്ന് ഉപദ്രവിച്ചെന്നോ പിടിച്ചുണ്ട് പോയെന്നൊക്കെ കേട്ടു. എന്താണെന്ന് അന്വേഷിക്കാമെന്ന് കരുതി. മീനാക്ഷിയില്ലേ ഇവിടെ?
1: ഉണ്ട്.
0: ഒന്ന് വിളിക്ക്. നിങ്ങളാരാ? മീനാക്ഷിയുടെ അമ്മയല്ലേ?
1: അതെ.
0: ഒന്ന് വിളിക്കാൻ.
2: എന്താ പറയാനുള്ളതെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാ മതി.
0: രുദ്രൻ ഇവിടെ?
2: എന്റെ വീടായത്. എന്റെ സഹോദരിയാ മീനാക്ഷി. സഹോദരി എന്ന് പറഞ്ഞാൽ മുഴുവനല്ല, പകുതി. ഞാൻ ജനിച്ചു കഴിഞ്ഞാ എന്റെ അച്ഛൻ ഇവരെ കെട്ടിയത്. അതിലുണ്ടായതാ അവള്. സാറിനിപ്പോ എന്താ വേണ്ടേ?
0: എന്റെ മകന്റെ വെക്കേഷൻ കഴിയുന്നവരെ അവനോടൊപ്പം ഉണ്ടാവുമെന്ന് മീനാക്ഷിയോട് ചോദിക്കാൻ വന്നതാ ഞാൻ.
2: ഉണ്ടാവില്ല.
0: എനിക്ക് ചോദിക്കുന്നത് മീനാക്ഷിയോടാണ്.
2: ഓഹോ, എന്നാലേ സൂക്കേട്ട് തീരുള്ളൂ അല്ലേ. ഡേയ്, അവളെ ഇങ്ങ് വിളിക്കേ.

0: വന്നിരിക്കുന്നു. കുറെ കാലം കൂടെ സാറിന്റെ കൂടെ ജോലിക്ക് നിൽക്കുമെന്ന് ചോദിക്കാൻ എന്തു പറയുന്നു?
1: ഞാൻ വരാം, അപ്പുവിന്റെ അടുത്തേക്ക് ഞാൻ വരാം, സത്യമായി ഞാൻ
0: വരാം. അടിക്കരുത് ഇങ്ങനെ, വേണ്ട, ഇടപെടണ്ട, ഫാക്ടറി അല്ലത്. അമ്മയല്ലേ നിങ്ങൾ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ?
1: എനിക്ക് കാണാൻ വയ്യ, എന്റെ മോളെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത് എനിക്ക് കാണാൻ വയ്യ. ദയവേദ സാർ പോ,
0: ഞാൻ പോകുന്നു. മീനാക്ഷി എന്റെ അപ്പുവിന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഇനിയും വന്നിരിക്കും. കൂട്ടിക്കൊണ്ടുപോയി.
2: ആഹാ, ഭാര്യ മരിച്ചുപോയതുകൊണ്ട് കൂടെ കിടത്താൻ എന്റെ പെങ്ങളെ തന്നെ വേണം സാറിന് അല്ലേ?
0: അങ്ങനെയാണെങ്കിൽ അങ്ങനെ.

மதி எடுத்தோடு போனா.

0: അഞ്ചാറു പേരും കൂടി ചേർന്ന ഒരുത്തനായിട്ട് തല്ലുന്നത്. ആർക്കാണ് ഇത്ര ദണ്ണം? ആർക്കട ആരാണ് അവിടെ എനിക്കെതിരെ പറയാൻ? പറയണ മതി. നാടകം കണ്ടത് പിരിഞ്ഞു പോരട. എല്ലാരും പോരട.
1: എന്നാൽ മീനാക്ഷിയുടെ ചിന്തകൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അവരുടെ വേനൽക്കാല വസതിയിലേക്ക് പിൻവാങ്ങുന്നു. മീനാക്ഷിയെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പുവിനിപ്പോൾ അച്ഛനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നുണ്ട്. അപ്പുവിന്റെ മൂക്കിൽ നിന്ന് നേരെ തോതിൽ രക്തം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ബാലചന്ദ്രൻ അവനെ തന്റെ അടുത്ത സുഹൃത്തായ ഡോക്ടർ ഗോപന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഗോപൻ അപ്പുവിന്റെ തലയിൽ ഗുരുതരമായ ആന്തരിക രക്തസ്രാവം കണ്ടെത്തി. അതിന്റെ കാരണം ഒരു നിഗൂഢമായി തുടരുന്നു. അടിയന്തര ശാസ്ത്രക്രിയയാണ് തങ്ങളുടെ ഏക പ്രതീക്ഷയെന്നും ശാസ്ത്രക്രിയക്കായി മുംബൈയിൽ നിന്ന് പ്രശസ്ത ന്യൂറോ സർജനായ തന്റെ പ്രൊഫസറെ വിളിക്കുമെന്നും അദ്ദേഹം അറിയിക്കുന്നു. രക്തസ്രാവത്തിന്റെ കാരണം ഡോക്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ബാലചന്ദ്രൻ താമസിയാതെ വഴക്ക് ഓർമ്മിക്കുകയും അപ്പുവിന്റെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ രുദ്രനാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ചിന്തയിൽ രോഷാകുലനായി അവൻ പ്രതികാരം ചെയ്യാനോടി. പക്ഷെ തന്റെ മകനെ ശരിക്കും സ്നേഹിക്കുന്നുവെങ്കിൽ ഓപ്പറേഷൻ വരെ അവനോടൊപ്പം നിൽക്കണമെന്നും അവനെ പരിപാലിക്കണമെന്നും അവനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും ദേഷ്യപ്പെട്ടുകൊണ്ട് ഗോപൻ തടയുന്നു. തന്റെ മകനോടുള്ള അവഗണനയുടെ ആഴം ഇപ്പോൾ അയാൾക്ക് വ്യക്തമാകുന്നു. ഇതൊരു പക്ഷേ തന്റെ മകനോടൊപ്പം അവശേഷിക്കുന്ന ഒരേയൊരു സമയമാണെന്ന് മനസ്സിലാക്കി നിശ്ചയിച്ച ഓപ്പറേഷന്റെ തലേന്ന് അപ്പുവിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി അവൻ വാഗ്ദാനം ചെയ്തതുപോലെ അവനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു.
2: പപ്പയും മകനും വലിയ രമ്യതയിലാണല്ലോ. എന്തായി അപ്പു, പപ്പയുടെ വികൃതിയൊക്കെ മാറിയോ?
3: മാറി വരുന്നു.
2: എന്തായി ആ പെണ്ണിന്റെ കാര്യം?
4: അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, ഞങ്ങളവിടെ പോയി ഒരു ഫൈറ്റ് ഒക്കെ നടത്തി അശോക വനത്തിലെ സീത രക്ഷിക്കാൻ.
2: എന്നിട്ട്?
4: എന്നിട്ട് എന്താ, അവരിടിച്ച് പഞ്ചറാക്കി തിരികെ വിട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ദാ എന്നെ നോക്ക്, മദ്യപാനമില്ല, ചീട്ടുകളില്ല, ഓഫീസില്ല, സുഹൃത്തുക്കളില്ല, വീടില്ല, ആകെ ഉള്ളത് എന്റെ അപ്പൂസ് മാത്രം. എങ്ങനെയുണ്ട്?
2: കൊള്ളാം. അപ്പു പറഞ്ഞത് ശരിയാണല്ലോ, പപ്പ നേരെയായി വരുന്നു. പിന്നെ എന്താണ് ഈ വിസിറ്റിന്റെ ഉദ്ദേശം?
4: ആ ഒന്നുമില്ല, കുറച്ചു മുമ്പ് അപ്പു മൂക്കയിലൊന്ന് വിരലിട്ടു, ലേശം ചോര വന്നായിരുന്നു. അതെന്താന്ന് നോക്കുന്ന
2: നോക്കട്ടെ. ആ എവിടെ? ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ. വേദന എഴുന്നേറ്റില്ല വല്ലതും ഉണ്ടോ?
3: ഒന്നുമില്ല.
2: എവിടെയെങ്കിലും തട്ടുക മുട്ടുക വല്ലതും ചെയ്തായിരുന്നോ?
3: ഇല്ല.
2: ഇവിടെ എവിടെയെങ്കിലും വേദന ഉണ്ടോ?
3: ഇല്ല.
2: ഇവിടെയോ?
3: ഇല്ല.
2: എവിടെയും വേദന ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചോര വന്നത്?
3: അതറിയല്ലേ ഇങ്ങോട്ട് വന്നേ.
2: എടാ എടുക്ക, എന്നാൽ എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇവിടുന്ന് വിടുന്നുള്ളു. ഒരു മൂന്നാല് മണിക്കൂർ ഇവിടെ നിൽക്കേ, ഒരു നിരീക്ഷണത്തിന്. ഒരു മുറിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം.
4: അത് വേണോ ഗോപ?
2: വേണം വേണം വേണം. എന്താ ബാലുവിനും വല്ല പരിപാടി ഉണ്ടോ?
4: പ്രത്യേകിച്ച് ഒന്നുമില്ല, അഞ്ചു മണിക്ക് അറ്റോയ്ക്കിനെ കാണാന്ന് പറഞ്ഞിരുന്നു.
2: എന്നാ ബാലു പോയി കണ്ടിട്ട് വാ, അപ്പു ഇവിടെ നിൽക്കട്ടെ. ഈ അവധിക്കാലത്ത് കുറെ നേരം ഗോപനങ്ങളുടെ അതിഥിയായി കഴിഞ്ഞു എന്ന് കരുതിയാ മതി. പ്ലീസ് കം. പറ പറ, പപ്പയോട് പോയിട്ട് വന്നതാ പറ.
3: പോയിട്ട് വരുമ്പോ എനിക്ക് എന്താ കൊണ്ടുവരുക?
4: എന്ത് വേണം?
3: ആശുപത്രി വന്നിരിക്കല്ലേ, ഫ്രൂട്ട്സ് മതി.
4: ഓ യെസ്.
2: അപ്പുവിനെ ആശുപത്രിയൊക്കെ ഒന്ന് ചുറ്റി കാണിക്കണം, എന്നിട്ട് 112 എത്തിയേക്ക്, ഞാൻ വന്നേക്കാം.
3: വരൂ,
2: ചെല്ലുമോ.
5: യെസ് സർ.
2: 112 ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ആ കുട്ടിയുടെ സ്കള്ളിന്റെ എക്സ്റേ ഒന്ന് എടുക്കണം.
5: ഓക്കെ സർ.
6: എന്തൊക്കെയായാലും ബാലു ഇതിൽ ഇടപെടണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഇടപെട്ടാൽ പിന്നെ നാട്ടുകാരിതൊക്കെ അറിയും. ആ രുദ്രനെയും കുട്ടനെയും നമുക്കറിയാവുന്നതല്ലേ, അവരിത് എത്രത്തോളം വഷളാക്കാമോ അത്രത്തോളം വഷളാക്കുകയും ചെയ്യും. അത് ബാലുവിന് നാണക്കേടുണ്ടാക്കുമെന്ന് മാത്രമല്ല, ആ പെണ്ണിന്റെ ഭാവിക്കും അത് ദോഷം ചെയ്യും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ, അതിന് അമ്മ തുനിഞ്ഞിറങ്ങണം. മകളെ ഉപദ്രവിക്കുന്നെന്നോ വിട്ടുകിട്ടണമെന്നോ പറഞ്ഞ് കോടതിയിലായാലും പോലീസ് സ്റ്റേഷനിലായാലും പരാതി അവര് കൊടുക്കണം. അതിനവർ തയ്യാറാവുമോ?
4: അവരൊന്നിനും തയ്യാറാവില്ല, അവർക്കൊന്നിനും ശക്തിയില്ല, ആകെ പേടിച്ചിരിക്കുക അവര്.
6: എന്നാ പിന്നെ അതങ്ങ് മറന്നു കളഞ്ഞേ ബാലു. എന്നാ പിടി.
4: അയ്യോ എനിക്കുണ്ട് സാറ് കഴിച്ചു.
6: ആ കുടിക്കുന്നേ.
4: അല്ല വേണ്ട സർ, ഞാൻ കുറച്ചാളത്തേക്ക് ഇവനെ ഒന്ന് നിർത്താമെന്ന് വിചാരിച്ചിരിക്കുന്നു.
6: അതൊക്കെ നമുക്ക് പിന്നെ നിർത്താം, ഇതിപ്പൊ അങ്ങോട്ട് പിടി.
4: ഞാനേ മോനെ ആ ഗോപന്റെ അവിടെ ആക്കിട്ട് വന്നിരിക്കുക, നേരത്തെ ചെല്ലാന്ന് പറഞ്ഞാൽ.
6: അതൊക്കെ നമുക്ക് നേരത്തെ പോവാല്ലോ, ഇപ്പൊ ഇതൊരു അങ്ങോട്ട് പിടിയുന്നേ.
5: വളരെ നേരിയ ഒരു ഫ്രാക്ചറാണ്, എന്താ ചെയ്യണ്ടേ?
2: സ്കാൻ ചെയ്യണം ഉടനെ.

0: ഡോക്ടർ ഗോവൻ വാർഡിലാണല്ലോ.
1: എന്റെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പു.
0: ആ 112
1: ഓ താങ്ക് യു.
2: ബാലു ഒന്നിങ്ങി വരൂ.
1: ബാബാ അപ്പു അപ്പു അവിടെ?
2: അവൻ ഉറങ്ങി.
1: അയ്യോ കഷ്ടം, ഞാൻ അല്പം താമസിച്ചുപോയി. സാരമില്ല, ഞാൻ അവനെ ഉണർത്തി കൊണ്ടുപോയിക്കോളാം.
2: വേണ്ട, ഉണർത്തണ്ട, ഞാൻ അവനെ ഉറക്കി കിടത്തിയിരിക്കുക. അപ്പുവിന്റെ മൂക്കിൽ നിന്നും വീണ്ടും ചോര വന്നായിരുന്നു. വൈകുന്നേരം ഞാനൊരു എക്സ്റേ എടുത്തു നോക്കി, അതിൽ നേരിയൊരു ഫ്രാക്ചർ കണ്ടു. സംശയം തോന്നിയതുകൊണ്ട് ഉടൻ തന്നെ സ്കാൻ ചെയ്തു. അപ്പോഴാണ് ഇന്റേണൽ ഇഞ്ചുറി ആണെന്നറിയുന്നത്.
3: എന്നുവച്ചാൽ
2: അധികം ഭയപ്പെടേണ്ടതില്ലെങ്കിലും നമുക്കത് നിസ്സാരമാക്കി തള്ളിക്കളയാനാവില്ല. ബ്ലീഡിംഗ് അകം മുഴുവനായിട്ടുണ്ട് ബ്രെയിനിൽ വരെ. ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല ബാലു. ഇന്ന് രാത്രി അപ്പു ഇവിടെ കിടക്കട്ടെ, വേണമെങ്കിൽ ബാലു ഇവിടെ തന്നെ കിടന്നോളൂ. 24 മണിക്കൂർ ഞാൻ ഒരു സിസ്റ്ററിന്റെ ഡ്യൂട്ടി കിടന്നുണ്ട്. സുഖമായിട്ട് അവനൊന്ന് ഉറങ്ങട്ടെ, ഉണർത്തരുത്.

0: ശകോബ, മുമ്പേ നീ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. തെളിച്ചു പറ. സത്യത്തിൽ എന്റെ അപ്പൻ എന്താണ്?
1: മരത്തിൽ നിന്നോ കുളിമുറിയിലോ മറ്റോ വീണോന്ന് ഞാൻ പലതവണ ചോദിച്ചിട്ടും ഒന്നും നടന്നതായി അപ്പുവിന് ഓർമ്മയില്ല. ഏതായാലും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാ ഉള്ളിലെ ആഘാതം മനസ്സിലായത്. കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു.
0: എങ്ങോട്ടാ കൊണ്ടുപോകണം? എവിടെ എന്റെ മകനെ കൊണ്ടുപോകണം? പറ, ഞാൻ കൊണ്ടുപോകും.
1: വിഷമിക്കാതെ ബാലു, അതിന്റെ ആവശ്യമില്ല. ബോംബെയിൽ എന്റെ ഒരു പ്രൊഫസറുണ്ട്, ഡോക്ടർ എം സി മേനൻ. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ന്യൂറോ സർജനാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ സമയത്ത് ഷിഫ്റ്റിംഗിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അദ്ദേഹത്തിന്റെ അഡ്വൈസ് പ്രകാരമാണ് ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പുവിന് ലേശൻ ടെമ്പറേച്ചർ ഉണ്ട്, അതൊന്ന് മാറിക്കിട്ടണം. ഡോക്ടർ മേനൻ മറ്റന്നാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുവരെ ദൈവം എന്നോട് ദയവ് കാണിക്കാതിരിക്കില്ല. അദ്ദേഹം പറഞ്ഞത് വന്നതിന് ശേഷം വേണ്ടി വന്നാൽ ഓപ്പറേഷൻ ഇവിടെ വെച്ച് തന്നെ നടത്താവുന്നതാണ്.
0: ഓപ്പറേഷനോ?
1: അതേ ബാലു, ചിലപ്പോൾ അത് മാത്രമായിരിക്കും ഒരു പോംവഴി.
2: അപ്പു ഉണർന്നു, സാറിനെ അന്വേഷിച്ചായിരുന്നു.
1: ബാലു, അപ്പുവിന്റെ ശരീരം അധികം അനങ്ങരുത്. അവൻ ടെൻഷൻ ആവുകയായിരുന്നു. ഇപ്പം മാത്രമല്ല, നാളെയും.

0: അപ്പോ
1: പപ്പ എന്താ ഇത്ര താമസിച്ചേ?
0: ആ വക്കീല് കൊറേ നേരം പിടിച്ചിരുത്തി കളഞ്ഞു. എന്നിട്ടും പപ്പ നേരത്തെ വന്നല്ലോ. വന്ന് കേറിയ ഉടൻ ഗോവനങ്ങള് പറഞ്ഞു അപ്പു ഇപ്പൊ ഉറങ്ങിയുള്ളൂ. എന്നിട്ടും പപ്പ കൊറേ നേരം ഇവിടെ ഇരുന്നു. ദേ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നുണ്ടല്ലേ. അല്പം മുമ്പ് പുറത്തിറങ്ങി ഗോപനങ്ങളോട് സംസാരിച്ചു തുടങ്ങിയപ്പോ സിസ്റ്റർ വന്ന് പറഞ്ഞു അപ്പു സൈന്നേറ്റെന്ന്.
1: ഗോപനങ്ങൾ എന്തു പറഞ്ഞു? എനിക്ക് എന്താണെന്ന് പറഞ്ഞു?
0: ഇന്നലെ വൈകുന്നേരം നമ്മൾ കൊറേ നേരം വെള്ളത്തിൽ കളിച്ചില്ലേ, ആ നീരിറങ്ങിയതിന്റെ പനിയാണെന്ന് പറഞ്ഞു. ഇന്നും നാളെയും കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താ മാറിക്കൊള്ളു.
1: അപ്പൊ പിന്നെയും മൂക്കിൽ നിന്ന് ചോര വന്നതോ?
0: അത് കാര്യമാക്കേ വേണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന അത്രേ.
1: അപ്പൊ ഈ മരുന്ന് കുടിച്ചോളൂ. കുറച്ചു മുമ്പ് ഈ മരുന്ന് കുടിച്ചിട്ടാ ഞാൻ ഉറങ്ങിപ്പോയത്.
0: ഉറങ്ങിക്കോ, നല്ലതാ, എളുപ്പം പനി മാറിക്കിട്ടും.
1: പനി മാറിയിട്ട് വേണം ഒന്ന് ചുറ്റാനൊക്കെ പോവാൻ, അല്ലേ പപ്പാ?

0: പനി കുറഞ്ഞു പാപ്പ.
1: ഇന്നലത്തെ ഒരുപാട് കുറഞ്ഞു.
0: ഇന്നലെ ഗവർണമെന്റ് ചോദിച്ചില്ലേ ഇവിടെ ഒക്കെ വേദന ഉണ്ടോന്ന്? ഇപ്പൊ അവിടെ ഒക്കെ നല്ല വേദനയുണ്ട്.
1: അത് പനിയുടെ അപ്പുസേ, പനി കുറയുമ്പോ വേദനയും മാറും. പപ്പ നേരെ കിടത്തട്ടെ.

0: എന്താലോക്കിയപ്പോ
1: ഇന്നലെ ഞാൻ മമ്മിയെ സ്വപ്നം കണ്ടു. മമ്മി എന്റെ അടുത്ത് വന്നിരുന്ന് ചോദിക്ക വരുന്നില്ലേന്ന്, എങ്ങോട്ട് വരുന്നില്ലേന്ന പപ്പ മമ്മി ചോദിച്ചത്.
0: എങ്ങോട്ടല്ല, സ്വപ്നമല്ലേ, അങ്ങനൊക്കെയാ.
1: ഒരിക്കലും മിന്നു പറയാ, പപ്പയുടെയും മിന്നുവിന്റെയും നടുക്കിരുന്ന് ഞാനങ്ങ് സ്പീഡ് ബോട്ടിൽ ദൂരെ പോകുമ്പോ മമ്മിയെ കാണാൻ പറ്റൂന്ന്. നേരാണോ പപ്പ, മിന്നുവിനെ എന്നെ ഒന്ന് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോ പപ്പ.
0: കൊണ്ടുപോ.
1: പ്രോമിസ്.
0: പ്രോമിസ്. പപ്പ ഇപ്പോ

0: എങ്ങനെയുണ്ട് അപ്പു?
1: ഫൈൻ, ഹൗ ആർ യു അങ്കിൾ?
0: വെരി ഫൈൻ. അപ്പു ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? എവിടെ പപ്പ? എവിടെ?
2: ഞാനിവിടെ ഉണ്ട്.
0: ആ ഇതെന്താ ഇത്? അപ്പുവിന് ലേശം പനി വന്നു വെച്ച് ബാലു അവന്റെ അടുത്തൊന്നും മാറുന്നില്ലല്ലോ. ഓ, പപ്പയുടെ ഒരു സ്നേഹം. ഏതായാലും പപ്പയെ ഞാൻ കുറെ നേരത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പുവിന് ലേശം സ്വസ്ഥത കിട്ടട്ടെ.
1: മിന്നുവിനോടൊന്ന് പറയോ എനിക്ക് പനിയാണെന്ന്. അപ്പൊ മിന്നു വരും.
2: പറയാം, മിന്നു വരും, തീർച്ചയായും വരും.
1: അപ്പോ

0: പോയിട്ട് വരാം.
1: എങ്ങോട്ട്?
0: ആ മീനാക്ഷി എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല.
1: ബാലു തന്നെ പോണോ? ഞാൻ വേണമെങ്കിൽ പോയി എങ്ങനെയെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുവരാം.
0: വേണ്ട, ഞാൻ തന്നെ പോ.
1: ബാലു, ഡോക്ടർ മേനോൻ നാളെ തന്നെ എത്തും. രാവിലെ 7 മണിക്കാണ് ഓപ്പറേഷൻ.
0: ആയിക്കോട്ടെ.
1: അതിനു മുമ്പ് വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് അറിയിക്കണ്ടേ?
0: ആരാ വേണ്ടപ്പെട്ടവർ? എന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവനിലെ ഗോപാ കട്ടിലി കിടക്കുന്നു. അവനെ തിരിച്ചു തന്നേക്കണേ ഗോപ, എന്റെ പൊന്നുമോനെ തിരിച്ചു തന്നേ.

അയാൾ മീനാക്ഷി അധിക്ഷേപകരമായ സഹോദരിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഒരു അവസാന യാത്രയ്ക്കായി അവരോടൊപ്പം കൊണ്ടുപോകുന്നു. അവിടെ അപ്പു അവനെ മറുവശത്തേക്ക് കൊണ്ടുപോകാൻ അവന്റെ അമ്മ അവനെ സമീപിക്കുന്നത് ഭ്രമിപ്പിക്കുന്നു. എന്നിരുന്നാലും ബാലചന്ദ്രനെയും മീനാക്ഷിയും ഒരുമിച്ച് കണ്ട ഭാമ പുതിയൊരു കുടുംബം തുടങ്ങാനുള്ള അവസരമാണിതെന്ന് മനസ്സിലാക്കി അപ്പു അതിജീവിക്കുന്നു. അപ്പൂസിന് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ, അതായത് ബാലചന്ദ്രൻ എന്ന കഥാപാത്രം, എത്ര രാത്രികൾ വേണമെങ്കിലും ഞാൻ ഇരുന്നോളാം എന്റെ മോന്റെ അടുത്ത്, എത്ര രാത്രികൾ വേണമെങ്കിലും അവൻ അല്പം പോലും അനങ്ങാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ മാനസികാവസ്ഥ പ്രേക്ഷകന്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു. അതുപോലെ തന്നെയായിരുന്നു ശോഭനയുടെ അഭിനയവും. എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ അല്ലേ?

0: പപ്പൂസ് എഴുതിയൊരു കത്തുണ്ട്. അത് എല്ലാവരുടെ മനസ്സിലും ഇന്നും നിലനിൽക്കുന്നുണ്ടാവും അല്ലേ? പ്രിയപ്പെട്ട എന്റെ പപ്പ, ഈ ലോകത്തിൽ എനിക്ക് പപ്പ മാത്രമല്ലേ ഉള്ളൂ. പപ്പ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന്, സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ആര് എന്തൊക്കെ പറഞ്ഞാലും പപ്പയുടെ മനസ്സ് മുഴുവൻ എന്നോടുള്ള ഇഷ്ടവും സ്നേഹവും വാത്സല്യവും മാത്രമാണെന്ന് എനിക്കറിയാം. ഇനി എത്ര ജന്മങ്ങൾ പിറക്കേണ്ടി വന്നാലും പപ്പയുടെ മകനായി പിറക്കണമെന്ന് മാത്രമാണ് എന്റെ ആശ. എന്നെക്കാളും മറ്റാരെക്കാളും എനിക്കിഷ്ടം പപ്പയാണ്. ഐ ലവ് യു പപ്പ, ഐ ലവ് യു. എന്നുമെന്നും പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഈ അപ്പൂസിന്റെ കത്ത് എത്ര പേരുടെ മനസ്സിൽ വേദന ഉണർത്തിയിട്ടുണ്ടാവും. എല്ലാവരുടെ മനസ്സുകളിലും ഇന്നും നിലനിൽക്കുന്ന ആ കത്ത്, ആ വേദനയുള്ള കത്ത്, നമുക്ക് എത്ര കേട്ടാലും മതിവരാത്ത ഈ സിനിമയിലെ ഓരോ പാട്ടുകളും ഓരോ വരികളും എത്രമാത്രം ഹൃദയത്തെ സ്പർശിക്കുന്നുവെന്ന് നമുക്കറിയാം അല്ലേ? പപ്പയുടെ സ്വന്തം അപ്പൂസിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും സമയം ചിത്രപരിചയത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ ഇടവന. ഇതോടുകൂടി ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർണ്ണമാകുന്നു.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇഷ്ടങ്ങൾ ഈണങ്ങൾ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നു പ്രവീൺ തില്ലങ്കേരി.
1: എന്റെ പേര് പ്രവീൺ തില്ലങ്കേരി പെരിങ്ങാനത്ത് നിന്നാണ്. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങളുമായിട്ട് നിങ്ങളെ കൂടെ ഞാനുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഒരുപാട് ചെറുപ്പകാലം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗാനം, അത് സോപ്പച്ചൻ്റെ സംവിധാനത്തിൽ ഷിബു ചക്രവർത്തിയാണ് അതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ചിത്രചേച്ചിയും എം ജി ശ്രീകുമാറും കൂടി ചേർന്ന് പാടിയ ഓ

അടുത്ത പാട്ട് എന്ന് വെച്ചാൽ നല്ലൊരു മെലഡി തന്നെയാണ്, ഒരുമിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവേട്ടം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട്. അതിൽ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്. ONV ന്റെ വരികൾ യേശുദാസ് പാടിയിട്ടിരിക്കുന്നത്. മെല്ല

0: തില്ലങ്കരിയിലാണ് ബസ്സുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ബസ്സുകൾ കാലഘട്ടം ഓർമ്മിക്കുമ്പോൾ അതിനെ യോജിച്ച ഒരു പാട്ടാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഓർമ്മ വരുന്നത്. അത് വരവേൽപ്പ് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് യേശുദാസ് പാടി തന്നു. അതിൻ്റെ സംവിധാനം ജോൺസൺ മാഷാണ്. കൈതപ്പുറത്തിൻ്റെ വരികളാണത്.
1: വെള്ളാരപ്പൂമലമേലി പൊൺകിണ്ണൻ നീട്ടി നീട്ടി ആകാശപ്പൂമൂടി ചൂടി മുഗുലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂമലമേലി പൊൺകിണ്ണൻ നീട്ടി നീട്ടി ആകാശപ്പൂമൂടി ചൂടി മുഗുലാരപ്പട്ട് ചുറ്റി

അടുത്തത് ജലോത്സവം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനമാണ്. മ്യൂസിക് അൽഫോൺസ് ജോൺസൺ ആണ്, ലിറിക് ബി ആർ പ്രസാദ് എന്ന് പറഞ്ഞത്. കേര നിരകളാടും ഒരു ഹരിത

അടുത്ത ധ്രുവ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് യേശുദാസ് പാടിയൊരു ഗാനമാണ്. അതിൻ്റെ ലിറിക്ക് ഷിബു ചക്രവർത്തിയാണ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് വെങ്കിടേഷ്.

അടുത്തത് രഹത്തിന്റെ ഒരു ഗാനാണ്, സമൂഹം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് യേശുദാസ് പാടിയാണ്, ജോൺസൺ മാഷിന്റെ സംവിധാനമാണ്, കൈതപ്രത്തിന്റെ നല്ല വരികളാണ്. തൂ

അടുത്ത് പണ്ട് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഞാൻ സെൻഡ് ഓഫിനും അതിനെയൊക്കെ പാടുന്ന ഒരു ഗാനം, പഴയ ഓർമ്മകൾക്കാണ് അതിന്, ചന്ദ്രലേഖ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഒരു ഗാനമുണ്ട്. പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി എന്ന വരികൾ എഴുതിയത് ബേണി ഇഗ്നിഷസ് എന്ന സംഗീതം.

നമ്മുടെ സംവിധായകനും അഭിനേതാവുമായ അനൂപ് മേനോൻ സംവിധാനം ചെയ്ത ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ ഒരു അടിമൊലി ഗാനമുണ്ട്. ഉണ്ണിമേനോൻ പാടിയിരിക്കുന്നത്, രതീഷ് വേഗയാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, അനൂപ് മേനോൻ തന്നെയാണ് അതിൻ്റെ വരികൾ എഴുതിയതും. മഴ

പിന്നെ പഴയ ഒരു പാട്ട് എന്ന് വെച്ചാല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ബിച്ചുത്തിരിമല എഴുതിയ ഒരു ഗാനം. അതില് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോർജ് അമൽദേവ് എന്നുള്ളതാണ്.

പഴയകാലത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു എന്നും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ലൊരു പാട്ടുണ്ടത്, തേനും പയമ്പും എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ബിച്ചു തിരുമലയുടെ സംഗീതത്തിൽ രവീന്ദ്രൻ അഷ്ടസംഗീതം ജാനകിയമ്മ പാടിയിട്ട് ഏറ്റവും ഹിറ്റായ ഒരു പാട്ടാണത്.

0: ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങളോടൊപ്പം പ്രവീണാന്ന് ചേർന്ന് തില്ലങ്കേരി പെരിങ്ങാനെന്നാണ് സ്ഥലം. നല്ല നല്ല ഒരുപിടി ഗാനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ ഇത്രയും നേരം ഇഷ്ടഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രവീൺ തില്ലങ്കേരി.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 21, ഹിജറ വർഷം 1447, ദുൽഹജ് 18, ശകവർഷം 1948, ജ്യേഷ്ഠം 14, 2026 ജൂൺ 4 വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ്.